ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 25 2026 സെപ്റ്റംബർ 10 വ്യാഴാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ഒരു ചിന്ത. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏകദേശം ഒരു വയസ്സ് കഴിയുമ്പോൾ മുതൽ സംസാരിച്ചു തുടങ്ങും. എന്നാൽ പുരുഷായുസ് 120 വയസ്സ് പൂർത്തിയാക്കിയാലും എവിടെ എന്ത് സംസാരിക്കണമെന്നോ എപ്പോൾ സംസാരിക്കണമെന്നോ എന്ത് സംസാരിക്കരുത് എന്നോ കൃത്യമായി പഠിക്കാറില്ല. അതുതന്നെയാണ് പലപ്പോഴും അവന് ജീവിത പരാജയം നേടിക്കൊടുക്കുന്നതും. നാവ് നല്ലതാകട്ടെ. ഏവർക്കും ശുഭദിനാശംസകൾ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 9 മണിക്ക് പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, 11 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 2 മണിക്ക് നിയമവേദി, 3 മണിക്ക് യവനിക, 4:30 ഗാനവേദി, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് അറിയാം അറിവു നേടാം, 8 മണിക്ക് സുന്ദരസഞ്ചാരം, 8:30 മേഘമൽഹാർ, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകിട്ട് 6:30 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 10. US അമിതാഭ് ബച്ചനെ 100-ലെ മികച്ച നടനായി തെരഞ്ഞെടുത്തതും യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികർക്കായുള്ള കായിക മത്സരമായ ഇൻവിക്ടസ് ഗെയിം ലണ്ടനിൽ തുടങ്ങിയതും പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളുടെ രൂപീകരണം പാർലമെന്റ് അംഗീകരിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 10 സെപ്റ്റംബർ 10 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 10. ഇന്ന് സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ വിരുദ്ധ ദിനം. ആത്മഹത്യയിലൂടെ ആളുകൾ മരിക്കുന്നത് തടയുന്നതിനുള്ള വിവിധ മാർഗങ്ങളെയും നടപടികളെയും കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സഹകരണത്തോടെ ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ ഈ ദിനം ആത്മഹത്യക്കെതിരെ അവബോധം വളർത്തിക്കൊണ്ട് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുന്നു. 13 അംഗങ്ങൾ പങ്കെടുത്ത പ്രഥമ ഒപെക് അഥവാ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് രൂപീകരണ യോഗം ബാഗ്ദാദിൽ തുടങ്ങിയത് 1960 സെപ്റ്റംബർ 10. USലെ അലക്സാണ്ട്രയിൽ നടന്ന ചലച്ചിത്രോത്സവത്തിൽ അമിതാഭ് ബച്ചനെ 100-ലെ മികച്ച നടനായി തെരഞ്ഞെടുത്തത് 2001 സെപ്റ്റംബർ 10. യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികർക്കായുള്ള കായിക മത്സരമായ ഇൻവിക്ടസ് ഗെയിം ലണ്ടനിൽ തുടങ്ങിയത് 2014 സെപ്റ്റംബർ 10. പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഏലിയാസ് ഹോവ് തയ്യൽ മെഷീന് പേറ്റന്റ് നേടിയത് 1846 സെപ്റ്റംബർ 10. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കെതിരെ കാനഡ യുദ്ധം പ്രഖ്യാപിച്ചത് 1939 സെപ്റ്റംബർ 10. പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളുടെ രൂപീകരണം ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചത് 1966 സെപ്റ്റംബർ 10.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി ലോല മേഖലയുടെ കരട് വിജ്ഞാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. കനത്ത ചൂടിന് ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. 20,800 കോടി രൂപയിലധികം ചെലവ് വരുന്ന 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ 14 ജില്ലകളിലെ പുതിയ പദ്ധതി ഉൾക്കൊള്ളുന്നതായും അദ്ദേഹം അറിയിച്ചു. റെയിൽവേ ലൈൻ ശേഷി വർദ്ധിപ്പിക്കുന്നത് ഗതാഗത സൗകര്യം ഗണ്യമായി കൂടുന്നതിനും റെയിൽവേയുടെ പ്രവർത്തനശേഷിയും കാര്യക്ഷമതയും മെച്ചപ്പെടുന്നതിനും വഴിയൊരുക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. 10,021 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന 5 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികളിൽ ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 17 ജില്ലകളെയും ഉൾക്കൊള്ളുന്നുണ്ടെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പരിസ്ഥിതി ലോല മേഖലയുടെ കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ 10 വില്ലേജുകൾ ഉൾപ്പെടുന്ന 8 പഞ്ചായത്തുകളുടെ പ്രശ്നങ്ങൾ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായും വിദഗ്ധ സമിതിയുമായും വിഷയത്തിൽ ചർച്ച നടത്തിയതായും കർഷകർക്കും ജനവാസ മേഖലയ്ക്കും കൃഷിയിടങ്ങൾക്കും പൊതുസമൂഹത്തിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ കൃത്യമായ പരിഹാരം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. എംഎൽഎമാരായ സി കെ കാസിം, വി ടി സൂരജ് എന്നിവരോടൊപ്പമാണ് ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ കണ്ടത്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14 ആണ്. 28

0: രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ആഗോള വിപണിയിൽ മുൻഗണന ലഭ്യമാക്കുന്ന കേരള ബ്രാൻഡ് പോർട്ടൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് തയ്യാറാക്കിയ പോർട്ടൽ വഴി ഉയർന്ന ഗുണനിലവാരവും തനിമയും പുലർത്തുന്ന തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് മെയ്ഡ് ഇൻ കേരള എന്ന സവിശേഷ ആഗോള സ്വത്തും കൈവരും. മറ്റൊരാളുടെ ജീവന് വേണ്ടി അവയവദാനത്തിന് അനുമതി നൽകുന്ന കുടുംബാംഗങ്ങളുടെ വിശാലമായ മനഃസ്ഥിതിയെയാണ് ആദരിക്കേണ്ടതെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അവയവദാനത്തിലൂടെ സമൂഹത്തിന് നന്മ പകർന്ന 39 പേരെ അനുസ്മരിച്ച് തിരുവനന്തപുരം സ്മൃതിവന്ദനം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ കുടുംബാംഗങ്ങളെ മന്ത്രി ആദരിച്ചു. അവയവദാനത്തിലെ 99% സർജറിയും വിജയകരമാണെന്നത് ആരോഗ്യമേഖലയുടെ മേന്മയാണ് കാണിക്കുന്നതെന്നും കെ മുരളീധരൻ അറിയിച്ചു. സംസ്ഥാന പട്ടയമേളയ്ക്ക് നാളെ തൃശൂരിൽ തുടക്കമാകും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഭൂരഹിതരായ 1050 കുടുംബാംഗങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നത്. മന്ത്രി എ പി അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്യും. വിദേശ തൊഴിൽ തട്ടിപ്പുകൾക്കും സാമ്പത്തിക വഞ്ചനകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് അറിയിച്ചു. കാക്കനാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവാസി കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ്. നോർക്ക വകുപ്പ് അംഗീകരിച്ച റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴി മാത്രം വിദേശ തൊഴിൽ സാധ്യതകൾ തെരഞ്ഞെടുക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. 75 പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. വിദേശത്ത് മരിക്കുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്യുന്ന പ്രവാസികളുടെ ബന്ധുക്കൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക തട്ടിയെടുക്കാൻ വ്യാജ ഏജൻസികളും അനധികൃത നിയമോപദേശ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ ബന്ധുക്കൾ പവർ ഓഫ് അറ്റോണി നൽകുമ്പോൾ എംബസി അംഗീകൃത അഭിഭാഷകരെ മാത്രം ചുമതലപ്പെടുത്തണമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. മൾട്ടിപ്ലസ് തിയേറ്ററുകളിൽ ഭക്ഷണത്തിന് അമിതവില ഈടാക്കുന്ന കാര്യത്തിൽ നിയമവ്യവസ്ഥകൾക്ക് വിധേയമായി വിശദ പരിശോധന നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പ്രേക്ഷകർക്ക് കുടിവെള്ളവും ലഘുഭക്ഷണവും പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് തടയുന്ന തിയേറ്റർ അധികൃതരുടെ നടപടിയിൽ വിശദ പരിശോധന വേണമെന്ന് കമ്മീഷൻ അംഗം കെ ബൈജുനാഥ് കോഴിക്കോട്ട് നിർദ്ദേശിച്ചു. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യകൾ തടയാൻ കഴിയുമെന്ന അവബോധം ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി കെ മുരളീധരൻ ഇന്ന് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിലെ പരിപാടിയിൽ ബി ബി ഗോപകുമാർ എം എൽ എ അധ്യക്ഷനാകും. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് നീരജിലാൽ.
1: ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനം മാറ്റാം എന്ന ആഗോള സന്ദേശമുയർത്തി കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആത്മഹത്യ ആഖ്യാനങ്ങൾ മാറ്റാം, സംസാരിച്ചു തുടങ്ങാം എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയും മെഡിക്കൽ കോളേജ് ഹൌസ് സർജൻമാരുടെ സ്കിറ്റ് അവതരണവും പരിപാടിയുടെ ഭാഗമായി നടക്കും.
0: ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായ ഇന്ന് പൊതുജന ബോധവൽക്കരണ പരിപാടി മേയർ ഒ സദാശിവൻ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. ലൈഫ് ബ്രിഡ്ജ്, സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, IMA സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വൈകിട്ടാണ് പരിപാടി. ഡോക്ടർ പി എൻ സുരേഷ് കുമാർ ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8-നാണ് മത്സരം. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. US ഓപ്പൺ ടെന്നീസിൽ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ബെലാറസ് താരം ആര്യാന സെബലേങ്ക അമേരിക്കയുടെ ജെസിക്ക പെഗുലയെയും കൊക്കോ ഗഫ് കസാക്കിസ്ഥാന്റെ എലീന റൈബാക്കിനെയും നേരിടും. നാളെയാണ് മത്സരം. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ബെൻ ഷെൽട്ടൺ കാർലോസ് അൽക്കാരസിനെയും ഫ്രാൻസിസ് ടിയാഫോ അലക്സ് മൈക്കിൾസിനെയും പരാജയപ്പെടുത്തി. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിന് ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: പകൽ താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയർന്നു നിൽക്കുന്നതായിരുന്നു ഇന്നലെ വരെ സംസ്ഥാനത്ത് പലയിടങ്ങളിലെയും സ്ഥിതി. എന്നാൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളി ശനി ദിവസങ്ങളിൽ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും. തിരുവനന്തപുരം ജില്ലയിൽ തീരപ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിശകലന കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്.
0: കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ R. മോഹനന്റെ സംസ്കാരം രാവിലെ കോഴിക്കോട് മാവൂർ റോഡ്

0: സ്മൃതിപഥത്തിൽ നടത്തും. രാവിലെ 9 മുതൽ 10 വരെ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു 73-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ദേശാഭിമാനി വാരികയിൽ പ്രൂഫ് റീഡറായി സേവനമനുഷ്ഠിച്ച ആർ മോഹനന്റെ കൃതിയാണ് ഉറുമ്പുകൾക്ക് ഉളിത്താവളങ്ങൾ വേണ്ട എന്ന കവിതാസമാഹാരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒന്നാം പ്രതിയും കോളേജ് പത്തോളജി വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ MK റാമിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 5 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 ജാമ്യക്കാരിൽ ഒരാൾ ബന്ധുവായിരിക്കണം, കോളേജിൽ പ്രവേശിക്കാനോ സാക്ഷികളെ കാണാനോ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം കോഴിക്കോട്ട് സിവിൽ സ്റ്റേഷൻ നവചേതന അങ്കണവാടിയിൽ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ അങ്കണവാടികളിലും 3 മാസത്തിലൊരിക്കൽ 3 മുതൽ 6 വയസ്സുവരെ കുട്ടികളുടെ ആരോഗ്യ പരിശോധന നടത്തി കുഞ്ഞുങ്ങളുടെ വികാസവും വളർച്ചയും ഉറപ്പാക്കുക, തുടർ പരിശോധനകളും ചികിത്സയും ഒരുക്കുക എന്നിവയാണ് ബാല്യസ്പന്ദനം പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് ജില്ലാ കളക്ടറുടെ കുട്ടികളും കളക്ടറും സംവാദ പരിപാടിക്ക് തുടക്കമായി. എല്ലാ ബുധനാഴ്ചകളിലും വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി കളക്ടർ സംവദിക്കുന്ന പരിപാടിയാണ് കുട്ടികളും കളക്ടറും. നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7-8 ക്ലാസ്സുകളിലെ കുട്ടികളാണ് ആദ്യ പരിപാടിയിൽ കളക്ടർ MS മാധവിക്കുട്ടിക്കൊപ്പം ചേംബറിൽ ചെലവിട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി ലോല മേഖലയുടെ കരട് വിജ്ഞാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. കനത്ത ചൂടിനു ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചക രചാ ജ.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
3: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ 20,800 കോടി രൂപയുടെ റെയിൽ പദ്ധതികൾ യാത്രക്കാരുടെ സഞ്ചാരം വേഗത്തിലാക്കുകയും ചരക്ക് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ധാരണ. വനിതാ സംരംഭകർക്കും വനിതാ നേതൃത്വത്തിലുള്ള സംരംഭങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിന് ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഉറപ്പിച്ച് കിഴക്കൻ മേഖല. 20,800 കോടി രൂപയിലധികം ചെലവിൽ 8 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. റെയിൽവേ പാതകളുടെ ശേഷി വർദ്ധിപ്പിക്കുക, പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുക, പ്രധാന പാതകളിലെ തിരക്ക് കുറയ്ക്കുക എന്നിവയാണ് പദ്ധതികളുടെ ലക്ഷ്യം. യാത്രക്കാരുടെ സഞ്ചാരം വേഗത്തിലാക്കുന്നതിനൊപ്പം റെയിൽ കണക്ടിവിറ്റിയും ചരക്ക് ഗതാഗത ശേഷിയും വർദ്ധിപ്പിക്കുവാനും പദ്ധതികൾ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിനും ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കുന്നതിനും പദ്ധതികൾ വഴിയൊരുക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ 14 ജില്ലകളിലായി 3 പദ്ധതികൾക്ക് 10,783 കോടി രൂപയിലധികം ചിലവഴിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിലെ 17 ജില്ലകളിലായി 5 പദ്ധതികൾക്ക് ഏകദേശം 10,021 കോടി രൂപ ചിലവഴിക്കും. പദ്ധതികൾ 52 ലക്ഷം ജനസംഖ്യയുള്ള ഏകദേശം 2,100 ഗ്രാമങ്ങൾക്ക് മെച്ചപ്പെട്ട റെയിൽവേ കണക്ടിവിറ്റി ഉറപ്പാക്കും. 7 ഉയർന്ന സാന്ദ്രതയുള്ള റെയിൽ ഇടനാഴികളും 4 പാതകളാക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ആദ്യ 100 കിലോമീറ്റർ ഭാഗം ഉടൻ തുറക്കുമെന്നും ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിനു ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ധാരണ. ഇന്നലെ കൊളംബോയിലായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ചർച്ചയായി. ശ്രീലങ്കൻ വ്യോമസേനയുടെ L-70 തോക്കുകൾ നവീകരിക്കുന്നതിനും NCC, നാഷണൽ ഡിഫൻസ് കോളേജുകൾ എന്നിവയിലെ സഹകരണത്തിനുമുള്ള ധാരണാപത്രങ്ങളും കൈമാറി. സമുദ്രമേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സുരക്ഷയ്ക്കും ഭദ്രതയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് വനിതാ സംരംഭകർക്കും സ്ത്രീകൾ നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് WBA വനിതാ നേതൃത്വത്തിലുള്ള വികസന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായ്പകളും വിപണികളും എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനൊപ്പം വ്യക്തവും സുസ്ഥിരവുമായ വ്യവസായ നിയമങ്ങളുടെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ വളർച്ചയിൽ

0: സ്ത്രീകളെ നിർണായക പങ്കു വഹിക്കുന്നവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ അവരെ ശാക്തീകരിക്കുന്നതിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: Today, 100 million women in rural India, in the villages, are members of 9 million self-help groups, small cooperatives or small group of friends who get together to experiment, to work on an idea.
0: ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി മുംബൈയിൽ ഇന്നലെ ആരംഭിച്ച ബ്രിക്സ് ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗം ഇന്ന് അവസാനിക്കും. സാമ്പത്തിക പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക, നൂതന ആശയങ്ങൾക്കും സഹകരണത്തിനും പ്രോത്സാഹനം നൽകുക, സുസ്ഥിര വളർച്ച ഉറപ്പാക്കുക എന്നിവയാണ് ബ്രിക്സ് ഫിനാൻസ് ട്രാക്കിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുംബൈ യോഗത്തിന് മുന്നോടിയായി ബ്രിക്സ് ഫിനാൻസ് ട്രാക്കിന്റെ പുരോഗതിയും നേട്ടങ്ങളും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവലോകനം ചെയ്തു. ഗുണനിലവാരമില്ലാത്ത വ്യാജ വിത്തുകൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി കർശനമായ പുതിയ വിത്ത് നിയമം കൊണ്ടുവരാൻ സർക്കാർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ രാജ്യത്തെ പ്രധാന കർഷക സംഘടനകളുടെ നേതാക്കളുമായി ചർച്ച നടത്തും. കർഷകരുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും ആശങ്കകളും വിത്ത് നിയമത്തിന്റെ കരടിൽ ഉൾപ്പെടുത്തുകയാണ് ചർച്ചയുടെ ലക്ഷ്യമെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയും തായ്ലന്റും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തായ്ലന്റ് ഉപപ്രധാനമന്ത്രിയും വാണിജ്യമന്ത്രിയുമായ സുഭാജി സുദുംപുണുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക, ബിസിനസ് അവസരങ്ങൾ വിപുലപ്പെടുത്തുക, ഇരു രാജ്യങ്ങളിലെയും സംരംഭങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവ ചർച്ചയായി. ആസിയാൻ ഇന്ത്യ ചരക്ക് വ്യാപാര കരാറിന്റെ പുരോഗതി അവലോകനം ചെയ്ത മന്ത്രിമാർ സഹകരണം ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസ ഇളവ് അനുവദിച്ച് തായ്ലന്റ് ആഭ്യന്തര മന്ത്രാലയം. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇളവിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാർക്ക് 30 ദിവസം വരെ തായ്ലന്റിൽ വിസ ഇല്ലാതെ തങ്ങാനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിനുശേഷം കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പളുരുത്തി.
3: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്കായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 14-ാം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളിലെയും തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് ജില്ലാ പഞ്ചായത്തുകളിലെയും ഓരോ വാർഡുകളിലും, വിവിധ ജില്ലകളിലായി 3 മുനിസിപ്പൽ വാർഡുകളിലും, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് 28-ാം തീയതി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്.
0: ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുക എന്ന അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ദിനാചരണം. മാനസിക ആരോഗ്യത്തെക്കുറിച്ചും ആത്മഹത്യാ ചിന്തകളെക്കുറിച്ചും ആളുകളെ ബോധവാന്മാരാക്കുക, സഹായം ആവശ്യമുള്ളവർക്ക് പിന്തുണ നൽകാനും അവരെ കേൾക്കാനും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക, കൌൺസിലിംഗ് സേവനങ്ങളും ഹെൽപ്പ് ലൈൻ നമ്പറുകളും എല്ലാവരിലും എത്തിക്കുക എന്നിവയും ദിനാചരണം മുന്നോട്ട് വയ്ക്കുന്നു. ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷനും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആത്മഹത്യയെക്കുറിച്ചുള്ള മുൻവിധികൾ മാറ്റുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തകനും ജന്മഭൂമി തിരുവനന്തപുരം റെസിഡന്റ് എഡിറ്ററുമായ കെ കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റ് ചെയർമാൻ, കണ്ണൂർ പ്രസ് ക്ലബ് സെക്രട്ടറി, സെൻസർ ബോർഡ് അംഗം, ടെലികോം അഡ്വൈസറി ബോർഡ് അംഗം, പത്രപ്രവർത്തക അക്രഡിറ്റേഷൻ കമ്മിറ്റി അംഗം എന്നീ പദവികൾ വഹിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം യുവജനത കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗം, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. യുവമോർച്ചയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 9-ാമത് ദേശീയ പോഷക ആഹാര മാസാചരണത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം.

0: പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാസാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 7 വട്ടം ചാമ്പ്യൻമാരായ ഇന്ത്യ സെമിഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നു. ഇന്ന് രാത്രി 8 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. ഒരു ദിവസം മാത്രം കളി അവശേഷിക്കെ 584 റൺസിന്റെ ലീഡുമായി ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഉറപ്പിച്ച് കിഴക്കൻ മേഖല. ദക്ഷിണ മേഖലയ്ക്കെതിരായ ഫൈനലിൽ 496 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയ കിഴക്കൻ മേഖല രണ്ടാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റിന് 212 റൺസ് എടുത്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ 20,800 കോടി രൂപയുടെ റെയിൽ പദ്ധതികൾ യാത്രക്കാരുടെ സഞ്ചാരം വേഗത്തിലാക്കുകയും ചരക്ക് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ധാരണ. വനിതാ സംരംഭകർക്കും വനിതാ നേതൃത്വത്തിലുള്ള സംരംഭങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ സഹകരിച്ചു പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിന് ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഉറപ്പിച്ച് കിഴക്കൻ മേഖല. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പുലർവട്ടം തുടരും.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.

0: ഇന്ത്യയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി.
4: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ ശ്രീലക്ഷ്മി. മനുഷ്യജീവിതത്തിന് അടിസ്ഥാനമായി വേണ്ട ജലം, വായു, പാർപ്പിടം എന്നിവ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കൃഷിയും. കൃഷി ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് തന്നെ പറയാം. അത് മാത്രമല്ല, അത് തീർച്ചയായും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗവുമാണ്. പ്രകൃതിയെയും മനുഷ്യനെയും കൂട്ടിയിണക്കുന്ന ഒന്നാണ് കാർഷിക വൃത്തി. എന്നാൽ ഇന്ന് കൃഷിയോട് ചേർന്ന് നിൽക്കുന്നവർ വിരളമാണ്. മെച്ചപ്പെട്ട ജീവിത സൗകര്യം, ആകർഷകമായ വരുമാനം മുതലായവ ഒക്കെ തന്നെ കൃഷിയിൽ നിന്നും ആളുകൾ വിട്ടു നിൽക്കുന്നതിന് കാരണമായി. എങ്കിലും ഇന്ന് ആളുകൾ അതിലേക്ക് തന്നെ തിരികെ വരുന്ന പ്രവണത നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിൽ ഒരു വലിയ കൃഷിയിടത്തെ നമ്മുടെ അടുക്കളയോട് ചേർന്നുള്ള ചെറിയ പറമ്പിലേക്ക് കൊണ്ടുവരുന്ന അടുക്കളത്തോട്ടത്തെ പറ്റി സംസാരിക്കാം. ഇന്ന് അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ മുറ്റം വേണമെന്ന നിർബന്ധമൊന്നുമില്ല. ബാൽക്കണികളിലും ടെറസുകളിലുമെല്ലാം ഇത്തരത്തിലുള്ള കുഞ്ഞു അടുക്കളത്തോട്ടങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ചീര, വെണ്ട, തക്കാളി, പച്ചമുളക്, കാന്താരി, പുതിന മുതലായവയാണ് കൂടുതലും അടുക്കളത്തോട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത്. സ്ഥല സൗകര്യം അനുസരിച്ച് ചേന, ചേമ്പ് മുതലായവ ഉൾപ്പെടുത്തുന്നവരുമുണ്ട്. വിഷമില്ലാത്ത പച്ചക്കറി വീട്ടുമുറ്റത്ത് നിന്ന് എന്നൊരാശയമാണ് ഇതിനു പിന്നിൽ. നിത്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് പച്ചക്കറികൾക്കുള്ളത്. സസ്യബുക്കുകളായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് ആഹാരത്തിന്റെ പോഷകമൂല്യം വർദ്ധിപ്പിക്കാനും സമീകൃത ഭക്ഷണത്തിനുമായി നാം പച്ചക്കറികളെ ആശ്രയിക്കുന്നു. അടുക്കളത്തോട്ടം എന്നാൽ അടുക്കളയോട് ചേർന്നുള്ള തോട്ടം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് വീട്ടാവശ്യത്തിനായി വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഒരുക്കുന്ന ചെറിയ തോട്ടമാണ്. അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നതിലൂടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളും ഫലങ്ങളും എളുപ്പത്തിൽ ലഭ്യമാകുകയും അതുപോലെ തന്നെ വിഷമില്ലാത്ത പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കുന്നു. അടുക്കളത്തോട്ടം നിർമ്മിക്കുമ്പോൾ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം തന്നെ തെരഞ്ഞെടുക്കണം. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണെന്ന് ഉറപ്പുവരുത്തണം. ജലസേചന സൗകര്യവും

പൊതുവെ നമ്മുടെ നാട്ടിൽ അമ്ലത കൂടിയ മണ്ണാണ് കാണുന്നത്. അതിനാൽ തന്നെ കുമ്മായം ചേർക്കുന്നത് നല്ലതാണ്. മണ്ണിൽ 2 കിലോ കുമ്മായം ചേർത്ത് 2 ആഴ്ചയ്ക്ക് ശേഷം ജൈവവളങ്ങളായ ചാണകം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് ഇളക്കി വിത്ത് അതിലേക്ക് നടാം. മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവർ ചട്ടിയിലോ ഗ്രോ ബാഗിലോ പച്ചക്കറി നട്ടു വളർത്താവുന്നതാണ്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, പെയിന്റ് പാട്ടകൾ, തെർമോകോൾ എന്നിവ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവരുമുണ്ട്. നടീൽ മിശ്രിതം തയ്യാറാക്കുമ്പോൾ 2 ഭാഗം മണ്ണ്, 1 ഭാഗം ട്രൈക്കോഡെർമ സമ്പുഷ്ട ചാണകം, 1 ഭാഗം മണൽ, 1 ഭാഗം ചകിരിച്ചോറ് എന്നിവ കൂടി കലർത്തുന്നത് ഗുണകരമായിരിക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിൽ ഇനിയൊരു ഇടവേള.

എത്താം റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക്. സ്ഥല സൗകര്യം അനുസരിച്ച് മൂന്നിലൊരു ഭാഗം പഴവർഗ്ഗങ്ങൾക്കും മുരിങ്ങ, കറിവേപ്പ് തുടങ്ങി ദീർഘകാല പച്ചക്കറികൾക്കും മാറ്റിവെക്കാം. സ്ഥലം ലഭ്യത അനുസരിച്ച് ചേമ്പ്, വാഴ, പപ്പായ, പൈനാപ്പിൾ, നെല്ലി, ചൈനീസ് ഓറഞ്ച്, നാരകം തുടങ്ങിയ പഴവർഗ്ഗങ്ങളും നടാവുന്നതാണ്. പച്ചക്കറി കൃഷി വീടുകളിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പലരും ഉന്നയിക്കുന്ന ഒരു ആശങ്കയാണ് തങ്ങൾക്ക് കൃഷി ചെയ്യാൻ വേണ്ടത്ര സ്ഥലമില്ല, അല്ലെങ്കിൽ ഫ്ളാറ്റിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ. എന്നാൽ അതൊന്നും ഇന്നൊരു പ്രശ്നമേ അല്ല. 300 മുതൽ 400 സ്ക്വയർ ഫീറ്റ് വരെ തുറന്ന ടെറസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യാം. ചെടിച്ചട്ടികളിലോ പ്ലാസ്റ്റിക് ചാക്കുകളിലോ പഴയ ടയറിലോ ഒക്കെ മട്ടുപ്പാവിൽ പച്ചക്കറി നടാവുന്നതാണ്. പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അടുക്കള മാലിന്യങ്ങൾ നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ സംസ്കരിക്കാനും സാധിക്കുന്നു. ചെടിക്ക് വളരാൻ മണ്ണ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു വളർച്ചാ മാധ്യമം മതി എന്നായിട്ടുണ്ട്. ചകിരിച്ചോറ്, കൊക്കോപീറ്റ്, നയോപീറ്റ് തുടങ്ങിയ വളർച്ചാ മാധ്യമങ്ങളിൽ ചെടികൾ നന്നായി വളരുന്നുണ്ട്. കൊക്കോപീറ്റ് എന്നാൽ സംസ്കരിച്ച ചകിരിച്ചോറും നയോപീറ്റ് എന്നാൽ ഇറക്കുമതി ചെയ്യുന്ന ഒരിനം പായലുമാണ്. ഈർപ്പം മാത്രം നൽകി പ്രത്യേക പരിസ്ഥിതിയിൽ ചെടികൾ വളർത്തുന്ന ഹൈഡ്രോപോണിക്സ് എന്ന രീതിയും ഇപ്പോൾ പ്രചാരത്തിലുണ്ട്. പച്ചക്കറികൾ മണ്ണിൽ തന്നെ നട്ടുവളർത്തുക എന്നത് 4-5 സെന്റ് സ്ഥലം മാത്രമുള്ള നഗരപ്രദേശങ്ങളിൽ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ടെറസിനെ കൃഷിയിടമാക്കുക എന്നതാണ് ഈ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം. ടെറസിന് മുകളിൽ പ്രത്യേക തടങ്ങളിൽ മണ്ണും മണലും ചാണകപ്പൊടിയും കലർന്ന

0: മിശ്രിതം നിറച്ച് അതിലോ ഈ മിശ്രിതം നിറച്ച ചാക്കുകൾ ടെറസിന്റെ മുകളിൽ അടുക്കി വെച്ച് അതിലോ പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന രീതിയാണ് മട്ടുപ്പാവ് കൃഷി അഥവാ ടെറസ് കൃഷി. നഗരപ്രദേശങ്ങളിൽ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനായി വിവിധ സർക്കാർ ഏജൻസികൾ സഹായം നൽകി വരുന്നുണ്ട്. കൃഷി വകുപ്പിന്റെ നഗരത്തിൽ ഒരു നാട്ടിൻപുറം, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ ഹരിതനഗരി തുടങ്ങിയ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. ഈ പദ്ധതികൾ വഴി വീട്ടിലോ ടെറസിലോ കൃഷി ചെയ്യുന്നതിന് സാമ്പത്തിക സഹായവും സാങ്കേതിക ഉപദേശവും ലഭിക്കും. അടുക്കളത്തോട്ടത്തെ പറ്റി ഒരുപാട് വിശേഷങ്ങളാണ് ഇന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഗ്രാമഭംഗിയിലൂടെ പങ്കുവച്ചത്. ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ ഒരു വിശേഷവുമായി വീണ്ടും എത്താം ഗ്രാമഭംഗിയിലൂടെ. ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചത് ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി.
2: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ஜிங்கிள். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശക്തികുളങ്ങര വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ഇടവക ദൈവാലയത്തിലെ 2025-26 വർഷത്തെ പരിശുദ്ധ കർമ്മല മാതാവിന്റെ കൊൺഫ്രിയ തിരുനാളിന്റെ കൊടിയേറ്റ് കർമ്മം സെപ്റ്റംബർ 10 വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ഇടവക വികാരി റവറൻ ഫാദർ ഡൈജു തൂപ്പിൽ നിർവഹിക്കുന്നു. പാപ്പയുടെ ചാക്രിക ലേഖനങ്ങളുടെയും മറ്റ് പ്രബോധനങ്ങളുടെയും കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക രേഖകളുടെയും മലയാള വിവർത്തകനും അവയുടെ പ്രസാധനത്തിന്റെ ജനറൽ എഡിറ്ററുമായ റവറൻ ഡോക്ടർ ജേക്കബ് പ്രസാദിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയോടെ ആരംഭിക്കുന്ന ഭക്തിസാന്ദ്രമായ തിരുനാൾ വിശേഷങ്ങൾ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കാം തത്സമയ പ്രക്ഷേപണം വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

ശക്തി കുളങ്ങര വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ഇടവക ദൈവാലയത്തിലെ 2025-26 വർഷത്തെ പരിശുദ്ധ കർമ്മല മാതാവിന്റെ കൊൺഫ്രിയ തിരുനാളിന്റെ കൊടിയേറ്റ കർമ്മം സെപ്റ്റംബർ 10 വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ഇടവക വികാരി റവറന്റ് ഫാദർ ഡൈജു തൂപ്പിൽ നിർവഹിക്കുന്നു. പാപ്പയുടെ ചാക്രിക ലേഖനങ്ങളുടെയും മറ്റ് പ്രബോധനങ്ങളുടെയും കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക രേഖകളുടെയും മലയാള വിവർത്തകനും അവയുടെ പ്രസാധനത്തിന്റെ ജനറൽ എഡിറ്ററുമായ റവറന്റ് ഡോക്ടർ ജേക്കബ് പ്രസാദിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയോടെ ആരംഭിക്കുന്ന ഭക്തിസാന്ദ്രമായ തിരുനാൾ വിശേഷങ്ങൾ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കാം തത്സമയ പ്രക്ഷേപണം വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ

0: തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8118 8138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ശക്തികുളങ്ങര വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ഇടവക ദേവാലയത്തിലെ പരിശുദ്ധ കർമ്മല മാതാവിന്റെ കൊൺഫ്രിയ തിരുനാളിനോടനുബന്ധിച്ചുള്ള തത്സമയ പ്രക്ഷേപണം.
2: പരിശുദ്ധ കർമ്മല മാതാവിന്റെ കൊൺഫ്രിയ തിരുനാളിന് നമ്മുടെ ഇടവകയിൽ നമ്മൾ ഇന്ന് ആഘോഷപൂർവ്വം തുടക്കം കുറിക്കുകയാണ്. ഈ തിരുനാൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രസിദ്ധേന്ദിയെയും കുടുംബത്തെയും അവരുടെ ഓരോ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും നമുക്ക് പ്രത്യേകമായി ഓർക്കാം. നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ചേർത്ത് വെച്ച് പരിശുദ്ധ മറിയത്തിലൂടെ മിശിഹായുടെ സഹനത്തിലേക്ക് യാത്ര ചെയ്യുവാനുള്ള വലിയ ആത്മീയ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും പരിശുദ്ധ മറിയം വഴി നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും നിയന്താവുമായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാകയെ കനിഞ്ഞ് ആശീർവദിക്കണമേ. ഈ പതാക ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആചരിക്കുന്ന തിരുനാൾ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് കാരണമാകട്ടെ. പുണ്യചരിതമായ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മാതൃകയായി മാറിയ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് എന്നും അനുഭവപ്പെടുവാനിടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

കർമ്മലമലയിലെ ഏറ്റവും മനോഹരമായ പുഷ്പമേ, ദൈവത്തിൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ആവശ്യ നേരങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവത്തിലും കർമ്മലാംബികയിലും പ്രിയ വിശ്വാസ ജനമേ, ദൈവാനുഭവത്തിനും സ്വർഗീയ അനുഗ്രഹത്തിനുമായി വീണ്ടും ഒരു തിരുനാൾ ആഘോഷിക്കാൻ ദൈവം നമ്മെ ഒരുക്കിയിരിക്കുന്നു. സങ്കടങ്ങളിലും പ്രതിസന്ധികളിലും കരം പിടിച്ച് വഴി നടത്തുന്ന പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ അൾത്താരയ്ക്ക് മുന്നിൽ വീണ്ടും നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ തിരുനാളും നമ്മുടെ സാഹോദര്യത്തിൻ്റെയും രക്ഷയുടെയും ദിനങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ കർമ്മലോത്തരിയും നമ്മെ സഹോദര സ്നേഹത്തിലും ഐക്യത്തിലും വളർത്താൻ ഈ തിരുനാൾ ദിനങ്ങളിൽ സഹായിക്കട്ടെ. സ്വർഗത്തിലേക്ക് നാം ഉയർത്തിയ പതാക നമ്മുടെ വിശ്വാസ സാക്ഷ്യമായി നിലകൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് ആ തിരുസന്നിധിയിലേക്ക് ഉയർത്താം. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷത്തിന് തുടക്കം വയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയിലെ സുകൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താം. അമ്മയെപ്പോലെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നവരായി തീരാനായി ഈ തിരുനാൾ നമ്മെ അനുഗ്രഹിക്കട്ടെ.

പരിശുദ്ധ അമ്മയെപ്പോലെയും പ്രത്യാശയോടെ സ്ഥിരോത്സാഹത്തോടെയും കരുണയുടെ ഇടപെടൽ നടത്തുന്നവരായി നമുക്ക് മാറാം. നമ്മുടെ ഭവനങ്ങളിൽ ഇടവകയിൽ മറ്റുള്ളവർക്ക് കരുണയുടെ കരമായി നമുക്ക് മാറാം. കണ്ണുനീർ പ്രാർത്ഥനയാക്കി, സഹനത്തെ തപസ്സാക്കി, സങ്കടത്തെ സംഗീതവുമാക്കിയ പരിശുദ്ധ അമ്മയുടെ തിരുനാളിനെ നമ്മുടെ ജീവിത നവീകരണത്തിനായും നമ്മുടെ ആത്മീയ ഉയർച്ചയ്ക്കുമായും പ്രത്യാശിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നമുക്കായി ഒരു അമ്മയുണ്ടെന്ന പ്രത്യാശയാണ് നമുക്കുള്ളത്. ഈ തിരുനാൾ തിരുബലിയിലേക്ക് എല്ലാ ഇടവക മക്കളെയും വൈദിക ശ്രേഷ്ഠരെയും സന്യസ്തരെയും പ്രസൂതിയന്തിയും കുടുംബവും പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു.

പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട വികാരി ദൈച്ചു വച്ച സഹവികാരി ജരണച്ച ഈ കർമ്മലമാതാവിൻ്റെ കുമ്രലീയ തിരുനാളിൻ്റെ പ്രസിഡൻ്റ് ആമി ആൻ്റണി, ആമി ജിജി, പ്രിയപ്പെട്ട സന്യസ്ത സഹോദരിമാരെ, യേശുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ ശക്തികുളങ്ങര ഇടവകയിൽ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ കുമ്രലീയ തിരുനാള് ആഘോഷം നാം ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി നാം ഒരുമിച്ച് ചേർന്ന് ദിവ്യപൂജ അർപ്പിക്കുന്നു. ഈ തിരുനാളാഘോഷത്തിൻ്റെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും കർത്താവ് കനിവാർന്ന് ശ്രവിച്ച് അവയെല്ലാം നടത്തിത്തരാൻ ഇടവരുത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആശംസയും ഏറെ പ്രത്യേകിച്ച് ഈ തിരുനാളിൻ്റെ പ്രസിഡൻറ്റിമാരുടെ നിയോഗങ്ങൾ. നാം ഈ ദേവാലയ നിർമ്മാണ പശ്ചാത്തലത്തിലാണ് ഈ തിരുനാൾ ആചരിക്കുന്നത്. യഥാർത്ഥത്തിൽ ദേവാലയം എന്തായിരിക്കുന്നു എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. വലിയ മുക്കുവൻ പരിശുദ്ധ പത്രോസ് ഇപ്രകാരം ഒരു കത്ത് ഒന്നാമത്തെ ലേഖനമായി എഴുതിയിട്ടുണ്ട്. അവിടെ രണ്ടാമധ്യായം 9 വാക്യത്തിൽ പത്രോസിൻ്റെ 1 ലേഖനത്തിൽ പറയും, നിങ്ങളൊരു രാജകീയ പുരോഹിത ഗണമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനം, തിരഞ്ഞെടുക്കപ്പെട്ട വംശം, ദൈവത്തിന് സ്വന്തമായിട്ടുള്ളവർ, പ്രിയപ്പെട്ടവർ, നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണെന്ന്. ഇസ്രായേലിലെ വലിയ 2 സങ്കല്പങ്ങൾ, രാജാവും പുരോഹിതനും. എന്താണ് രാജാവ്? ഏറ്റവും പ്രിയങ്കരനായ രാജാവ് ദാവീദായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജഭരണം അവസാനിച്ചപ്പോൾ അവരുടെ മതാത്മകവും സാംസ്കാരികവും ഭരണപരവുമായ എല്ലാ കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിക്കാനായി ഒരാളെ നിയമിച്ചു, മഹാപുരോഹിതൻ. ഇത് രണ്ടും ചേരുന്ന ആളുകളാണ് നിങ്ങളെന്ന് ഏറ്റവും വലിയ ഒരു അവർക്ക് നാമം പത്രോസ് കൽപ്പിച്ച് നൽകുകയായിരുന്നു. പഴയ ജനമല്ല, പുതിയ ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജകീയ പുരോഹിതമാണ് എന്ന ജനമാണെന്നൊക്കെ പറഞ്ഞു. അതുവഴിയായിട്ട് നിങ്ങൾ ആരായി തീർന്നിരിക്കുന്നു? നിങ്ങളാണ് യഥാർത്ഥ ദേവാലയം. ഈ ലേഖനത്തിൽ തന്നെ 2:4 വാക്യത്തിൽ പറയും, നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്, ഒരാധ്യാത്മിക ഭവനമാണ്, ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കാൻ പ്രാപ്തരായി നിങ്ങൾ തീർന്നിരിക്കുന്നുവെന്ന്. നമ്മുടെ ദേവാലയ നിർമ്മാണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നിർമ്മിക്കപ്പെടേണ്ടത്? ജനസമൂഹമാണ് നിർമ്മിക്കപ്പെടേണ്ടത്. ജനസമൂഹത്തിൻ്റെ അടയാളമായിട്ടായിരിക്കും നമ്മുടെ ദേവാലയം പണിതുയർത്തപ്പെടുന്നത്. ഇംഗ്ലീഷിൽ സഭയ്ക്ക് കൊടുക്കുന്ന, പള്ളിക്ക് കൊടുക്കുന്ന 2 പേരുണ്ട്. ഒരു പേര് മാത്രം ചേർച്ച്. ചേർച്ച് എന്ന് വെച്ചാൽ സി ചെറുത്, ഈ സൗധം, സി വലുത് ജനം. യഥാർത്ഥത്തിൽ ഈ വലിയ ജനത്തിൻ്റെ അടയാളമായിട്ടാണ് ഈ സൗധം നിലനിൽക്കുന്നത് എന്ന്. അപ്രകാരം ആയിത്തീരണം. നമ്മുടെ പശ്ചാത്തലം ഇതാണ്. ഈ

0: പശ്ചാത്തലത്തിലാണ് ഈ മറിയത്തിൻ്റെ തിരുനാൾ നാം സാഘോഷം കൊണ്ടാടുന്നത്. അപ്രകാരം നാം എല്ലാം ചേരുന്ന സജീവ ശിലകൾ ചേർന്ന ഒരു ദൈവത്തിൻ്റെ ഭവനമായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയുമായിട്ട് നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കാം. ഈ പ്രദേശത്തുള്ള മറ്റ് ജനങ്ങൾക്കെല്ലാം നമ്മുടെ എല്ലാം അടയാളമായിട്ട് ഇവിടെ ഒരു ദേവാലയം ഉയർന്നു വരുന്നുള്ള ബോധ്യം ഉണ്ടാകണം. സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആർദ്രതയുടെയും ഒക്കെ ഭാവമുള്ള ഒരു ജനസമൂഹം, അതിൻ്റെ അടയാളമായിട്ട് ഞങ്ങൾ നിൽക്കുന്നു. അത് സാഘോഷം ഞങ്ങൾ വിളിച്ചു പറയുന്ന അവസരമാണ് തിരുനാൾ എന്ന ബോധ്യത്തോടുകൂടി. ഈ ചിന്തകളോടുകൂടി നമുക്ക് ദിവ്യപൂജയിലേക്ക് പ്രവേശിക്കാം. ഈ അർപ്പണം സ്വീകാര്യമാകുവാൻ ഒരു നിമിഷം നമ്മുടെ കുറവുകളെ ഓർത്ത് മനസ്തവിച്ചേറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും
1: സഹോദരരെ നിങ്ങളോടും പറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ ആകയാൽ തികഞ്ഞ പരിശുദ്ധമറിയത്തോടും എല്ലാ മാതാക്കന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.
0: സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
1: ആമേൻ.

നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ കൃപാവരദാനം അങ്ങയുടെ ദാസർക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ ജനനം രക്ഷയുടെ പ്രാരംഭമായി തീർന്ന അവർക്ക് ഈ കന്യകയുടെ തിരുനാൾ സമാധാനത്തിൻ്റെ വർധനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ.

ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദൈവം ആദത്തെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തത് കൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതോളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. കർത്താവിൻ്റെ വചനം.

0: ഇസ്രായേലിന്റെ മഹിമയും ദേശത്തിന്റെ അഭിമാനവുമാണ് നീ.
1: ഇസ്രായേലിന്റെ മഹിമയും ദേശത്തിന്റെ അഭിമാനവുമാണ് നീ.
0: മകളെ, ഭൂമിയിലെ സ്ത്രീകളിൽ വച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഇസ്രായേലിന്റെ മഹിമയും ദേശത്തിന്റെ അഭിമാനവുമാണ് നീ.
1: ഇസ്രായേലിന്റെ മഹിമയും ദേശത്തിന്റെ അഭിമാനവുമാണ് നീ.
0: ജനം ദൈവത്തിന്റെ ശക്തി അനുസ്മരിക്കുമ്പോൾ നീ ദൈവത്തിൽ അർപ്പിച്ച പ്രത്യേക

0: ഭാഷ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുപോവുകയില്ല. ഇത് നിനക്കൊരു ശാശ്വത ബഹുമതിയാകാൻ ദൈവം കനിയട്ടെ. ഇസ്രായേലിന്റെ മഹിമയും ദേശത്തിന്റെ അഭിമാനവുമാണ് നീ.
1: ഇസ്രായേലിന്റെ മഹിമയും ദേശത്തിന്റെ അഭിമാനവുമാണ് നീ.
0: വിശുദ്ധ പൗലോസ് അപ്പോസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. ഒരു മനുഷ്യൻ്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെ ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യൻ്റെ അനുസരണ കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. കർത്താവിൻ്റെ വചനം.
1: ദൈവം.

അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നുപേരുള്ള പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ ഏറെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, എൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്നും മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം.

ഇതിൻ്റെ തിരുനാൾ ആരംഭിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ 10 ദിവസത്തെ തിരുനാൾ ആചരണം വഴിയായി എല്ലാവിധ നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകളും ലഭിക്കാൻ ഇടവരട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആശംസയും. എങ്ങനെയാണ് ഈ തിരുനാൾ ആചരിക്കാൻ തുടങ്ങേണ്ടതെന്നും ഇതിൻ്റെ ആഭിമുഖ്യങ്ങൾ എന്തായിരിക്കണം എന്നും ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സുകളിൽ എന്തുണ്ടായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുകയായിരുന്നു. മറിയത്തിന് ഒരുപാട് അവദാനങ്ങളുണ്ട്, നാമങ്ങൾ ഉണ്ട്. അതിലൊന്ന് കർമ്മല മാതാവ് എന്നാണ്. നമ്മുടെ നാം ദൈനംദിനം പ്രാർത്ഥിക്കുന്ന ജപമാലയുടെ അവസാനത്തിൽ മറിയത്തെ രാജ്ഞിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഇടത്ത് കർമ്മലസഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. കർമ്മലസഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി എന്നത് ആ പശ്ചാത്തലം ഈ തിരുനാളിലുണ്ടെന്ന് പറയാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ കർമ്മലിത വൈദികരുടെ പ്രവർത്തനം വളരെ ശ്രദ്ധേയമായ രീതിയിൽ ആയിരുന്നു. നമ്മുടെ മെത്രാന്മാരൊക്കെ ആദ്യകാലത്ത് കർമ്മലിത്തക്കാർ ആയിരുന്നു. കർമ്മലിത്ത പാരമ്പര്യമുള്ള അവസാനത്തെ മെത്രാൻ ഈ ദൈവദാസനായ ബെൻസിഗർ തിരുമേനിയായിരുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കൊല്ലത്ത് ഉള്ളതും അതുപോലെ തന്നെ വരാപ്പുഴയിലും ഒക്കെ വളരെ വലിയ ശുശ്രൂഷ നമ്മുടെ നാടിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്തത് കർമ്മലിത്ത വൈദികർ ആയിരുന്നു. അതുകൊണ്ട് ജപമാലയുടെ അവസാനത്തിൽ കർമ്മലസഭയുടെ അലങ്കാരത്തെക്കുറിച്ച് പറയുന്നത് സംഗതമാണ്, സാങ്കത്യം ഉള്ളതാണെന്ന് കരുതുന്നത് ശരിയാണല്ലോ. ആ പശ്ചാത്തലത്തിലാണ് മറിയത്തിന് അപ്രകാരം ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കർമ്മല മാതാവിൻ്റെ തിരുനാൾ സാധാരണയായി 16 ജൂലൈയാണ് സഭയുടെ ഔദ്യോഗിക പഞ്ചാംഗം അനുസരിച്ച് ഉള്ള തിരുനാളെങ്കിലും വീണ്ടും വീണ്ടും നമ്മുടെ ഇടവകളിൽ ഇത് ആചരിച്ചു വരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇവിടെയും ഇത് ആചരിക്കുന്നത്. കർമ്മല മാതാവിൻ്റെ തിരുനാളെന്ന് പറയുമ്പോൾ കർമ്മല മാതാവിൻ്റെ തിരുസ്വരൂപം, ചിത്രം വളരെ ശ്രദ്ധേയമായിട്ട് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഈ ദേവാലയത്തിലുള്ള കർമ്മല മാതാവിൻ്റെ ആ വലിയ രൂപത്തിലേക്കും ഈ തിരുനാളിന് വേണ്ടി അലങ്കരിച്ചു വച്ചിരിക്കുന്ന ചെറിയ സ്വരൂപത്തിലേക്കും തിരുസ്വരൂപത്തിലേക്കും നോക്കുക. എന്താണ് ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നുന്നത്? നമ്മൾ മറിയത്തിൻ്റെ ചിത്രീകരണങ്ങൾ പലതും ഉണ്ട്. ഫാത്തിമ മാതാവ്, ലൂർദ് മാതാവ് എന്നൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മറിയത്തിൻ്റെ ചിത്രങ്ങളുണ്ടല്ലോ. പക്ഷേ ഇവിടെ ഈ 12-ാം നൂറ്റാണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രമാണ് ഇവിടെ ഉള്ളത്. മറിയത്തിൻ്റെ കയ്യിൽ യേശു ഉണ്ട് എന്നുള്ളതാണ്. ഉണ്ണിയേശുവിനെ നമുക്കവിടെ കാണാൻ സാധിക്കും മറിയത്തിൻ്റെ കയ്യിൽ. അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് 2 സ്വരൂപങ്ങളിൽ, തിരുസ്വരൂപങ്ങളിൽ അത് കാണുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് മറ്റൊരു രീതിയിൽ. അതേസമയം ഇവിടെ ഈ ചിത്രത്തിലും അതുപോലെ തന്നെ ഈ തിരുസ്വരൂപത്തിലുമൊക്കെ മറിയത്തോടൊപ്പം തന്നെ യേശുനാഥനും ഉണ്ണിയേശുവും ഉണ്ടെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഈ നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു ഭക്തിഗാനം, ഭക്തി നമ്മൾ ദിവ്യപൂജയിലും മറ്റുപയോഗിക്കുന്ന ഒരു പാട്ടിപ്രകാരം തുടങ്ങുന്നു. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരെ ചൊല്ലുന്നു ജപമാല വഴിയായി. അതിനുശേഷം കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരെ ഈ ഞാനും ഇരിക്കും. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വരികളാണ്. കാവ്യഭംഗി കാര്യമായിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും അതിൻ്റെ പിന്നിലെ ചിന്ത വളരെ സുന്ദരമാണെന്ന് എനിക്ക് തോന്നുകയാണ്. അതായത് കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരെ ഈ ഞാനും ഇരിക്കും. അപ്പോൾ മറിയത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരെ ഞാനും ഇരിക്കും എന്ന് പറയുന്നത് വളരെ വികാരാത്മകമായിട്ട് ഈ കവി എഴുതിയത് ആണ് ഈ കവിത. കാവ്യഭംഗിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടില്ല. എങ്കിലും അതിൻ്റെ പിന്നിലെ ചിന്ത വളരെ നിർണായകമാണ്, അല്ലെങ്കിൽ വളരെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മറിയത്തെ യഥാർത്ഥത്തിൽ സമവീക്ഷണ സുവിശേഷങ്ങളും അതുപോലെ തന്നെ 4-ാം സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷവുമൊക്കെ 2 രീതിയിലാണ് അവതരിപ്പിക്കുന്നത്.
ഒന്ന്, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആരംഭ വചനങ്ങൾ. അക്കാലത്ത് ദൈവം ഗബ്രിയേൽ ദൂതനെ ഗലീലയിലെ നസ്രത്തിലെ ഒരു കന്യകയായ മറിയത്തിൻ്റെ പക്കലേക്ക്, അടുക്കലേക്ക് അയച്ചു എന്ന്. അപ്പോൾ നസ്രത്തിലെ, ഗലീലയിലെ നസ്രത്തിലെ യുവതിയായ മറിയം, സമവീക്ഷണ സുവിശേഷങ്ങളിലെ ഒരു നാമം അതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, നാലാം സുവിശേഷത്തിൽ അവളുടെ നാമം എവിടെയൊന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വച്ചിട്ടില്ല. പക്ഷേ പറയും യേശുവിൻ്റെ അമ്മ എന്ന്. രണ്ടാമത്തെ അധ്യായത്തിലും അതുപോലെ തന്നെ 19-ാമത്തെ അധ്യായത്തിലും, രണ്ടാമത്തെ അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നാഘോഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും. അതുപോലെ തന്നെ ഈ സുവിശേഷ നാലാം സുവിശേഷത്തിൻ്റെ മറ്റു സുവിശേഷ

അതുപോലെ തന്നെ ഈ സുവിശേഷ നാലാം സുവിശേഷത്തിൻ മറ്റു സുവിശേഷ അതുപോലെ തന്നെ ഈ സുവിശേഷ നാലാം സുവിശേഷത്തിൻ മറ്റു സുവിശേഷ അതുപോലെ തന്നെ ഈ സുവിശേഷ നാലാം സുവിശേഷത്തിൻ മറ്റു സുവിശേഷ

0: അതുപോലെ തന്നെ ഈ സുവിശേഷ നാലാം സുവിശേഷത്തിൻ്റെ മറ്റു സുവിശേഷ
1: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോ

0: ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: വന്ന് ആ കല്ല് സക്രാരിയോട് ചേർത്ത് വെച്ച് ചെറിയൊരു കല്ല് അതിന് പച്ച നിറമടിക്കുകയുണ്ടായി. പച്ച നിറമടിക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് നസ്രത്തിലെ യേശു ഏതാണ്ട് 30 വർഷം അവൻ ഈ ഹിഡൻ ലൈഫ് സ്വകാര്യ ജീവിതം നയിച്ചു. അവൻ്റെ അതിനുശേഷം 3 വർഷം മാത്രമാണ് പൊതുജീവിതം നയിച്ചത് യേശു. പക്ഷേ ഈ ദൈവശാസ്ത്രജ്ഞന്മാർ ഇന്നും പറയും ഈ യേശു 3 വർഷം ഇത് ഹിഡനായിട്ട് അല്ലെങ്കിൽ കാണപ്പെടാത്ത രീതിയിൽ സാധാരണക്കാരനായിട്ട് ജീവിച്ച ഈ 30 വർഷം ഇക്കാലത്ത് 3 വർഷം പൊതുജീവിതം നടത്തിയപ്പോൾ ആ ഉണ്ടായിരുന്ന സമയത്തുള്ള അതുപോലെ തന്നെ സ്വീകാര്യമായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ എന്ന് പറയാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇവിടെ ചെന്ന് ഈ നസ്രത്തിൽ ചെന്ന് അവിടെ നിന്നൊരു ചെറിയ കല്ലെടുത്തുകൊണ്ടുവന്ന് സക്രാരിയുടെ അടുത്ത് തന്നെ വച്ചിട്ട് അതിൻ്റെ പിൻഭാഗത്ത് അതിന് പച്ച നിറം അടുക്കുകയുണ്ടായി. പച്ച നിറമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ തിരുനാളുകളിലല്ലാത്ത ദിവസങ്ങളിൽ വൈദികർ ദിവ്യപൂജയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രത്തിൻ്റെ ചോസിബിളിൻ്റെ നിറമാണ് പച്ച നിറം. ഇന്ന് തിരുനാളായതുകൊണ്ട് വെള്ള നിറവും അതുപോലെ തന്നെ രക്തസാക്ഷികളുടെ ദിനങ്ങളിൽ നാം ചുമപ്പ് നിറവും അല്ലാത്ത ഈ മരിച്ചവരുടെ ദിനങ്ങളിൽ നാം ധൂമ്ര നിറവും ഒക്കെ ഉപയോഗിക്കുന്ന പച്ച നിറം സാധാരണത്വം നിറഞ്ഞ ജീവിതം. ഈ ദേവാലയത്തിൽ വരുന്നവർ അദ്ദേഹം ഉദ്ദേശിച്ചത് യേശുവിൻ്റെ ഈ സാധാരണത്വം നിറഞ്ഞ മനുഷ്യർക്കാർക്കും കാര്യമായിട്ട് പ്രകടമല്ലാത്ത എല്ലാവരുടെയും കൂടെ നടന്ന തോളോട് തോളൊരുമി നടന്ന ഈ ഇദ്ദേഹത്തിൻ്റെ ചിന്തയായിരിക്കണം ഈ ദേവാലയത്തിലെ മനുഷ്യർക്കൊക്കെ ഉണ്ടായിരിക്കേണ്ടതെന്നുള്ള ആ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം അദ്ദേഹം ആ ദേവാലയത്തിന് ജീസസ് ഓഫ് നാസറത്ത് എന്നുള്ള പേരിട്ടത്. നസ്രത്തിലെ യേശു, നസ്രത്തിലെ യേശു, സാധാരണക്കാരനായ യേശു, നസ്രത്തിലെ യേശു. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏതാണ്ട് 20 വർഷത്തോളമായെന്ന് പറയാൻ പറ്റും, 1991 മുതൽ ഈ യേശുവിനെ കുറിച്ച് എഴുതിയ വലിയൊരു ഒരു ഗ്രന്ഥമുണ്ട്. വലിയ ഗ്രന്ഥം ഏതാണ്ട് 3000 പേര് വരുന്ന 3 വാല്യങ്ങളായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. വളരെ ശാസ്ത്രീയമായിട്ട് എഴുതിയുള്ളത് ജോൺ ജെ കോളിൻസ് എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ വേദപണ്ഡിതൻ എഴുതിയ പുസ്തകം ജീസസ് ദ മാർജിനൽ ജൂ. തിരസ്കരിക്കപ്പെട്ട അല്ലെ പാർശ്വവൽക്കരിക്കപ്പെട്ട യഹൂദനായിരുന്നു യേശു എന്ന് ഏതാണ്ട് 3000 പേര് വരുന്ന ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അത് പുസ്തകത്തിൻ്റെ പേര് തന്നെയാണ് യേശു, അത് പാർശ്വവൽക്കരിക്കപ്പെട്ട യഹൂദൻ എന്ന്, പിന്നാക്കക്കാരനായ യേശു യഹൂദൻ എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. ലത്തീൻ കത്തോലിക്ക സമുദായത്തെക്കുറിച്ച് പറയുന്നത് പിന്നാക്കക്കാരുടെ സമൂഹമെന്നാണെന്ന് പറയുന്നത്. നാം മുന്നാക്ക സമൂഹമായിട്ട് മാറുന്നില്ല, സാംസ്കാരികമായിട്ട് സാമുദായികമായിട്ട് നാം പിന്നോക്ക സമൂഹം എന്ന് പറയുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നത് യേശുവിൻ്റെ ചിത്രം കൂടി ചേർത്ത് വയ്ക്കാൻ സാധിക്കും എന്നാണ്. ആ യേശുവിൻ്റെ ചിത്രം കൂടി അതിൽ ചേർത്ത് വയ്ക്കുമ്പോൾ അതിനകത്ത് മറിയത്തിൻ്റെ ചിത്രവും ഉൾപ്പെടാതിരിക്കാൻ സാധിക്കുകയില്ല. നസ്രത്തിലെ മറിയം, അക്കാലത്ത് ദൈവം ഗബ്രിയേൽ ദൂതനെ ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ഒരു യുവതിയുടെ അടുക്കലേക്ക് അവളെ അയച്ചു എന്നാണ് പറയുന്നത്. വളരെ അർത്ഥവത്തായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. അവൾ ഇപ്പം അവളുടെ അടുത്തേക്കാണ് അയച്ചത്. നസ്രത്തിലെ യേശു ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ട യഹൂദനായിരുന്നുവെങ്കിൽ അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതകളുടെയിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ത്രീയുടെ കഥയാണ് ഇവിടെ പറഞ്ഞു വരുന്നതെന്നാണ് ഈ സുവിശേഷകൻ പറയാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ വ്യാഖ്യാനപൂർവ്വം ചിന്തിക്കാൻ ശ്രമിക്കുകയാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമായിട്ട് മാറുകയാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ത്രീയുടെ ചിത്രം. ഇതിന് ഉപോൽബലകമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. നസ്രത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭൗതികമായിട്ടും സാംസ്കാരികമായിട്ടും മതാത്മകമായിട്ടും പിന്നാക്കം നിന്ന ഒരു സമൂഹം എന്ന് പറയുന്നത്, ഭൗതികമായിട്ട് പിന്നാക്കം നിൽക്കുന്നുവെന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നസ്രത്തിൽ നമ്മുടെ ഈ ഭൂഗർഭ ഗവേഷണ ശാസ്ത്രജ്ഞന്മാർ അവർ അന്വേഷണം നടത്തുകയുണ്ടായി. അത് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ വേണമെങ്കിൽ കുഴിമാന്തി ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയാൻ സാധിക്കും. അവർ ഇതിന് ഭൂഗർഭ അവലോകനം നടത്തിയിട്ട് പറയുന്നത് ഒരു വശത്ത് ജെറൂസലേം

പറയുന്നത് നാഗരികതയുടെ, യഹൂദ നാഗരികതയുടെ വളരെ വലിയ അടയാളമായിട്ട് സ്ഥിതി ചെയ്യുമ്പോൾ നസ്രത്ത് എന്ന് പറയുന്നത് അത് എങ്ങനെ അടയാളപ്പെടുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൗതികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ഈ വടക്കൻ പ്രവിശ്യയായിരുന്നു ഗലീല എന്ന് പറയാൻ സാധിക്കും. പിന്നാക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമായിരുന്നു ഭൗതികമായിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ അവർ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് എന്താണ്, അവിടെ ആ

സാധാരണത്തും വളരെയേറെ നിറഞ്ഞ ഒരു ഭൗതിക സൗകര്യങ്ങൾ വളരെയേറെ കുറഞ്ഞ ഒരു സാഹചര്യം. ഇന്ന് നമുക്ക് ഈ നമ്മുടെ ഇടവക സമൂഹങ്ങളിൽ ഭൗതികമായിട്ട് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതേസമയം നമ്മുടെ അധ്വാനത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റു രീതിയിലെയും ഒക്കെ നോക്കുമ്പോൾ ഭൗതികമായിട്ടും ഒരർത്ഥത്തിൽ മറ്റ് സമൂഹങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെയും പിന്നാക്കം നിൽക്കുന്ന ഒരു സമൂഹമാണെന്ന് നമുക്ക് പൊതുവായി പറയാൻ സാധിക്കും. നമ്മുടെ രൂപതയുടെ പശ്ചാത്തലത്തിലും നമ്മുടെ ജനത്തിൻ്റെ പശ്ചാത്തലത്തിലും നമ്മുടെ സമുദായത്തിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാൻ സാധിക്കാത്ത അപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ജെറൂസലേമിലേക്ക് തെക്കൻ ഇസ്രായേലിലേക്ക് വരുമ്പോഴും അവിടെയുണ്ട് സുഗന്ധക്കൂട്ടുകളുടെ കഥ പറയുന്നുണ്ട്. ബഥാനിയയിൽ വെച്ച് അവന് ഒരാഴ്ച അവൻ്റെ മരണത്തിന് 7 ദിവസം മുമ്പായിട്ട് അവിടെ ലാസറിൻ്റെ സഹോദരി മറിയം ഒരു വിലപിടിപ്പുള്ള ചെപ്പ് തുറന്ന് ആ വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യം അവനെ പൂശി എന്നുള്ള ചിത്രം നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ തെക്കൻ ഇസ്രായേലിലേക്ക് വരുമ്പോൾ നാഗരീകത വർദ്ധിച്ചു, വടക്കൻ ഇസ്രായേലിൽ അത്രമാത്രം നാഗരീകത ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഭൗതികമായിട്ട് കുറഞ്ഞ ആളുകൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഭൗതികമായിട്ട് കുറവുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീ ഒന്നാമത്തെ ചിത്രം. രണ്ടാമത്തേത് സാംസ്കാരികമായിട്ടും മതാത്മകമായിട്ടും ഒരുമിച്ച് സാംസ്കാരിക മതാത്മക കാര്യങ്ങളിൽ പിന്നാക്കം നിന്ന സ്ത്രീയുടെ ഇടയിൽ അവരുടെ ഇടയിൽ നിന്ന് വന്നവൾ ആണ് ഇവളെന്ന് പറയാൻ സാധിക്കും. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ 1 അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം യേശു ഫിലിപ്പോസിനെ കണ്ടു, ഫിലിപ്പോസിനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക എന്ന്. വളരെ സുന്ദരമായിട്ടുള്ള ചിത്രീകരണമാണ്, ഫിലിപ്പോസ് അവനെ അനുഗമിച്ചു. അതിനുശേഷം ഫിലിപ്പോസ് തൻ്റെ സുഹൃത്തായ നഥാനിയലിനെ കണ്ടു. ഫിലിപ്പോസ് അവിടെ പറയുന്നത് ഫിലിപ്പോസ് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും നഗരമായ ബെത്സായിദയിൽ നിന്ന് വന്നവനായിരുന്നുവെന്ന്. അതിനുശേഷം പറയും ഫിലിപ്പോസ് തൻ്റെ സുഹൃത്തായ സ്നേഹിതനായ നഥാനിയലിനെ കണ്ടു. നഥാനിയലിനോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും അതുപോലെ തന്നെ പ്രവാചകന്മാരിലും പറഞ്ഞിരിക്കുന്ന യേശുവിനെ ഞങ്ങൾ കണ്ടു, നസ്രത്തിലെ യേശുവിനെ ഞങ്ങൾ കണ്ടു, നീയും അവൻ്റെ കൂടെ ചേരാനായിട്ട് വരുന്നോ എന്ന്. അപ്പോൾ നഥാനിയലിൻ്റെ ഒരു ചോദ്യം, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമെന്ന് നീ കരുതുന്നോ എന്ന്. സാംസ്കാരികമായിട്ടും മതാത്മകമായിട്ടും ഒരർത്ഥത്തിൽ നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന് നീ കരുതുന്നു എന്ന്. തുടർന്ന് വായിക്കുമ്പോൾ 7 അധ്യായത്തിൽ യേശു ജെറൂസലേമിൽ ആണ്, തെക്കൻ ഇസ്രായേലിൽ എത്തിയിരിക്കുന്ന ജെറൂസലേമിലാണ്. അവൻ്റെ വാക്കുകൾ കേട്ടിട്ട് പ്രമാണിമാർക്കും അല്ലെങ്കിൽ നിയമജ്ഞർക്കും ഫരിസേയർക്കും ജനപ്രമാണികൾക്കും ഒട്ടും സുഖിക്കാത്ത രീതിയായി തീർന്നു. അവർ ടെമ്പിൾ പോലീസ് ദേവാലയത്തിലുള്ള ഈ പോലീസുകാരെ അയച്ച് യേശുവിനെ പിടിച്ചുകൊണ്ടുവരാനായിട്ട് അറസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ അവർ തിരികെ വന്നിട്ട് അവരൊന്നും ചെയ്യാതെ തിരികെ വന്നു. അപ്പോൾ അവർ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ അവനെ കൊണ്ടുവന്നില്ല, പിടികൂടി കൊണ്ടുവന്നില്ല എന്ന്. അവർ പറഞ്ഞു ഇപ്രകാരം അവൻ സംസാരിക്കുന്നത് പോലെ മറ്റാരും സംസാരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ട് അവനെ തൊടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന്. യേശുവിനെ ആർക്കും തൊടാൻ പറ്റുകയില്ല, അവൻ അനുവദിക്കാതെ ഒരാൾക്ക് പോലും യേശുവിനെ തൊടാൻ സാധിക്കുകയില്ല. തൊടുന്നുണ്ടെങ്കിൽ ആ രക്തസ്രാവക്കാരി സ്ത്രീയോ അതുപോലുള്ള ആളുകൾക്കൊക്കെ എല്ലാം പ്രാർത്ഥനാപൂർവ്വം മാത്രമേ തൊടാൻ സാധിക്കുകയുള്ളൂ, മറ്റാർക്കും അവനെ തൊടാനായിട്ട് അടുത്തു ചെല്ലാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അവൻ്റെ വാക്കുകൾ കേട്ടിട്ട് അടുത്തോട്ട് ചെല്ലാനായിട്ട് തോന്നിയില്ല, ഞങ്ങൾ ഭയപ്പെട്ടു പോയി, അതുകൊണ്ട് തിരികെ വന്നു എന്ന്. നിയമം അറിഞ്ഞുകൂടാത്ത ഈ പുരുഷാരത്തിനെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് പിൽക്കാലത്ത് അവർ ഉടനെ തന്നെ തിരിച്ച് ചോദിക്കുകയുണ്ടായി. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, ജനപ്രമാണികളിലോ പുരോഹിതന്മാരിലോ ആരെങ്കിലും അവൻ്റെ പിന്നാലെ പോയതായിട്ട് നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ നിക്കോദെമോസ് അവരുടെയിൽ ഉണ്ടായിരുന്ന ഒരു ചിന്തകൻ ചോദിച്ചു നമ്മുടെ നിയമം ഒരാളെ അയാളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പായി അയാളെ വിധിക്കാനായിട്ട് നമ്മുടെ നിയമം അനുസരിക്കുന്ന അനുവദിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു നീയും ഗലീലയനാണോ, ഗലീലയിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രവാചകൻ വരുമെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. വിശുദ്ധ ലിഖിതം വായിച്ചു നോക്കുക. ഗലീല എന്ന് പറയുന്നത് സാംസ്കാരികമായിട്ടും ഭൗതികമായിട്ടും മതാത്മകമായിട്ടും പിന്നാക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമാണ് ഗലീല എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 4 അധ്യായത്തിൽ യേശു അവിടെ നസ്രത്തിൽ നിന്ന് മാറി ഗലീലയിലെ തന്നെ മറ്റൊരു പട്ടണമായ കഫർനാമിൽ വന്ന് താമസിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. 4 അധ്യായം 15 വാക്യം 14 വാക്യം മുതൽ നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ സുന്ദരമായിട്ട് ഈ അവിടെ ലേഖകൻ എഴുതും സെബുലോണിൻ്റെയും നഫ്താലിയുടെയും തീരങ്ങളിൽ. സെബുലോണും നഫ്താലിയും എന്ന് പറയുന്നത് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ ഏറ്റവും തിരസ്കരിക്കപ്പെട്ട
നല്ല പേരൊന്നുമില്ലാത്ത

സെബിലോണും നഫ്താലിയുടെയും തീരങ്ങളിലും വിജാതിയുടെ ഗലീലയിൽ താമസിക്കുന്നവർക്ക് വലിയൊരു പ്രകാശം ഉദയം ചെയ്തു വന്ന് യെശയ്യാ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ ലേഖകൻ മത്തായി എഴുതി വെക്കുകയാണ്. അതായത് വിജാതിയുടെ ഗലീലയായിരിക്കുന്ന ഇരുണ്ടുകൂടിയ ഗലീലയിലേക്ക് ഇതുവിധ വലിയൊരു പ്രകാശം ഉദയം ചെയ്തിരിക്കുന്നുവെന്ന് സുന്ദരമായിട്ട് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇത്ര സുന്ദരമായിട്ട് വന്നിരിക്കുന്നുവെന്ന് ഗലീലയിൽ നിന്ന് വരുന്ന വലിയൊരു പ്രകാശം. അതുകൊണ്ടാണ് നിക്കോദേമോസിനോട് ചോദിച്ചത്, നീയും ഗലീലയനാണോ? ഗലീലയിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമെന്ന്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു പ്രവാചകൻ ഉദയം ചെയ്യുമെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ എന്ന്. അങ്ങനെയെങ്കിൽ സാംസ്കാരികമായിട്ടും ഭൗതികമായിട്ടും അതുപോലെ തന്നെ മതാത്മകമായിട്ടും പിന്നാക്കം നിൽക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടും യേശു വരുന്നുവെന്ന് പറയുകയാണെങ്കിൽ അവൻ്റെ അമ്മയും അപ്രകാരം ഉള്ള ഒരാളെന്ന് തീർച്ചയായിട്ടും ചിത്രീകരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ തന്നെ സംസ്കാരത്തിന്, യഥാർത്ഥത്തിൽ ഭാരതീയ സംസ്കാരത്തിലും ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് അപ്പുറത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഈ ഈ നാഗരികതയുടെ പിന്നിൽ സിന്ധു നദീതട നാഗരികതയിൽ വളരെ സുന്ദരമായിട്ടുള്ള ക്രമപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നുവെന്ന് നാം വിശ്വസിക്കുകയാണെങ്കിൽ, അതായത് അവിടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള രീതിയിൽ നഗരം ക്രമപ്പെടുത്തിയിരുന്നു, അവിടെ 90 ഡിഗ്രിയിൽ ഉള്ള റോഡുകളുണ്ടായിരുന്നു, ആപ്പീസ് മന്ദിരങ്ങളുണ്ടായിരുന്നു, പൊതുമന്ദിരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഇന്ന് കരുതുന്നുവെങ്കിൽ, ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് പുറത്തുള്ള നസ്രത്തിലും അതൊന്നുമില്ലായിരുന്നു. പിന്നാക്കം നിൽക്കുന്ന ഒരു ജനതയുടെ പശ്ചാത്തലത്തിലാണ് യേശു വളർന്നു വന്നത്. അവൻ എന്താണ് തിരസ്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു യഹൂദൻ ആയിരുന്നുവെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് അവൻ്റെ അമ്മയെന്ന് നാം പറയേണ്ടിയിരിക്കുന്നു. കർമ്മലമാതാവെന്ന് നാം ഇന്ന് ആചരിക്കുന്ന, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പ് നമ്മൾ ആചരിച്ച മറിയത്തിൻ്റെ ജനന തിരുനാളൊക്കെ ആചരിക്കുമ്പോൾ ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതാണ്. അപക്ഷേ അപ്രകാരമുള്ള തിരസ്കരിക്കപ്പെട്ടൊരു ജനതയുടെ ഇടയിൽ നിന്നും അശുദ്ധമായി ജീവിച്ച, പരിശുദ്ധയായി ജീവിച്ച ഒരു സ്ത്രീയെ ദൈവം തിരഞ്ഞെടുക്കുന്ന ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ഈ വലിയ വിസ്മയം ഉള്ളത്. അവിടെയാണ് ഈ വലിയ വിസ്മയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് മാലാഖ അവളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്? മാലാഖ പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടെ, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞപ്പോൾ യഹൂദയായ മറിയത്തിന്, തൻ്റെ വേദപുസ്തകം വായിച്ച് പരിചയമുള്ള മറിയത്തിന് ഒരു കൃത്യമായിട്ട് ഒരു ഓർമ്മ വന്നിട്ടുണ്ടാകണം. ന്യായാധിപന്മാരുടെ പുസ്തകം 1:12 അന്ന് ഗിദെയോനോട്, ഈ ഒരു ന്യായാധിപനായിരുന്ന, ന്യായാധിപനായി മാറ്റാൻ പോയിരുന്ന ഗിദെയോനോട് കർത്താവിൻ്റെ ദൂതൻ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു, യുവാവേ കർത്താവ് നിന്നോട് കൂടെ എന്ന്. അത്ഭുതപ്പെട്ടു പോയി ഗിദെയോൻ ചോദിച്ചു, കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടോ? യഥാർത്ഥത്തിൽ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടോ എന്നുള്ള ചോദ്യവുമായിട്ട് അയാൾ നിൽക്കുകയുണ്ടായി. പിന്നീടുള്ള കഥ നിങ്ങൾ വായിച്ചു നോക്കുക. കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞു. നമ്മൾ എല്ലാ ദിവസവും ദിവ്യപൂജ അർപ്പണത്തിൽ പലവട്ടം പറയും, കർത്താവ് നിങ്ങളോട് കൂടെ എന്ന്. കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറയുന്നത് ഒരു ആശംസയല്ല, ആശംസയായിട്ട് ഡൊമിനസ് ഓബിസ്കും എന്നുള്ള ലത്തീനിൽ പദത്തിന് അവിടുത്തെ പിന്നെ സെന്റൻസിന് അല്ലെങ്കിൽ ആ വാക്യത്തിന് എങ്ങനെ പരിഭാഷപ്പെടുത്തുമെന്നുള്ള ചോദ്യമുണ്ട്. അതെങ്ങനെയാണ് ആശംസയായിട്ട് പരിഭാഷപ്പെടുത്തണമോ അതോ പ്രസ്താവനയായി പരിഭാഷപ്പെടുത്തണമോ? ആശംസയായി പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുക, അല്ലെങ്കിൽ പ്രസ്താവനയായിട്ട് പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പരിഭാഷപ്പെടുത്താൻ സാധിക്കും. പല പരിഭാഷകളിലും അത് ഇങ്ങനെ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നതും കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടെന്നും പറയുന്നതും, സാധാരണയായിട്ട് ഇംഗ്ലീഷിൽ ദ ലോർഡ് ബി വിത്ത് യു, നിങ്ങളുടെ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, അല്ലെങ്കിൽ ദ ലോർഡ് ഈസ് വിത്ത് യു, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്നും. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ശരിയായിട്ടുള്ള പരിഭാഷ എന്ന് പറയുന്നത് കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഈ ജനസമൂഹത്തിൻ്റെ കൂടെ കർത്താവ് ഉണ്ട് എന്നുള്ള, അതാണ് വൈദികർ പറയുന്നത്. ഞങ്ങളോട് കൂടെ മാത്രമല്ല നിന്നോട് കൂടെയും ഉണ്ടെന്ന് ജനം പ്രത്യുത്തരിക്കുന്നു. കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്നുള്ളത്, കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോഴാണ് നിങ്ങളൊരു ജനസമൂഹമായിട്ട് മാറുന്നത്. അപ്പോഴാണ് നിങ്ങൾ ഇവിടെ പണിതുയർത്തി വരുന്ന ദേവാലയത്തിൻ്റെ, അത് ആ ദേവാലയം നിങ്ങളുടെ അടയാളമായിട്ട് മാറുന്നത്. ദൈവത്തിന് പ്രീതികരമായ ബലികൾ അർപ്പിക്കുവാൻ, ആധ്യാത്മിക ബലികൾ അർപ്പിക്കുവാനായിട്ട് പ്രാപ്തരായിത്തീരുന്ന സജീവ ശിലകളാർ നിർമ്മിതമായ ഒരു ദേവാലയമാണ് നിങ്ങളെന്ന് പറയുന്നത് അന്വർത്ഥമായിട്ട് മാറുന്നത്. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഇടയിൽ അന്വർത്ഥമായി മാറുന്നത്, അതാണ് വിസ്മയം എന്ന് പറയുന്നത്. ഈ തിരസ്കരിക്കപ്പെട്ട ജനതയുടെ ഇടയിൽ നിന്ന് ഒരാൾ സ്വീകാര്യനായിട്ട് മാറുന്നു, നന്മയുടെ പ്രതീകമായിട്ട് മാറുന്നു, പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം

ഭവിക്കുന്ന ഒരാളായിട്ട് മാറുന്നു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം പിന്നീട് മാംസമായി ഭവിച്ചു, അത് നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് നമുക്ക് പറയത്തക്ക രീതിയിൽ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയത്തക്ക രീതിയിലാവും. ആരൊക്കെ നന്മയിൽ വളരുന്നുവോ, ആരൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടുള്ള സമൂഹത്തിൽ നിന്ന് നന്മയിൽ വളരുന്നുവോ, തിന്മയെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നുവോ, അവരുടെയൊക്കെ കൂടെ ഞാൻ അസന്നിഗ്ധം പറയാൻ ആഗ്രഹിക്കുന്നതും സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നതും, തിരസ്കൃത സമൂഹത്തിൽ പെട്ടതാണെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ പെട്ടവരാണെങ്കിലും അരികവൽക്കരിക്കപ്പെട്ടവരുടെ സമൂഹത്തിൽ പെട്ടവരാണെങ്കിലും പ്രാന്തവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ സമൂഹത്തിൽ പെട്ടവരാണെങ്കിലും അവരുടെ ഇടയിലൊക്കെ കർത്താവ് വസിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് നാം പ്രവേശിക്കേണ്ട ആവശ്യമുണ്ട്. നാം ഓരോരുത്തരും ജ്ഞാനസ്നാനം സ്വീകരിക്കപ്പെട്ടപ്പോൾ പറഞ്ഞ വചനമാണ് കർത്താവ് നിന്നോട് കൂടെയുണ്ട്. കുഞ്ഞെ, സ്ത്രീയോ പുരുഷനോ ആയ നീ നിന്നോട് കൂടെ കർത്താവ് ഉണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക് വളരുക. കർത്താവ് ഉണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് വിഭാജീയ ചിന്തകളില്ല, നമുക്ക് മറ്റുള്ളവരെ ആദരിക്കാതിരിക്കാനുള്ള കുറവുകളില്ലാതെ മാറി നിൽക്കും. അങ്ങനെയുള്ള എല്ലാവരെയും ആദരിക്കണമെന്നുള്ള ബോധ്യത്തിലേക്ക്, ബഹുമാനിക്കാനുള്ള ബോധ്യത്തിലേക്ക് നാം പ്രവേശിക്കും. വിഭാജീയ ചിന്തകളില്ലാതെ എല്ലാവരും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കാനുള്ള വഴികൾ അന്വേഷിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകും. അപ്പോഴാണ് ഈ തിരുനാൾ ആചരണത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. ഈ മറിയത്തെക്കുറിച്ച് ഈ റോമാക്കൽക്കിയ ലേഖനത്തിൽ ഇന്ന് നമ്മൾ ഇന്ന് രണ്ടാം വായനയായിട്ട് കേട്ടത് റോമാക്കൽക്കിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നാണ്. ആ അതിൻ്റെ 8-ാം അധ്യായത്തിൽ 28 മുതൽ 30 വരെയുള്ള വചനങ്ങളിലും വളരെ സുന്ദരമായിട്ട് പൗലോസ് എഴുതും. അവർ ദൈവം എന്ത് ചെയ്തു, താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവൻ അവിടുന്ന് തിരഞ്ഞെടുത്തു, തിരഞ്ഞെടുത്തവരെ നീതിമത്കരിച്ചു, നീതിമത്കരിച്ചവരെ വിശുദ്ധീകരിച്ചു, തൻ്റെ പുത്രന് അനുരൂപരാക്കി തീർത്തു എന്ന്. ഈ നമ്മുടെ ഇവൻ അവൻ്റെ അവളുടെ കയ്യിൽ ഉണ്ണീശോ ഇരിക്കുന്നുണ്ടെങ്കിൽ അവളുടെ അവനോടൊപ്പം ദൈവം അവളെ അനുരൂപയാക്കി തീർത്തു എന്ന്, ഇവനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ആളാക്കി മാറ്റും. ആരെ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചുവോ, മുൻകൂട്ടി നിശ്ചയിച്ചവരെ ദൈവം വിളിച്ചു, വിളിച്ചവരെ വിശുദ്ധീകരിച്ചു, വിശുദ്ധീകരിച്ചവരെ നീതിമത്കരിച്ചു, തൻ്റെ പുത്രനെ യോഗ്യരാക്കി തീർത്തു എന്നും. ഓരോ ക്രിസ്ത്യാനിയും വിശുദ്ധീകരിക്കപ്പെട്ടതാണ്, ഓരോ ക്രിസ്ത്യാനിയും നീതിമത്കരിക്കപ്പെട്ട ആളാണ്, ഓരോ ക്രിസ്ത്യാനിയും യേശുവുമായിട്ട് അനുരൂപപ്പെടുത്താൻ വിളിക്കപ്പെട്ട ആളാണ്. ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പായി നമ്മെ എല്ലാവരെയും വ്യക്തിപരമായി തിരഞ്ഞെടുത്തത് ആണ് എന്നുള്ള ബോധ്യം, അതാണ് മറിയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉള്ളത്. ഇത് കർമ്മല മാതാവിൻ്റെ, അതോടൊപ്പം തന്നെ ഇത് കൊംബ്രേരിയ തിരുനാളാണ്. കൊംബ്രേരിയ എന്ന് പറയുന്ന പോർച്ചുഗീസ് വാക്കിൻ്റെ അർത്ഥം കൺഫ്രട്ടേണിറ്റി അല്ലെങ്കിൽ സാഹോദര്യം എന്നാണ്. ഇത് പണ്ട് ഇവിടെ ഏതാണ്ട് 16-ാം നൂറ്റാണ്ട് മുതൽ പോർച്ചുഗീസുകാർ ഇവിടെ നമ്മുടെ ഇടയിൽ പ്രവർത്തനം എടുത്തതിൻ്റെ ഭാഗമായിട്ട് വന്നു ചേർന്നതാണ് ഈ കൊംബ്രേരിയ എന്ന് പറയുന്ന പ്രസ്ഥാനം. കൊംബ്രേരിയ എന്ന് പറയുന്ന പ്രസ്ഥാനം എന്തിനു വേണ്ടി വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൽമായരുടെ ഒരു കൂട്ടായ്മ, ഇന്ന് നമ്മൾ ഇന്ന് BEC കളും BCC കളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മുന്നാസ്വാദനം എന്ന രീതിയിൽ ഇതിനെ കാണാനായിട്ട് സാധിക്കും. സാഹോദര്യത്തിൻ്റെ ഒരു അടയാളമായിട്ട് നിൽക്കുന്നു കൺഫ്രട്ടേണിറ്റി. കൺഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് സാഹോദര്യം, സാഹോദര്യം വളർത്താൻ വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു അതെന്നും. അതുകൊണ്ട് വൈരികർ അതിനകത്ത് പൂർണ്ണമായിട്ടും കാര്യമായിട്ട് ഇടപെടുന്നില്ല. അതിൻ്റെ ഒരു രക്ഷാധികാരി അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക പിതാവ് എന്ന രീതിയിൽ മാത്രമാണ് ഇടപെടുന്നത്. അത് അൽമായരുടേതായിട്ടുള്ള മുഴുവൻ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നു. അവരാണത് നയിച്ചു കൊണ്ടുപോകുന്നത്, അവരുടെ ആധിപത്യത്തിലാണത്, അവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്നുള്ളതും. എന്താണ് നടക്കേണ്ടത്? നടക്കേണ്ടത് ആത്യന്തികമായിട്ട് കൺഫ്രട്ടേണിറ്റി, സാഹോദര്യം വളരണം. പ്രിയപ്പെട്ടവരെ, മറിയത്തിൻ്റെ ഈ കർമ്മലീത്ത മാതാവിൻ്റെ, കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കോറിയിടാം. നാം ഒരു പിന്നാക്ക സമൂഹം ആണെങ്കിലും നമുക്ക് മുന്നാക്ക സമൂഹത്തിൻ്റെതായിട്ടുള്ള വരദാനങ്ങൾ ലഭ്യമായിട്ടുണ്ട്. നാം നമ്മുടെ ഇടയിൽ കർത്താവുണ്ട്. വ്യക്തിപരമായിട്ട് എൻ്റെയും നിങ്ങളുടെയും കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. നാം അത് ജ്ഞാനസ്നാനത്തിൽ സ്വീകരിച്ചതാണ്. അത് പുഷ്പിച്ച് അത് ഫലമണിയുമ്പോൾ അതെന്തായിത്തീരും? വിശുദ്ധിയുടെ ലക്ഷണങ്ങൾ പേർന്നതായിട്ട് മാറും. പിൽക്കാലത്ത് പലരെയും വിശുദ്ധരെന്ന് വിളിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് അത് വളർന്ന് വലുതാകും എന്നുള്ള ബോധ്യം. അപ്രകാരമായിത്തീരണം കരുണയും സ്നേഹവും ഐക്യവും അതുപോലെ തന്നെ പരസ്പരം മാധ്യസ്ഥം പറയുന്നതുമായിട്ടുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് നമ്മെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ തിരുനാൾ ആഘോഷത്തിന് അർത്ഥം കൈവരും. ഈ ദിവസങ്ങളിലൊക്കെ അത് ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആശംസയുമായിട്ട് നിൽക്കാം. നമുക്ക് മാധ്യസ്ഥം പറയാം. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, നമ്മുടെ സഹോദരർക്ക് വേണ്ടി, നമ്മുടെ മൃതരായ സഹോദരർക്ക്

നമ്മുടെ കുടുംബങ്ങളിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് രോഗികളായ സഹോദരർക്ക് വേണ്ടി മാധ്യസ്ഥം പറയാം. അതുതന്നെ മരണാസന്നരായ സഹോദരർക്ക് വേണ്ടി മാധ്യസ്ഥം പറയാം. എല്ലാവരും സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമയിലും തീരുന്ന ഇവിടുത്തെ ഈ വളർന്നു വരുന്ന ഈ നാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ദേവാലയം നമ്മുടെ എല്ലാവരുടെയും സഭയുടെ അടയാളമായിട്ട് മാറട്ടെ എന്നുള്ള പ്രതീക്ഷ വളർത്തിയെടുക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ കർമ്മല മാതാവിൻ്റെ മാധ്യസ്ഥം വഴി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയും ആശംസയും.

0: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
0: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കറിക്കൂട്ട്
1: വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: ാമൻ പാപ്പായെയും സപ്തശതാബ്ദി നിറവിലായിരിക്കുന്ന കൊല്ലം രൂപതയെയും അവിവന്യ പോൾ ആന്റണി മുല്ലശ്ശേരി മെത്രാനെയും എല്ലാ വൈദികരെയും പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ ദിനം ഇടവകയുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് തിരുനാൾ കൊടി ഉയർത്തി പ്രാർത്ഥിച്ച ഞങ്ങളുടെ ഡൈജു അച്ഛനെയും പരിശുദ്ധമായ ഈ തിരുനാൾ ബലി ഞങ്ങൾക്കായി അർപ്പിച്ച് അനുഗ്രഹപ്രദമായ ദൈവവചന പ്രഘോഷണം നടത്തിയ സ്നേഹബഹുമാനപ്പെട്ട ജേക്കബ് പ്രസാദ് അച്ഛനെയും ഞങ്ങളുടെ ജെറിൻ അച്ഛനെയും സന്യസ്ഥരെയും പരിശുദ്ധ അമ്മയുടെ ഉത്തിരിയത്തിൻ്റെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങേ

മനുഷ്യകരങ്ങളാൽ അങ്ങേക്കായി ആലയം പണിയാൻ ഞങ്ങൾക്കാവില്ല. അങ്ങയുടെ കൃപാകടാക്ഷം നൽകി അങ്ങേക്കായി ഒരു സാക്ഷി കൂടാരം നിർമ്മിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.

യഹോവയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു എന്നരുൾ ചെയ്ത നാഥ, പരിശുദ്ധ കർമ്മല മാതാവായ പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്താനായി 39 വർഷങ്ങളായി കാത്തിരുന്ന് പ്രാർത്ഥിച്ച് തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധേന്തി ആമി ആന്റണിയെയും ജിജി ആമിയെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ തിരുനാളിനായി ഒരുങ്ങിയ നാൾ മുതൽ അവർ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, സങ്കടങ്ങൾ, സഹനങ്ങൾ എല്ലാം ഈ അൾത്താരയിൽ ചേർത്ത് വയ്ക്കുന്നു. പരിശുദ്ധ അമ്മയുടെ നാമം പ്രകീർത്തിക്കുന്ന ഈ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ

കാരുണ്യവാനായ ദൈവമേ, തിരുനാൾ ആഘോഷത്തിൻ്റെ പുണ്യദിനങ്ങളിലായിരിക്കുന്ന ഇടവക കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശത്തും സ്വദേശത്തും തൊഴിൽ ചെയ്യുന്ന എല്ലാവരെയും, കടഭാരത്താൽ വേദന അനുഭവിക്കുന്നവരെയും, മക്കളില്ലാത്ത ദമ്പതികളെയും, ഭവനമില്ലാത്തവരെയും, വിവാഹം നടത്തുവാൻ പ്രാർത്ഥിക്കുന്നവരെയും, സമാധാനമില്ലാത്ത ദമ്പതികളെയും കുടുംബങ്ങളെയും, പഠന മേഖലയിലായിരിക്കുന്നവരെയും, എല്ലാ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കണമേ എന്ന്

നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും എന്നരുൾ ചെയ്ത നാഥ, എല്ലാ രോഗികൾക്കും സൗഖ്യം നൽകണമേ എന്നും സഹനങ്ങളും വേദനകളും അങ്ങേ കുരിശോട് ചേർത്ത് വയ്ക്കുവാനും കൃപ നൽകണമേ എന്നും.

ജീവനും പുനരുദ്ധാനവുമായ ദൈവമേ, അങ്ങേ മാതാവിൻ്റെ തിരുനാൾ ദിനം ശുദ്ധീകരണ സ്ഥലം സന്ദർശിച്ച് ആത്മാക്കളെ നേടാൻ പരിശുദ്ധ അമ്മയ്ക്ക് കൃപ നൽകിയ ദൈവമേ, മരിച്ച എല്ലാ വിശ്വാസികളുടെ ആത്മാക്കൾക്കും ഏറെ പ്രത്യേകിച്ച് പ്രസിദ്ധേന്ദ്രിയുടെ കുടുംബത്തിൽ നിന്ന് മരണമടഞ്ഞ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ എന്ന്

0: ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ ഒരു നിമിഷം മൗനമായി കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ദൈവമേ, ഇക്കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രമിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ.
1: ആമേൻ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാളിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ അങ്ങയുടെ ജാതനായ ഏകപുത്രനെ ഞങ്ങൾ അവൾ ഗർഭം ധരിക്കുകയും കന്യാത്വത്തിൻ്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. അവിടുന്ന് വഴി ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുന്നു. സ്വർഗാദി സ്വർഗങ്ങളുടെ ശാക്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു.

കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചത്തെ ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യും.

സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങയുടെ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾക്കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഉറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.

അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.

അതിനാൽ കർത്താവെ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ.

0: അവിടുന്ന് ഞങ്ങളെ അങ്ങയ്ക്കുള്ള നിത്യമായൊരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു.
1: കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ലയോപാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ

0: മൃതിയടഞ്ഞ സഹോദരങ്ങളെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്.
1: ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് നിഷ്കൃഷ്ട അർത്ഥത്തിൽ അതൊരു ക്രൈസ്തവ പ്രാർത്ഥന അല്ല എന്നാണ്. നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം, ക്രൈസ്തവ പ്രാർത്ഥന അല്ലെന്നോ കർത്തൃപ്രാർത്ഥന. അതിൻ്റെ കാരണം, ആ പ്രാർത്ഥന ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഹൈന്ദവനും മുഹമ്മദീയനും ക്രിസ്ത്യാനിക്കും മറ്റേത് മതസംസ്കാരത്തിൽ വിശ്വസിക്കുന്നവനും പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ്. ഞാൻ സംബന്ധിച്ച ഒരു സർവമത സമ്മേളനത്തിൽ ഒരു ഹൈന്ദവ സന്യാസി വന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പായി സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുകയുണ്ടായി. പിന്നീട് അദ്ദേഹം വിശദീകരിച്ചു, ഇത് എനിക്കും നിനക്കും ഒക്കെ പ്രാർത്ഥിക്കാൻ അവകാശപ്പെട്ടതാണ്, എനിക്കുമുണ്ട് ക്രിസ്തുവിൽ ഒരു പങ്ക് എന്ന്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, ക്രൈസ്തവന് മാത്രമല്ല. എല്ലാവർക്കും അന്നന്ന് വേണ്ട ആഹാരം നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും അവകാശവും അനുവാദവുമുണ്ട്. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അവകാശമുണ്ട്, ഞങ്ങളെ തിന്മയിലേക്ക് നയിക്കരുതേ എന്ന്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ നടത്തുമ്പോൾ ഈ പ്രദേശം മുഴുവനുള്ള മനുഷ്യരെ ഓർത്തിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും അന്നന്ന് വേണ്ട ആഹാരം ഉണ്ടാകണം. ആരും ചികിത്സ കിട്ടാതെ ഈ ഇടവകയുടെ പരിധിയിൽ മരിക്കാൻ ഇടവരരുത്. ഹൈന്ദവനോ മുസൽമാനോ ക്രിസ്ത്യാനിയോ ആകട്ടെ, ആരായാലും എല്ലാവരുടെയും ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാനുള്ള ബാധ്യതയുണ്ട് എന്നുള്ള ഓർമ്മ ഈ പ്രാർത്ഥന ഓരോ പ്രാവശ്യവും ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതാണ്. നമുക്ക് ഈ പ്രദേശത്തെ മനുഷ്യർക്ക് വേണ്ടി മുഴുവനെയും അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർമ്മല മാതാവിൻ്റെ മാധ്യസ്ഥം അവർക്കുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥന കർത്തൃപ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്.

കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ കരുണാസഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങയുടെ അപ്പോസ്തലന്മാരിൽ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങയുടെ സഭയുടെ വിശ്വാസം നിൽക്കാൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളം അനുസരിച്ച് ഞങ്ങൾക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം.

ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു RJ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും. ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ஹலோ நமஸ்காரம் அண்ட் குட் மார்னிங். ரேடியோ சாந்துவனம் 90.4 FM. இத்திரி நேரம் ஒத்திரி காரியம் லைவ் சர்ச்சுவிலேக்கு എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഒരുപാട് വിശേഷങ്ങളുമായി ഇന്ന് ഓണേഴ്സിലിരിക്കുന്നു ഞാൻ ആതിരായനോടൊപ്പം
1: ശ്രീലക്ഷ്മിയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഓഗസ്റ്റ് 10 അല്ലെ, വ്യാഴാഴ്ച ആയിരിക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് ഇന്നത്തെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ നമ്മുടെ ശ്രോതാക്കളോട് എത്തിക്കാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അല്ലേ. ഒരു ഇപ്പൊ സമയം 11 മണി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്കും ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ആയിട്ട് പോരട്ടെ. അയക്കേണ്ട നമ്പർ 8848585785.
0: യെസ്, അപ്പോൾ ഒരിക്കൽ കൂടി നമ്പർ പറയുന്നു, 8848585785. അപ്പോൾ ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിരിക്കുന്നു. പെട്ടെന്ന് വന്നോളൂ, ഒരുപാട് വിശേഷങ്ങളുണ്ട് നമുക്കിങ്ങനെ പങ്കുവയ്ക്കാനായിട്ടല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം സ്പെഷ്യലായിട്ട് പ്രിയപ്പെട്ടവരിലേക്ക്, സാധാരണ നമ്മൾ എപ്പോഴും ഇങ്ങനെ നിങ്ങളേക്ക് ഇന്നൊന്ന് എല്ലാ ദിവസങ്ങളും ഒന്ന് എൻകറേജ് ചെയ്ത് ഒന്ന് ചില്ല് ചെയ്ത് എന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് സമാധാനിപ്പിച്ച് ഈ ഒരു 1.5 മണിക്കൂർ എന്ന് പറയുന്നത് ഒന്ന് കൂളാക്കി നമുക്കൊക്കെ ഒരു അടി എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് ചില്ലാക്കിക്കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈവ് പോകുന്നത്. അതിനിടയ്ക്ക് ഒരുപാട് അപ്ഡേഷൻസ് ആണെങ്കിലും കൗതുക വിശേഷങ്ങളാണെങ്കിലും എല്ലാം പറയാറുണ്ട്. നൈസിന് നിസ്സാരമല്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും ശ്രീലക്ഷ്മി അത്?
1: ഞാനിപ്പോൾ നമ്മളിപ്പോൾ കേൾക്കാൻ ചിലപ്പോൾ ഒന്ന് ആഗ്രഹിക്കുന്നൊരു വാക്കുണ്ട്, മറ്റുള്ളവരോട് നമ്മൾ മറ്റുള്ളവർ നമ്മളോടൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്ന ചില വാക്കുകളുണ്ടല്ലേ. ഇപ്പം നിനക്ക് സുഖമാണോ, നീ ഫുഡ് കഴിച്ചോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നത് പോലെ ഇന്ന് ഒരു ദിവസത്തിൻ്റെ ഒരു അത്തരത്തിലുള്ളൊരു ചോദ്യത്തിൻ്റെ ഒരു ദിവസം കൂടിയാണ് സെപ്റ്റംബർ 10 എന്നുള്ളത്. അതായത് 2026 സെപ്റ്റംബറിലെ 2-ാമത്തെ വ്യാഴാഴ്ചയാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത്. ഇതാണ് ആ ചോദ്യം.
0: പല രീതിയിൽ ഇത് ചോദിക്കാം, പക്ഷെ ഇതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ചോദ്യം നമ്മളിലേക്ക് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും വിഷമത്തിലോ കാര്യങ്ങൾ

0: അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കാം. ഇൻ കേസിൽ നമുക്കിങ്ങനെ വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്ന ഒരാളെങ്കിലും നമ്മുടെ ലൈഫിൽ കാണും അല്ലേ. നമ്മളിപ്പോൾ ഇതിന് മുൻപുള്ളൊരു ലൈവ് ഒരു ലൈവിൽ നമ്മൾ പറയുണ്ടായി നമ്മുടെ ഹ്യൂമൻ പെന്തൈൻ ആയിട്ട് മാറുന്ന വ്യക്തികൾ. യെസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല വ്യക്തികളുണ്ട്. ഇന്നത്തെ ഒരു കാലത്ത് വളരെ ബിസി ആയിട്ടുള്ളൊരു ലൈഫാണ്, സ്വന്തം കാര്യങ്ങൾ വളരെ സെൽഫിഷ് ആയിക്കൊണ്ടേ നമ്മൾ ഇരിക്കുന്നു എന്നൊക്കെ പറയുമെങ്കിൽ കൂടിയും ഇന്നും മനുഷ്യത്വം ഒന്നും നശിച്ചിട്ടില്ല. നമുക്ക് വേണ്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന അതേ സെൻസിൽ മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തിൽ തന്നെയാണ് ഇന്നും നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത്രമാത്രം സെൽഫിഷ് ആ ഒരു കാറ്റഗറിയിലേക്കൊന്നും പോയിട്ടില്ല അല്ലേ. ഇപ്പോഴും നമ്മുടെ വേദനകൾ മനസ്സിലാക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് ഷെയ്ഡുകളുണ്ട് അല്ലേ. അപ്പോൾ രണ്ട് മനസ്സിലാക്കി തന്നെ നിങ്ങളെല്ലാവരും മുമ്പോട്ട് പോകുക. അപ്പം ഇന്നത്തെ ദിവസം ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെയുണ്ട് അല്ലേ. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജിൽ ജില്ലായിട്ട് നമ്മൾ അങ്ങോട്ട് കളയുന്നതായിരിക്കില്ല. അടിപൊളിയായിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം മുമ്പോട്ട് പോകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരും ആരും ഓക്കെ ആണെങ്കിൽ പെട്ടെന്നൊന്ന് തമ്പ് ചെയ്ത് എല്ലാവരും യെസ് നമ്മളെല്ലാവരും ഹാപ്പി ആണ് എന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലേ.
1: യെസ്, അപ്പോൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 8 8 4 8 5 5 8 7 8 5. അപ്പോൾ ഇങ്ങനെ ആരും ഓക്കെ എന്നൊരു ചോദ്യത്തിലൂടെ തന്നെ ചില സമയത്ത് നമ്മളുടെ ഒരു കൺട്രോളൊക്കെ പോയിട്ട് നമ്മൾ പെട്ടെന്നൊന്ന് കരയാറൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് നമ്മൾ അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ നമ്മളൊന്നും കരയാറൊന്നുമില്ല. പക്ഷേ ചിലർ ആ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ പോലും നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ണുനീർ ഒഴുകാറുണ്ട്. ചിലപ്പോൾ നമുക്ക് അവരോടെല്ലാം തുറന്ന് പറയാനായിട്ട് ഒരു സ്പേസ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഒരു നിസ്സാരമായിട്ടുള്ള ചോദ്യമൊന്നും അല്ല ആരും ഓക്കെ എന്നുള്ളത്. നിങ്ങൾക്ക് ഓക്കെ അല്ലേ, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നത് അത്രയേറെ ഒരു മനോഹരമായൊരു വേർഡാണ്. അത് ആ ഒരു സിറ്റുവേഷനിലാണത് ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ആരും ഓക്കെ എന്നുള്ളൊരു ദിവസത്തിൻ്റെ പ്രത്യേകതകളിലൂടെയാണ് ഇന്നത്തെ ഈ ഒരു ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓക്കെ ആയിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. നേരത്തെ ഹ്യൂമൻ പെന്തൈൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇന്ന് യെല്ലോ പേഴ്സൺ അങ്ങനെ പല പല പേരുകളിലൂടെയാണ് നമ്മൾ ആ ഒരു വിശിഷ്ടം അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ നമ്മളിങ്ങനെ എന്താ വിശേഷിപ്പിക്കാറുള്ളത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളെയൊക്കെ ഒന്ന് ഓർക്കാനും കൂടിയുള്ള ഒരു ദിവസമാണ് ഇന്ന് എന്നുള്ളതും കൂടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു.
0: യെസ്, അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസിൽ നിങ്ങളൊന്ന് നിങ്ങൾ ഓക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള കുറേ ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അവരെയൊക്കെ വിളിച്ചിട്ട് സുഖാന്വേഷണം നന്നായിട്ടിരിക്കുന്നു എന്നൊക്കെ ഒന്ന് തിരക്കാൻ പറ്റിയൊരു ദിവസമാണ്. ബിസി ലൈഫിൽ നമുക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അതിനോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്താവുന്നതാണ്. ഒരുപാട് വലിയ ചോദ്യങ്ങളും ഒരുപാട് വലിയ സഹായങ്ങളും ഒന്നും വേണ്ട. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം തന്നെ ഒരു ദിവസത്തെ മനോഹരമാക്കുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ, എല്ലാവരും ജിൽ ജില്ലായിട്ട് മെസ്സേജ് അയക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്തിയാലോ?
1: തീർച്ചയായും നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാഗരം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുന്നു. അങ്ങനെ നല്ലൊരു പാട്ട് കേട്ടു. ആർ യു ഓക്കെ? യെസ്. അപ്പോൾ എല്ലാവരും മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8848558785. അപ്പോൾ നിങ്ങളോടൊപ്പം ഓണി സീറ്റിൽ ഞാൻ ആതിര, എന്നോടൊപ്പം
2: ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു പാട്ടിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ലയിച്ചിങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8 8 4 8 5 5 8 7 8 5. അപ്പോൾ ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ യെസ് ഐ എം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജൊക്കെ വന്നു.
1: അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ഇന്ന് റേഡിയോ സാന്ത്വനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അല്ലേ. യെസ്. അപ്പോൾ നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടറായിട്ടുള്ള, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റേഷൻ ഡയറക്ടറായിട്ടുള്ള എൻ എം പിള്ള സാറിൻ്റെയും രാജലക്ഷ്മി മാമിൻ്റെയും വിവാഹ വാർഷിക ദിനമാണ്. അതും
2: 50-ാമത്
1: അല്ലേ. തീർച്ചയായിട്ടും വളരെ സ്നേഹം നിറഞ്ഞ, അല്ലെങ്കിൽ ഒരു എന്താ പ്രതീക്ഷയും സ്വപ്നങ്ങളും എല്ലാം ഇങ്ങനെ അവർ ചേർത്ത് പിടിച്ച് 50 വർഷങ്ങളാണ് ആ ഒരു യാത്ര ഇങ്ങനെ ഇപ്പോഴും മനോഹരമായി തന്നെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. റേഡിയോ സാന്ത്വന 90.4 FM നമ്മുടെ എല്ലാ ടീം മെമ്പേഴ്സിൻ്റെ പേരിലും, അതുപോലെ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു റേഡിയോ കൂട്ടായ്മയുടെ പേരിലും ഒരു ശബ്ദമായിട്ട് നമ്മൾ രണ്ടുപേരും അവർക്ക് മനോഹരമായിട്ടുള്ളൊരു വിവാഹ മംഗള ആശംസകൾ നേരുകയാണ് അല്ലേ. യെസ്, ബ്യൂട്ടിഫുൾ ഒരു ജേണിയാണ്. 50 വർഷം എന്നൊക്കെ പറയുമ്പോൾ നിസ്സാരമല്ല അല്ലേ. ഇപ്പോൾ തുടക്കത്തിലേ തന്നെ പ്രശ്നങ്ങളുള്ള പല രീതികളും നമ്മൾ കണ്ടുവരുന്നു. അപ്പോൾ അവിടെ 50 വർഷം എന്ന് പറയുമ്പോൾ അവിടെ വഴക്കും സ്നേഹവും എന്താ പറയുക എല്ലാം ചേർന്നിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വിശ്വാസത്തിൻ്റെ 50 വർഷങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
2: അതൊരു ദാമ്പത്യത്തിൽ ഏറ്റവും കൂടുതൽ അത് നിലനിൽക്കുന്ന അവിടെ ഒരു മനോഹരമായ സൗഹൃദവും കൂടി ഉണ്ടാകുമ്പോഴാണ് അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ഒരു മനോഹരമായൊരു ജീവിതയാത്ര ഇനിയും അവർ തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇനിയും ഇങ്ങനെ അവരെ

0: ഒരുമിച്ച് കാണുന്ന സമയത്ത് അവർ അവരുടെ രണ്ടുപേരുടെ മുഖത്തുള്ളൊരു പുഞ്ചിരി.
1: അതെ അതെ അതെ, എപ്പോഴും രാജലക്ഷ്മി മാം എപ്പോഴും ഇങ്ങനെ ഒരു നല്ല പ്ലസന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കാരണക്കാരൻ സേർ തന്നെയാണ് അല്ലെ, എന്നും പിള്ള സേർ തന്നെയാണ്. അപ്പൊ അവര് തിരിച്ചും അങ്ങനെ ജീവിക്കുകയാണ് എന്ന് മനോഹരമായിട്ട് തന്നെ വിശ്വസിക്കുന്നു.
0: നമ്മളിത് പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കണം, നമ്മുടെ കണ്ണ് കിട്ടുമോ?
1: അതെ, കിട്ടാതിരിക്കട്ടെ. യെസ്, തീർച്ചയായിട്ടും ആ ഒരു നമ്മുടെ ആ ഒരു സ്മൈൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ലൈഫ് ലോങ് ഉണ്ടാവട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. 50-ാമത്തെ വിവാഹ വാർഷികമാണ്. അദ്ദേഹത്തിന് വേണ്ടി റേഡിയോ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ആ ഒരു ദിവസം ഈ ഒരു ദിവസം ആഘോഷിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം വൈഫിനോടൊപ്പം ഒരു മനോഹരമായ യാത്രയിലാണ്, അതിലും നമ്മൾ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ഒരു റേഡിയോ ഒരു സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നതും വളരെ തീവ്രമായിട്ടുള്ള പരിശ്രമത്തിന്, നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ഈ നിറങ്ങളുടെ ഒരു ലോകത്തെ നല്ല രീതിയിൽ പണിതെടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റേഷൻ ഡയറക്ടർ അല്ലേ. അതിനു മുൻപ് അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു, പിന്നീട് ഓൾ ഇന്ത്യ കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാത്തിൻ്റെയും ആയിട്ടുള്ള പ്രസിഡന്റ് ആയിട്ട് നിലനിന്നിരുന്നു.
0: അതെ, കേരള പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു.
1: യെസ്, അങ്ങനെ കേരള കമ്മ്യൂണിറ്റി റേഡിയോയുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിന്റെ അല്ലെ, പാലിയേറ്റീവ് കെയറിന്റെ സെക്രട്ടറിയും സിഇഒ ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. 20 ഒരു ജേണിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിസ്വാർത്ഥ സേവനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഒരു നിറചിരിയോടുകൂടി. ഇപ്പോൾ രോഗികളെന്ന് പറയുമ്പോൾ പാലിയേറ്റീവ് കെയറിൻ്റെ അണ്ടറിൽ വരുന്ന രോഗികളെന്ന് പറയുമ്പോൾ തന്നെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു വരുന്ന വ്യക്തികളാണ്. അപ്പോൾ അവർക്കൊരു സാന്ത്വനമായിട്ടും ഒരു പരിചരണമായിട്ടും അവരുടെ വേദനകളെ കേൾക്കാനായിട്ടും നിൽക്കുന്ന വ്യക്തികളിൽ പ്രധാനിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റേഷൻ ഡയറക്ടർ എൻ എം പിള്ള സർ. അപ്പൊ അതും നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണല്ലേ.
0: അതെ, അപ്പൊ ഒരു ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷയായിട്ട് സാർ ഇങ്ങനെ നിലകൊള്ളുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ കോവിഡ് സമയത്ത് പോലും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ അത്രത്തോളം വേദന സംഹാരികളായിട്ടുള്ള പല പ്രധാന മെഡിസിൻസും ഒക്കെ ഇങ്ങനെ സപ്ലൈ ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു പ്രതീക്ഷയാണ്. ഇനിയും എന്തൊരു സാഹചര്യം വന്നാലും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ അവരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് ആ ഒരു കാലഘട്ടത്തിലൂടെ നമ്മളിങ്ങനെ കാട്ടിക്കൊടുത്തത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സാർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്താണെങ്കിലും സാറിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതായത് പല ഇപ്പോൾ രോഗികളാണെങ്കിൽ പോലും എവിടെ ചെന്നാലും നമുക്ക് അത് ഇങ്ങനെ സാറുമായിട്ടുള്ളൊരു ജേണി, എപ്പോഴെങ്കിലും യാത്രകൾ ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ പലപ്പോഴും ഇങ്ങനെ പലരും നമ്മുടെ അടുത്ത് പറയാറുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റിയതിലൊക്കെ ഒരുപാട് ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ സാറ് നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്തൊക്കെ ഇത്തിരി ലേറ്റ് അട്ടൊക്കെ വരുവാണെങ്കിൽ സാർ ഇങ്ങനെ ബാധിക്കും എന്നിട്ട് നമ്മൾ രണ്ടുപേരൊക്കെ വരും. പക്ഷേ അതൊക്കെ വളരെയധികം വാത്സല്യമുണ്ട് ആ ഒരു ശാസനയിലൊക്കെ. അതൊക്കെ നമ്മൾ വളരെയധികം എൻജോയ് ചെയ്യുന്നതാണ്. സാർ ഇതിലെ കൂടെ ഒരു മധുരം കൂടെ പോകും.
1: അപ്പോൾ സാർ എപ്പോഴും ആ ഒരു ഇത്രയും വലിയൊരു സ്ഥാപനത്തെ വളരെ ശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴും നമ്മളോടൊപ്പം എപ്പോഴും ഹാപ്പി ആയിട്ട് ആ ഒരു ചിരി നിലനിർത്തുന്നുണ്ട് അല്ലേ. അപ്പൊ അത് തീർച്ചയായിട്ടും ഈ ഒരു ദിവസത്തിൽ ഒരുപാട് സ്വപ്നങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണല്ലേ. ഇപ്പോൾ ഒരു റേഡിയോ എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാൻ തീർച്ചയായിട്ടും രാജലക്ഷ്മി മാമിൻ്റെ ഒരു ഹെൽപ്പ് തന്നെ ഉണ്ടായിരിക്കാം അല്ലേ. ഇപ്പോൾ ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ അതിൻ്റെ രണ്ടും ഒരുപോലെ കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ആ പാർട്ട്ണറിൻ്റെയും കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ അത് നല്ല രീതിയിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം യുവമിഥുനങ്ങൾ എന്ന് തന്നെയാണ് വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യുവമിഥുനങ്ങൾക്ക് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെയും നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളുടെ പേരിലും നമ്മൾ ഒരു വിഷ് മനോഹരമായൊരു വിഷ് സമ്മാനിക്കുകയാണ്. അതുപോലെ തന്നെ 50 മുൻപ് ഈ വിവാഹത്തിന് പങ്കെടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, ഒരു വിഷ് മെസ്സേജ് ഉണ്ട് അല്ലേ.
0: അതെ, അപ്പോൾ സുഹൃത്ത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടുകാരനായിട്ടുള്ള അത്രത്തോളം ചെറിയ പ്രായത്തിൽ തന്നെയുള്ള ഒരു തുടർന്ന് ആരംഭിച്ച ഒരു സൗഹൃദമാണ്.
1: അപ്പോൾ
0: അദ്ദേഹം ഈ ഒരു സമയത്തും ആ ഒരു വിവാഹ വാർഷികത്തിൻ്റെ ആ മധുരത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്.
1: 50 ആ ഒരു ജേണി അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവർക്കും കേൾക്കാൻ താല്പര്യം കാണും അല്ലേ. ശ്രീ അയ്യപ്പൻ പിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വോയിസ് മെസ്സേജ് നമുക്ക് കേൾക്കാം.
2: എന്നും പിള്ളയും ഞാനുമായി ഏതാണ്ട് 60 സൗഹൃദമുണ്ട്. ഫെഡറൽ ബാങ്കിലും വിദേശത്തും ഒക്കെ ജോലി ചെയ്ത ശേഷം തിരിച്ച് നാട്ടിലെത്തിയ ശ്രീ എന്നും പിള്ള തൻ്റെ സമൂഹത്തിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ഇത്രയും വർഷമായി സജീവമായി കൊണ്ടുപോകുന്നത് പിള്ളയുടെ ഒരു നിശ്ചയദാർഢ്യവും അർപ്പണ മനോഭാവം കൊണ്ടാണ്. അവിടെ നിർത്തിയില്ല, അതിന് തുടർന്നാണ്.

0: റേഡിയോ സാന്ത്വനത്തിന് വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമം ശ്രീപിള്ള നടത്തിയത് അയാളുടെ ഒരു നിരന്തരമായ ശ്രമത്തിന്റെ ഫലമാണ് കൊല്ലത്തിന് ഇങ്ങനെയൊരു FM റേഡിയോ സ്റ്റേഷൻ കിട്ടാൻ കാരണമായത്. ആ നിലയ്ക്കെല്ലാമുള്ള ശ്രീപിള്ള എൻ്റെ സുഹൃത്താണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അയാളുടെ അദ്ദേഹത്തിൻ്റെ 50th വാർഷികത്തിൽ ശ്രീപിള്ളയ്ക്കും ശ്രീമതി രാജലക്ഷ്മിക്കും എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു.
1: യെസ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകളിൽ ആ ഒരു ഒരു അവരുടെ ആ ഒരു ജീവിതത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ജേണിയുടെയും നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ ജേണിയുടെ ഒക്കെ ഇങ്ങനെ ഒരു വളരെ എന്താ കൺക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഭാഗമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ഭാഗത്തുനിന്ന് സാറ് തന്നെ ഈ അയ്യപ്പൻ പിള്ള സാറ് തന്നെ അവർക്ക് വേണ്ടി ഒരു ഡെഡിക്കേഷൻ സോങ്, അവരുടെ പ്രിയപ്പെട്ട സോങ് ആണെന്നാണ് പറയപ്പെടുന്നത്. രാജലക്ഷ്മി മാമിൻ്റെയും എൻ്എം പിള്ള സാറിൻ്റെയും പ്രിയപ്പെട്ടൊരു സോങ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ?
2: അതെ.
1: യെസ്, അപ്പോൾ ആ മനോഹരമായ ഗാനം തന്നെ ആകട്ടെ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി രാജലക്ഷ്മി മാമിന് വേണ്ടിയിട്ടുള്ളൊരു ഡെഡിക്കേഷൻ അല്ലേ?
2: അതെ. അപ്പം നമുക്ക് ആ ഒരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം
2: ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി.

0: കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി.
3: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിര. അപ്പൊ അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ.
0: ആഘോഷത്തിന്റെ പല കാര്യങ്ങളും നമ്മൾ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ട്.
3: അതെ യെസ്. അപ്പോ അങ്ങനെ രണ്ട് യുവ മിഥുനങ്ങളുടെ വിവാഹ മംഗളാശംസകളൊക്കെ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അയക്കേണ്ട നിങ്ങൾക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785.
0: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ നമുക്ക് മെസ്സേജ് ഒക്കെ ഒന്ന് വായിച്ചാലോ ആതിര.
3: യെസ്.
0: അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആർ യു ഓക്കെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ രാജൻ ചേട്ടൻ പറയുകയാണ്, യെസ് ഐ ആം ഓക്കെ.
3: അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്, അടിപൊളിയായിട്ടിരിക്കുക.
0: അതേപോലെ തന്നെ ശുഭദിനം റേഡിയോ സാന്ത്വനം ടീം എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ എന്നും മനോഹരമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. നമ്മുടെ ദിലു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഫ്രം അടിമാലി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേ, അപ്പം നമ്മൾ ചോദിച്ച ആർ യു ഓക്കെ, യെസ് ഐ ആം അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വിനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആശംസകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ്. നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർക്കും അതേപോലെ രാജലക്ഷ്മി മാമിനും നല്ലൊരു ആശംസകളൊക്കെ ആയിട്ട് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബാബുരാജൻ സാറും മെസ്സേജ് അയച്ചിട്ടുണ്ട്, റേഡിയോ സാന്ത്വനത്തിലൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം എന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് പറയാം, അതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറയാം. ഈ ഒരു സമയത്ത് നമ്മളൊരു ആഘോഷത്തിനോടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ മെസ്സേജ് ഒക്കെ വായിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതാണ്. എന്നംപിള്ള സാറിന്റെ കുടുംബത്തിന് നല്ലത് തന്നെ വരട്ടെ, റേഡിയോ സാന്ത്വനം ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ബാബുരാജൻ സാർ. അതേപോലെ ബിനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇന്ന് 50th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന രണ്ട് യുവ മിഥുനങ്ങൾക്കും ഞങ്ങൾ അടിമാലിക്കാരുടെ 1000 ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ദിലു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സാർ മാം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു ഹാർട്ടൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്ര ഒരുപാട് വിഷയങ്ങളൊക്കെ ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ വിശേഷങ്ങളും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഇത്തരത്തിലുള്ള സോങ് ഡെഡിക്കേഷൻസും ഒക്കെ നമ്മളെ അറിയിക്കാവുന്നതാണ്. അറിയിക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ ഇപ്പോൾ സമയം 11:30 ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ കുറേ പ്രത്യേകതകളുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് മറ്റൊരു പ്രത്യേകതയാണ് നമ്മളിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാൻ പോകുന്നത്. ഇന്ന് ഒരു മയ്യഴിപ്പുഴയുടെ കഥാകാരൻ അല്ലേ.
3: യെസ്, മയ്യഴിയുടെ സാഹിത്യകാരൻ അല്ലെങ്കിൽ കഥാകാരൻ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന എം മുകുന്ദൻ സാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, അദ്ദേഹം ജനിച്ച ദിവസമാണ് അല്ലേ. 1942 September 10th അദ്ദേഹം ജനിക്കുന്നത്. ആ ഒരു ടൈമിൽ ഫ്രഞ്ച് കോളനി ആയിരുന്നു അത്. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നീട് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഫ്രഞ്ച് പൗരത്വം സ്വീകരിക്കപ്പെടാം എന്നൊരു രീതിയിലേക്ക് അന്ന് പോയിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനോടുള്ളൊരു അല്ലെങ്കിൽ മലയാള നാടിനോടുള്ള ഒരു ആത്മനിന്ദയാണ് എന്നതുകൊണ്ട് ആ ഒരു പൗരത്വം അദ്ദേഹം സ്വീകരിച്ചില്ല എന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു ഇന്ത്യൻ എഴുത്തുകാരനായിട്ട് തന്നെ ജീവിച്ച് മരിക്കാനാണ് അദ്ദേഹം തയ്യാറാവുന്നത് എന്നും കൂടി ഈ ഒരു ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. തീർച്ചയായിട്ടും
0: അപ്പോൾ നമുക്ക് ഈ മുകുന്ദൻ്റെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ കുറേ നോവലുകളൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ ഓടിപ്പോകാറുണ്ട്. അപ്പോൾ അതെനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടി വരുന്ന ഒരു നോവലാണ് മയ്യഴിപ്പുഴയുടെ വെള്ളാരം കള്ളികളെ പറ്റിയും തുമ്പികളെ പറ്റിയൊക്കെ പറയുന്ന ഒരു കഥ, ഒരു നോവൽ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പേരുള്ള ഒരു നോവലാണ്. അത് ബാല്യകാലത്തിലൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്ന ചില നോവലുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇപ്പോൾ ഏതൊക്കെ കാലം കഴിഞ്ഞാലും നമുക്കൊരു എന്താ ഒരു നൊസ്റ്റു ആണല്ലേ. ഈ ഒരു കഥ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവരെ കുറിച്ചുള്ള ചന്ദ്രികയെ പറ്റി കേൾക്കുമ്പോഴോ ഒക്കെ നമ്മളിങ്ങനെ വല്ലാതെ പെട്ടെന്നൊന്നും നമ്മൾ ആ ഒരു പഴയ സമയത്തോട്ട് ഇങ്ങനെ പോകും. അപ്പം അദ്ദേഹത്തിൻ്റെ കുറേ നോവലുകളൊക്കെ നമ്മളുടെ ഈ ബാല്യ കൗമാര യൗവനങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് എന്ന ആ ഒരു നോവൽ. ഒരുപാട് നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, സീത, ഡൽഹി, ആവിലായിലെ സൂര്യോദയം, ഹരിദ്വാറിലെ മണികൾ മുഴങ്ങുന്നു, ഈ ലോകം, അതിലൊരു മനുഷ്യൻ, ദൈവത്തിൻ്റെ വികൃതികൾ, അങ്ങനെ അങ്ങനെ കുറേ നോവലുകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുമ്പോൾ മയ്യഴിയിലെ ഫ്രഞ്ച് അധീനകാല ചരിത്രവും അതേപോലെ തന്നെ അവിടുത്തെ ഒരു ജനജീവിതവും ഒക്കെ ഒരു പശ്ചാത്തലമായിട്ടുള്ള ഒരു നോവലാണ്. പലപ്പോഴും അതിലെ കുറേ കഥാപാത്രങ്ങളൊക്കെ ഇപ്പോൾ എന്താ വിദേശീയരായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ അതിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു കഥ വായിക്കുന്ന സമയത്ത് മയ്യഴിപ്പുഴയും ഒക്കെ നമ്മളങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകും. അതിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഒരു സാധാരണക്കാരനെ പോലെയൊക്കെ അദ്ദേഹം ഇങ്ങനെ നല്ല രീതിയിലാണ് അതിനത് വരച്ചു വെച്ചിട്ടുള്ളത്. അതായത് നമുക്ക് ആ ഒരു ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം നമുക്കത് ഇഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതൊക്കെ ആരെങ്കിലും വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കുക. അതുപോലെ തന്നെ മുകുന്ദൻ സാറിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള നോവലും നമ്മളിലേക്ക് അറിയിക്കാവുന്നതാണ് ഈ ഒരു സമയം.
3: അതെ, അപ്പോൾ ഈ എം മുകുന്ദൻ സാറിൻ്റെ ആ ഒരു ജന്മവാർഷികത്വം അല്ലെങ്കിൽ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞു ഇങ്ങനെ വരച്ചതുപോലെ ചില എഴുത്തുകൾ വരച്ചതുപോലെ ഫീൽ ചെയ്യുമെന്ന് തോന്നുന്നതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അദ്ദേഹം തുടക്ക കാലഘട്ടത്തിൽ ഒരു ചിത്ര രചന അല്ലെങ്കിൽ അതിലായിരുന്നു കൂടുതലും വൈവിധ്യം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് ഒരു എഴുത്തുകാരൻ എന്ന രീതിയിലേക്ക് മാറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കഥകളിലും കഥയുടെ വർണ്ണനകളിലും ഒരു ചിത്രം വരച്ചതുപോലെ നമുക്ക് തോന്നുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പിക്ചറൈസേഷനിലൂടെയാണ് കൂടുതൽ ആൾക്കാർക്ക് എഴുത്തിനേക്കാൾ അല്ലെങ്കിൽ വായനയേക്കാൾ കൂടുതലും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത്. ഒരു സിനിമ കണ്ട് അതിൻ്റെ ഒരു സ്കെച്ചിങ് ഫുള്ളും നമുക്ക് ആ കാഴ്ചയിലൂടെ മനസ്സിലാക്കുമല്ലോ. അതുപോലെ ഒരു എഴുത്തിന് അത്രമാത്രം ഒരു വ്യാപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാലും നമുക്കത് ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് അല്ലേ. അപ്പോൾ ഒരു എഴുത്തുകാരൻ ആവുന്നതിന് മുൻപ് ഒരു ചിത്രകാരനായതുകൊണ്ട് ആ ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെ ആ ഒരു സാഹിത്യത്തെ അല്ലെങ്കിൽ ആ ഒരു ചെറുകഥയെ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന ഒരു സാഹിത്യകാരൻ കൂടിയായിരുന്നു എം മുകുന്ദൻ സാർ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അതുകൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് ഒരു പരാജയമായിരുന്നു. പിന്നീടാണ് ഒരു വിജയത്തിൻ്റെ ചുവട് അദ്ദേഹം പിടിക്കാൻ തുടങ്ങിയത്. ആകാശത്തിനു ചുവട്ടിൽ എന്ന ആദ്യത്തെ നോവൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. പിന്നീട് ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു എന്നതാണ് മലയാള സാഹിത്യത്തിൽ തന്നെ ഒരു തരംഗമായിട്ട് മാറുകയുണ്ടായത്.
0: അതെ അതെ, അപ്പോൾ ഒരുപാട് നോവലുകളൊക്കെ അദ്ദേഹം നമുക്കായിട്ട് സമ്മാനിച്ചിട്ടുണ്ട്. അതിലൊക്കെ ചിലതൊക്കെ നമുക്ക് വളരെയധികം പ്രിയപ്പെട്ടതായി മാറി. അപ്പോൾ അതിലൊക്കെ ചിലതൊക്കെ എന്ന് പറയുമ്പോൾ ചില ഓർമ്മകളോട്ട് നമ്മളെ കൊണ്ടുപോകുന്നു. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, എം മുകുന്ദൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് നോവലാണ് നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത്? പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കൂ. അയക്കേണ്ട നമ്പർ 8848555785. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ കഥകളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴും ചില ഇതൊക്കെ ഇപ്പം ഡൽഹിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രവാസ ജീവിതവും നഗരാനുഭവവും ഒക്കെ അത് ഒരു കേന്ദ്ര പശ്ചാത്തലമാക്കിയിട്ടുള്ള ഒരു കൃതിയാണ്. അതേപോലെ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ വികൃതികൾ എന്നതിലോട്ട് വരുമ്പോഴത്തേക്കും ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളും മനുഷ്യബന്ധങ്ങളും ഒക്കെ പ്രധാന ആശയമായിട്ട്
3: അത് അതിൻ്റെ ചെറുകഥകളെ ആസ്പദമാക്കി പിന്നീട് സിനിമകൾ വരെ ഇറങ്ങുന്നുണ്ടായി അല്ലേ. യെസ്.
0: അപ്പോൾ അതേപോലെ തന്നെ കേശവൻ്റെ വിലാപങ്ങൾ, അതിൽ വ്യക്തി ജീവിതവും സാമൂഹിക യാഥാർത്ഥ്യവും ചേർന്നൊരു ശക്തമായിട്ടുള്ള ഒരു ആഖ്യാനമാണ്. 2003 വയലാർ അവാർഡിന് വരെ ആ ഒരു കൃതി അർഹമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ഓരോ കൃതിയെക്കുറിച്ച് നോക്കുവാണെങ്കിലും നമുക്ക് അത്രത്തോളം ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കുറേ ഒരു വിഷയം കേന്ദ്രമാക്കിയിട്ട് അദ്ദേഹം കുറേ കൃതികൾ നമുക്കായിട്ട് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 11:35 ആയിരിക്കുകയാണ്. നമുക്കൊരു ചെറിയ ബ്രേക്കിനുള്ളൊരു സമയമായി.
3: യെസ്. അപ്പോൾ എം മുകുന്ദൻ സാറിൻ്റെ ഈ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ സമർപ്പണ ഗാനം, ഇപ്പോൾ മയ്യഴിപ്പുഴ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആ ഒരു മയ്യഴി എന്ന് കേൾക്കുമ്പോൾ തന്നെ എം മുകുന്ദൻ സാറിൻ്റെ രചനകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു മയ്യഴിയുടെ കഥാകാരന് വേണ്ടിയിട്ട് റേഡിയോ സാന്ത്വനം 90.4 FM ഒരു മനോഹരമായ ഗാനം തന്നെ സമ്മാനിക്കുന്നു അല്ലേ. യെസ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗായത്രി കല്യാണ പെണ്ണിനെ കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സമയം 11 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു ഗാനമായിരുന്നു, എം മുകുന്ദൻ സാറിൻ്റെ റിലേറ്റ് ചെയ്ത മയ്യഴിപ്പുഴയുടെ തീരത്തൂടെ ഉള്ളൊരു സോങ് ആയിരുന്നു. പക്ഷേ അതിലിങ്ങനെ മനോഹരമായിട്ടൊരു പെൺകുട്ടി കൂടി ഇങ്ങനെ അതിൻ്റെ ആ ഒരു പാട്ടിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതാരായിരിക്കും ശ്രീലക്ഷ്മി?
5: അത് വേറെ ആര്,
4: അതെ,
5: നമ്മുടെ എപ്പോഴത്തെയും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള മഞ്ജു ചേച്ചി തന്നെയാണ്. പക്ഷെ ഞാൻ ആ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഒരു എത്ര ഭംഗിയായിട്ടാണ് ഒരു ഗ്രാമത്തെ ഇങ്ങനെ വർണ്ണിച്ചു വെച്ചിരിക്കുന്നത്. നമുക്കൊരു ഒരു ഫീലാണ് അങ്ങോട്ടേക്ക് ഒന്ന് പോകാനായിട്ട്. എവിടെയോ നഷ്ടപ്പെട്ട എന്തോ ഒന്നിനെ ഇങ്ങനെ ചില സമയത്ത് നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ വിങ്ങാറില്ലേ, നമ്മുടെ ഒരു ഹൃദയത്തിൽ ഒരു വിങ്ങന ഉണ്ടാവാറുണ്ട്, ഇതൊക്കെ എനിക്ക് കിട്ടുമോ എന്ന് തോന്നുന്ന. അപ്പൊ എവിടെയൊക്കെയോ നമ്മൾ പണ്ടെപ്പോഴോ കണ്ടിരുന്നത് അല്ലെങ്കിൽ അനുഭവിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ആ ഒരു പാട്ടിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരുന്ന പോലെ, അല്ലെങ്കിൽ എവിടേക്കോ നമ്മളെ ഒന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള വരികളും ആ ഒരു സംഗീതവും ആ ഒരു എന്തൊക്കെയോ നമുക്ക് ആ ഒരു ഫീലായിരുന്നു. ആ ഒരു
4: ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ ഒരു മാജിക് ആണ് ആ ഒരു വരികളിൽ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ആ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു വാര്യറാണ്.
5: എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്?
4: മഞ്ജു വാര്യരുടെ ബർത്ത്ഡേ ദിവസമാണ് ഇന്ന്. മനോഹരമായിട്ടുള്ളൊരു ബർത്ത്ഡേ മഞ്ജു വാര്യർക്ക് നമ്മൾ വിഷയാണ്. അപ്പോൾ 48-ാമത് ജന്മദിനം ദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും മലയാളികളുടെ സൂപ്പർ സ്റ്റാർ എന്നൊരു വിശേഷണം കൂടി, ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം കൂടിയാണ് മഞ്ജു വാര്യർക്ക് നൽകിയിരിക്കുന്നത്. ഒരു ലേഡി സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ അഭിനയത്തിലെ മികവ് എന്നതിനപ്പുറം ഒരു വണ്ടർ വുമൺ ആയിട്ടാണ് എനിക്ക് മഞ്ജു വാര്യരെ കാണുമ്പോഴും അല്ലെങ്കിൽ സിനിമകൾ മനസ്സിലാക്കിയൊക്കെ ചെയ്യുമ്പോഴും തോന്നുന്നത്, അല്ലേ? ഒരുപാട് വീഴ്ചകളും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അതിജീവിച്ച് ഇന്നും തൻ്റെ പാഷനോടൊത്ത് വളരെ മനോഹരമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ് മഞ്ജു വാര്യർ.
5: പ്രായം പോലും മാറി നിൽക്കുന്നു എന്ന് പറയും, നമുക്ക് തോന്നാറുണ്ട് അല്ലേ? അത്തരത്തിലുള്ള ആ ഒരു നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുമ്പോഴാണ് നമുക്കിങ്ങനെ എന്താ പറയുക, നമുക്ക് അത്രത്തോളം ചെറുപ്പം ഫീൽ ചെയ്യുന്നത്. നമുക്ക് ആ ഒരു സന്തോഷം, ആ ഒരു സമാധാനം, ഇങ്ങനെ നമുക്കൊന്ന് സമാധാനത്തോടെ ഉറങ്ങുന്നതാണ് ഏറ്റവും നമുക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. ആ ഒരു സന്തോഷം സമാധാനം എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു, അപ്പോഴൊക്കെ മനസ്സ് വളരെ ചെറുപ്പമായിരിക്കും. ആ ഒരു ചെറുപ്പം നമ്മുടെ ശരീരത്തിലും ഫേസിലും ഒക്കെ ഇങ്ങനെ പ്രതിഫലിക്കും.
4: അതെ. അപ്പോൾ 48 വയസ്സാണ്. അപ്പോൾ ഇപ്പോഴും അതിൽ ഒരു വളരെ ശക്തമായിട്ടുള്ള വർക്കൗട്ട് ആണെങ്കിലും ഒരു നർത്തകിയാണ്. അപ്പോൾ അതിൻ്റെ രീതിയിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കുറച്ച് കഷ്ടപ്പാടാണ് ആ ഒരു രീതിയിൽ ആ ഒരു ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്ത് പാഷന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത്. അപ്പോൾ അതിൽ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് മാതൃകയാക്കാൻ സാധിക്കുന്ന ഒരു ഒരു ലേഡി തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മഞ്ജു വാര്യർ. നിരവധി സിനിമകളിലൂടെ, ഏകദേശം 1995 കലാതിലകം പട്ടം അണിഞ്ഞത് ആ ഒരു ടൈമിലാണ്. പിന്നീട് മികച്ച നടിയാവുക എന്നുള്ളൊരു പാഷൻ്റെ പുറത്താണ് 1995 മുതൽ അഭിനയത്തിലേക്ക് മഞ്ജു വാര്യർ എത്തുന്നത്. പിന്നീട് ആ ഒരു 1999 വരെ 20 അനശ്വര കഥാപാത്രങ്ങളാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. സല്ലാപം, ഈ പുഴയും കടന്ന്, കളിയാട്ടം, കളിയാട്ടത്തിലേക്കാ സാധ്യമായിട്ടുള്ള റോളാണ്, 6-ാം തമ്പുരാൻ, അതിലേക്കൊരു കോമഡി സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ബെദ് സമ്മർ ഇൻ ബെത്ലഹേം ആ ഒരു ആമി എന്ന ക്യാരക്ടർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. പിന്നെ ദയ, കന്മദം, അങ്ങനെ നിരവധി അനശ്വര കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു വാര്യർ എന്ന വ്യക്തി 1995-1999 വരെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ദേശീയ ചലച്ചിത്ര അവാർഡുകളുടെ പ്രത്യേക പരാമർശവും സംസ്ഥാന പുരസ്കാരങ്ങളും കുച്ചിപ്പുടിക്ക് വേണ്ടിയിട്ടുള്ള അക്കാദമി അവാർഡുകളും എല്ലാം സമ്മാനിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് എന്തായിരുന്നു, 2012 വിസ്മയകരമായിട്ടുള്ളൊരു തിരിച്ചു വരവ് തന്നെയായിരുന്നു അല്ലേ. ഗുരുവായൂരിലെ ഒരു ഒരു എന്താ പറയുക, ഒരു റീ എൻട്രി എന്ന രീതിയിൽ നൃത്ത ചുവടുകളിലൂടെയാണ് മഞ്ജു വാര്യരുടെ ഒരു തിരിച്ചു വരവ് നമ്മൾ കണ്ട് ആഘോഷിച്ചത്, സന്തോഷിച്ചത്. ആ ഒരു ടൈം ഇപ്പോഴും ഒരു പീക്ക് ടൈമായിട്ട് തന്നെ നമ്മൾ നോക്കി കാണുന്ന ഒരു ടൈം കൂടിയായിരുന്നു അല്ലേ.
5: പിന്നീട് നമ്മൾ ചിത്രങ്ങൾ ഹൗ ഓൾഡ് ആറിയയിലൂടെ സിനിമാ രംഗത്തേക്ക് വീണ്ടും കടന്നു വന്നു. അതൊക്കെ നമ്മളിങ്ങനെ കാത്തിരിപ്പായിരുന്നു അല്ലേ, ആ ഒരു ചിത്രം കാണാനും. വളരെ വലിയൊരു സന്ദേശമാണ് ആ ഒരു ചിത്രത്തിലൂടെ നമ്മളിലേക്ക് എത്തിച്ചതും. ആ ഒരു തിരിച്ചറിവ് കൊണ്ട് അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് സമൂഹത്തിലുണ്ടായി. നമ്മൾ ആ ഒരു നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു ചിത്രത്തിലൂടെ തന്നെ പല പലയിടത്തും അടുക്കളത്തോട്ടത്തിലൊരു ട്രെൻഡായിട്ട് മാറുകയുണ്ടായി. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ
4: ഒരു മാസ് കമ്പാക്ട് തന്നെയായിരുന്നു മഞ്ജു വാര്യരുടെ. അപ്പൊ ഇത്രയും നാളെ ഒരു ഇടവേള, ഏകദേശം ഒരു 15 ഇടവേള എടുത്തപ്പോൾ അത് ഇത്രയും എന്താ പറയുക, അഭിനയത്തെ പഠിക്കാനും തന്നെ തന്നെ പഠിക്കാനും മോൾഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമത്തിലായിരുന്നു എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു ആ ഒരു കമ്പാക്ട് കണ്ടപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഹൗൾഡ് ആറി തൊട്ട് പിന്നെ

0: പിന്നീട് റാണി പത്മിനി, ഉദാഹരണം സുജാത, അസുരൻ തുടങ്ങി, അതായത് മലയാളവും കടന്ന് തമിഴാണെങ്കിലും ഹിന്ദി ഒരുപാട് ലാംഗ്വേജസിലും മഞ്ജു വാര്യർ എന്ന അഭിനയ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകേണ്ടായി. അതിരുകൾ ഭേദിച്ചിട്ടുള്ളൊരു കംബാക്ക് തന്നെയായിരുന്നു. ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് പരീക്ഷണങ്ങളിലൂടെ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു ലേഡി ആയിട്ട് വളർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ അതിൽ വളരെ സന്തോഷത്തോടു കൂടി അഭിമാനിക്കുന്നു. അല്ലെ,
1: അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇരട്ടി മധുരം എന്ന് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു, സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് പല പ്രഗത്ഭരുടെയും ജന്മദിനം വരുന്ന
0: മാസമാണ്. ഏറെക്കുറെ
1: അപ്പൊ അങ്ങനെ നമ്മൾക്ക് വരുന്ന സമയത്ത് ഒരു ഇരട്ടി മധുരം എന്നതുപോലെ മറ്റൊരു സിംഗർ നമുക്ക് എപ്പോഴും ഈ പാട്ടൊക്കെ പാടി നമ്മൾ ചിലപ്പോൾ ചിന്തിക്കില്ല ഇതൊക്കെ ഇദ്ദേഹമാണ് പാടിയതെന്ന്. പക്ഷെ എങ്കിലും നമ്മൾ ഇങ്ങനെ കേട്ട് ആസ്വദിച്ചു കൊണ്ടേയിരിക്കും ഈ പാട്ടുകളൊക്കെ. അത് ആരാണ് ആതിര?
0: ചിന്മയി, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രേയ ഘോഷലിന്റെ. എപ്പോഴും എനിക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഇത് ശ്രേയ ഘോഷൽ പാടിയതാണോ ചിന്മയി പാടിയതാണോ എന്നൊരു ഡൗട്ട് തോന്നാറുണ്ട്. നമുക്കെപ്പോഴും ഒരു എന്താ പറയുക, ഗായിക എന്ന രീതിയിൽ എപ്പോഴും ഒരു മനോഹാരിത വളരെ നല്ല രീതിയിൽ നിലനിർത്തിയിരിക്കുന്ന ശ്രേയ ഘോഷലാണ് നമ്മുടെയൊക്കെ മനസ്സിൽ. പക്ഷേ അതുപോലെ തന്നെ ഒരു വേഴ്സറ്റൈൽ സിംഗിങ് സ്റ്റൈൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിംഗർ കൂടിയാണ് ചിന്മയി, അല്ലേ? അപ്പോൾ ചിന്മയുടെ ബർത്ത്ഡേ ദിവസമാണ് ഇന്ന്. അപ്പോൾ അതും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് അല്ലേ ശ്രീലക്ഷ്മി? എല്ലാവരും മനോഹരമായിട്ടുള്ള ദിവസമാണ് ഇന്ന്. ഒരുപാട് നല്ല നല്ല വിവാഹ മംഗളാശംസകളിലൂടെയും അതുപോലെ നമ്മുടെ എം മുകുന്ദൻ സാറിൻ്റെ ജന്മദിനമായിരുന്നു, അതുപോലെ മഞ്ജു വാര്യർ, ചിന്മയി, അങ്ങനെ ആ ഒരു ജേണി എല്ലാം ഒരു ഹാപ്പിനെസ് ഡേ ആണ്. ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു വീണ്ടും വീണ്ടും പറയുമ്പോഴും സെപ്റ്റംബർ ഒരു നല്ല മാസമാണ്. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും ചിന്മയുടെ ബർത്ത്ഡേ കൂടിയാണ്. അങ്ങനെ തെന്നിന്ത്യയിലെ ഒരു വിസ്മയമായിട്ട് മലയാളത്തിലും ഇപ്പോൾ ലാസ്റ്റായിട്ട് നല്ലൊരു പാട്ട്, നല്ലൊരു ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റിലേക്ക് പോയ ആടുജീവിതം എന്ന ചിത്രത്തിലും ചിന്മയി പാടുകയുണ്ടായി റഹ്മാന്റെ സംഗീതത്തിൽ. അപ്പോൾ റഹ്മാൻ ചിന്മയി കൂട്ടുകെട്ടിൽ ഒരുപാട് പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചിന്മയുടെ ഒരു ബർത്ത്ഡേ റിലേറ്റ് ചെയ്തിട്ട് ഒരു മനോഹര ഗാനത്തിലേക്ക് പോയാലോ?
1: തീർച്ചയായും, നല്ല ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി. എന്നോടൊപ്പം
2: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ നല്ല പാട്ടൊക്കെ കേട്ടു. ചിന്മയുടെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ ചിന്മയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സോങ് ഒക്കെ ആയിരുന്നു. ബ്യൂട്ടിഫുൾ സോങ് ആണ്. എപ്പോൾ കേട്ടാലും നമുക്കിങ്ങനെ നമ്മളിങ്ങനെ മെൽറ്റ് ആക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു തമിഴ് സോങ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8 4 8 5 5 8 7 8 5.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8 8 4 8 5 5 8 7 8 5. അപ്പൊ നമുക്ക് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വായിക്കണ്ടേ ആതിര?
2: യെസ്.
1: നമ്മുടെ മൻസൂർ ചേട്ടൻ ഒരു പാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളതൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. അദ്ദേഹം ഒരു ശുഭചിന്തയുമായിട്ടാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഏതിനോടും കൗതുകം തീർന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരു മടുപ്പ് തോന്നാം. ഒരു പക്ഷെ അത് പറയണം എന്നില്ല, പകരമായി തിരക്ക് പറയാനുണ്ടാകും. പലപ്പോഴും അതങ്ങനെയാണ്. പതിവ് കാര്യങ്ങളിൽ മങ്ങലേൽക്കുമ്പോൾ വരാനിരിക്കുന്ന പല കാര്യങ്ങളുടെയും അകലങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചന അവിടെ ലഭിച്ചു തുടങ്ങും. തിരിഞ്ഞു നോക്കിയാൽ അധികവും പലതിൻ്റെയും തിരിച്ചറിവുകളാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം നമ്മളിലേക്ക് ഇങ്ങനെ ഒരു ഒന്ന് പാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൻസൂർ ചേട്ടൻ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടുകളൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ മൻസൂർ ചേട്ടൻ്റെ കടയിൽ ഒരുപാട് പേര് വരുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നല്ലൊരു ഹായ് കൂടി നമ്മൾ,
2: നല്ലൊരു ഗുഡ് മോർണിംഗ് കൂടി അല്ലേ. ഏകദേശം നമ്മുടെ സമയം 11:57 ആയിരിക്കുന്നു. അപ്പോൾ ഏകദേശം ഉച്ചയുടെ ഒരു മിഡ് മോർണിംഗ് ടൈം.

0: നമ്മുടെ മായ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വിഷ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു, എന്തൊക്കെയുണ്ട് വിശേഷം. നമ്മുടെ സുഭാഷ് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, റേഡിയോ സാന്ത്വനം ഓൾ ഇൻ ഓൾ മോഹൻപിള്ള സാറിന് ഹൃദയം നിറഞ്ഞ 50-ാം വിവാഹ വാർഷിക ആശംസകൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സുഭാഷ്, സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ നമ്മുടെ സനോജ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഒരു നല്ലൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടൊരു ഒരു പോസ്റ്റർ പോലെ നമുക്ക് വിഷ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സനോജ്, ഇതൊക്കെ നമ്മൾ എന്തായാലും നമ്മുടെ സാറിനെ അറിയിക്കുന്നതാണ്. നമുക്ക് പുതിയൊരു ശ്രോതാവ് നമ്മുടെ റേഡിയോയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, സൗമ്യ. സൗമ്യ അമൽ, വെൽക്കം റേഡിയോ വെൽക്കം ടു റേഡിയോ സാന്ത്വനം 90.4 FM. നല്ലൊരു സ്നേഹത്തോടെ നമ്മളിങ്ങനെ സ്വാഗതം ആശംസിക്കുകയാണ് സൗമ്യക്ക്. ഹായ്, എൻ്റെ പേര് സൗമ്യ അമൽ. എനിക്ക് റേഡിയോ ചാനൽ പരിചയപ്പെടുത്തിയത് ദിലു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ദിലു, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ അടിമാലിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഈ റേഡിയോ ചാനൽ ഞാൻ കേൾക്കാറുണ്ട്, നിങ്ങളുടെ അവതരണം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്,
1: താങ്ക് യു സോ മച്ച്. അപ്പോൾ നല്ലൊരു ദിവസം കൂടി നേരാണ് നമുക്കൊക്കെ. ഇങ്ങനെ നമ്മളിങ്ങനെ എനർജി ഇങ്ങനെ കുറച്ച് കുറഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് നല്ല മെസ്സേജസ് ഒക്കെ കേൾക്കും, ആ നമുക്ക് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും.
0: അതെ, അപ്പോൾ ഇനിയും ഒരുപാട് കാലം നന്നായിട്ട് പോകാൻ സാധിക്കട്ടെ. ഞാനും ഈ റേഡിയോ കുടുംബത്തിൽ പങ്കുചേരാം തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് 3-ാം പക്കം എന്ന ചിത്രത്തിലെ താമരക്കിളി പാടുന്നു എന്ന പാട്ടൊക്കെ വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സൗമ്യയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തന്നെ ആ പാട്ട് നമ്മൾ പ്ലേ ചെയ്യും. അതേപോലെ നമ്മുടെ ബാബുരാജൻ സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട നടി ജലജ എന്ന നടിയാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് പോപ്കോണൊക്കെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു, അതൊക്കെ കുട്ടികൾക്കത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ളത്, അത് കുറച്ചും അത് കുറയ്ക്കുന്നതാണ് നല്ലത്, അത്തരത്തിൽ ശീലിപ്പിക്കരുതെന്നൊക്കെ ഉള്ളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നല്ല ആഹാരം ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പോപ്കോൺ അതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണൽ ചോയ്സ് ആണല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ വശങ്ങളെ പറ്റി നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് ഇൻഫോം ചെയ്യാം. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയും മെസ്സേജുകളൊക്കെ നിങ്ങൾ അയക്കും, അയക്കേണ്ട നമ്പർ 8848585785. അപ്പോൾ ആതിര,
1: യെസ്, അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ സമയം 11:59 ആയിരിക്കുന്നു, ഇനി കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം September 10 വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, അപ്പോൾ അത് ഷെയർ ചെയ്യാതെ നമുക്ക് പോകാൻ സാധിക്കില്ല അല്ലേ. ഇന്ന് September 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമാണ്. ആത്മഹത്യകളെക്കുറിച്ച് അല്ലെങ്കിൽ അവബോധം വളർത്തുന്നതിനും മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ആവശ്യമായ പിന്തുണയും സഹായവും ഉറപ്പാക്കുന്നതിന് വേണ്ടി ഈ ദിനം നമ്മൾ ആചരിക്കുകയാണ് ചെയ്യുന്നത്. WHO IASP അതായത് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷനുമാണ് ഈ ദിനത്തിന് നേതൃത്വം നൽകി പോകുന്നത്. 2024 തൊട്ട് 2026 വരെയുള്ള ഒരു തീം എന്ന് പറയുന്നത് ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനം മാറ്റുക എന്നുള്ളതാണ്. ചേഞ്ച് ദ നറേഷൻ ഓൺ സൂയിസൈഡ്, സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ, അതായത് സംസാരിക്കുക അല്ലേ. നമുക്ക് അങ്ങനെയുള്ള ടെൻഡൻസി ഇപ്പോൾ ഡിപ്രഷൻ ടൈപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളില്ല, എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങളാണ്. സൂയിസൈഡ് ചെയ്യണം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ സാധിക്കാതെ ലൈഫ് തീർന്നു എന്ന് ചിന്തിക്കാതെ അത് ആരോടെങ്കിലും ഒന്നും ഒരു കോൺവെർസേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുകൂടിയാണ് ഈ വർഷത്തെ തീമായിട്ടും നിലനിൽക്കുന്നത്. സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ അല്ലേ, നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാനൊരു വ്യക്തി ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻ കേസിൽ അങ്ങനെ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുക എന്നുകൂടിയാണ് ഈ ഒരു ദിവസം ഓർമ്മപ്പെടുത്തുന്നത്.
0: ഈ ആത്മഹത്യ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ അത് കുട്ടികളിലേക്ക് കൂടെ വ്യാപിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നതായിട്ട് ഒന്ന്. ഏതെങ്കിലും ഒരു രീതിയിൽ അവർ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അത് എന്താ അതിനെ മറികടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ ഒരു എവിടെയെങ്കിലും ഒരു നോ കേൾക്കുകയാണ് അല്ലെങ്കിൽ ഇത് പാടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ എന്തൊക്കെയോ അവിടെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിച്ച് ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു കുട്ടികളുടെ ഒരു പ്രവണത, അത് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനമ്മമാർ, സ്കൂൾ ടീച്ചേഴ്സ്, അങ്ങനെയായിട്ടുള്ള എല്ലാ
1: നമ്മുടെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുമ്പോൾ അതിന് വളരെ വലിയൊരു സ്ഥാനം തന്നെയുണ്ട്. ബിക്കോസ് നമ്മളെപ്പോഴും ഇപ്പോൾ ആത്മഹത്യ ടെൻഡൻസി ഉള്ളൊരു കുഞ്ഞുങ്ങൾ അല്ലേ, അവരുടെ ഒരു വീക്ഷണകോണും അവരുടെ ചിന്താഗതിക്കും അനുസരിച്ച് സുഹൃത്തുക്കൾ വേറെ രീതിയിൽ ആ ഒരു ടൈമിൽ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇവരങ്ങ് ഇതാവും, പെട്ടെന്ന് അവർ ഡൗൺ ആയി പോകും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആത്മഹത്യ ടെൻഡൻസി കൂടുന്നു എന്നുള്ളത് ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം മാത്രമല്ല, അതൊരു പൊതു പ്രശ്നമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ചുറ്റുമുള്ള നമ്മളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി ഒന്ന് ഹോൾഡ് ചെയ്ത് അവരെങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത്

0: എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അല്ലേ?
1: തീർച്ചയായിട്ടും ഈ ഒരു ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ ആരെ ഓക്കെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പല പ്രശ്നങ്ങളും അവിടെ ഒന്ന് തീരും അല്ലേ? അപ്പൊ അത്തരത്തിൽ നമുക്ക് ഓരോരുത്തരോടും അല്ലെങ്കിൽ ഓരോരുത്തരോടും നമുക്ക് ചോദിക്കാൻ സാധിക്കട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളിലേക്കും എത്തട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു കുട്ടികളുടെ ആത്മഹത്യാ പ്രവണതയെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു. കുട്ടികളിൽ മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ മുതിർന്നവർക്കും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. ഒരു പക്ഷേ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയാൽ ഒന്ന് മാറാവുന്ന തോട്ടായിരിക്കും ഇത് അല്ലേ? നമ്മളൊരു പ്രശ്നത്തെക്കുറിച്ച് വല്ലാതെ ചിന്തിച്ച് തല പുകഞ്ഞ് എത്രയെത്രയോ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് അല്ലേ? നമ്മൾ എവിടേക്കോ ഇങ്ങനെ
0: കുറേ നാളേക്ക് ശേഷം ചിന്തിക്കുമ്പോൾ അയ്യോ ഞാൻ അന്ന് എന്തൊരു മണ്ടത്തരാണ് ചിന്തിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം അല്ലേ? അപ്പം ഇത് മാറും. ഇപ്പോൾ ഒരു ലൈഫ് എന്ന് പറയുന്നത് സന്തോഷവും സങ്കടവും എല്ലാം നിറഞ്ഞതാണ്. ഒരുപാട് സംഘർഷങ്ങളിലൂടെ പോകുന്ന വ്യക്തികളുണ്ടായിരിക്കും, പക്ഷേ പിന്നീട് നമുക്കൊരു നല്ലൊരു ടൈം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ ജീവിക്കുക അല്ലേ?
1: അത് നമ്മൾ ഇതിൽ നിന്നൊരു മുക്തി നേടാൻ വേണ്ടി ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് നമ്മളെക്കാട്ടിലും പ്രശ്നങ്ങൾ നിൽക്കുന്നവർ വെറുതെ അവരൊന്ന് വെറുതെ നോക്കിയാൽ മതി അല്ലേ? അപ്പം നമ്മൾ ചിന്തിക്കും, ഓ നമുക്കൊക്കെ എന്ത് ഭാഗ്യമാണ്, നമ്മളൊന്ന് വെറുതെ ചിന്തിച്ചു പോകും.
0: അതെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ നമ്മളോട് നമുക്കിങ്ങനെ ചിന്തിക്കുമ്പോൾ അയ്യോ അവരുടെ ലൈഫ് കളയുകയാണെന്ന് തോന്നുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ചിരി, ഒരു സമാധാനം,
1: അവരുടെ
0: അപ്പം അവരുടെ ഒരു പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അതിനെ വിധിക്കാനും കുറ്റപ്പെടുത്താനും നിൽക്കാതെ അവർ പറയുന്നത് കേൾക്കാൻ ആദ്യം തയ്യാറാവുക അല്ലേ? അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവുക. വളരെ വലിയ രീതിയിലുള്ള സഹായഹസ്തങ്ങൾ നമ്മൾ കൊടുക്കാതെ ചെറിയ കാര്യങ്ങളായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നൽകാൻ ഓരോ വ്യക്തികളും തയ്യാറാവുക. അവരൊറ്റയ്ക്കല്ല, അവർക്ക് നമ്മൾ ഒരുപാട് പേരുണ്ട് എന്നുള്ളൊരു ബോധം ആ ഒരു ടൈമിൽ കൊടുക്കുക. ഇപ്പോൾ സൂയിസൈഡ് ടെൻഡൻസിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് ആരുമില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നമ്മളായിട്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ഒരു ലൈഫാണല്ലേ, ഒരു ജീവിതമാണ് നമ്മൾ രക്ഷിക്കുന്നത്. ചെറിയൊരു നോട്ടം കൊണ്ടോ ചെറിയൊരു സംസാരം കൊണ്ടോ ഒരു ദിവസത്തെ ഒരു സ്പെൻഡ് കൊണ്ടോ ഒക്കെ ഒരു വ്യക്തിയെ ഒരു ജീവിതത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുവരാനാണ് നമ്മൾ സഹായിക്കുന്നത്. വലിയൊരു കാര്യമാണ്.
1: അപ്പോൾ ചില സമയത്ത് നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ തോന്നും ഇത് ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഒരു തെറ്റ് വന്നിട്ടുണ്ടാവുക. പക്ഷേ അതിനെ ആ ഒരു തെറ്റ് എന്നുള്ള രീതിയിൽ പറയാതെ മറ്റൊരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുക എന്നത് ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ അതിനെയൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ബ്രേക്കിലോട്ട് നമുക്ക് പോകാനുള്ളൊരു സമയമായി.
0: അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ സോങ് സജഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരോ താമരക്കിളി പാടുന്ന പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരായിരുന്നു ചോദിച്ചത്?
1: സൗമ്യായിരുന്നു.
0: അപ്പോൾ സൗമ്യയ്ക്ക് വേണ്ടി ആ മനോഹരമായ ഗാനം നമുക്ക് കേട്ടാലോ? ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓണേ സീറ്റിൽ ഞാൻ ആതിര, എന്നോടൊപ്പം
2: ശ്രീലക്ഷ്മി.
1: യെസ്, സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ലൈവിൻ്റെ ടൈം കുറച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിന് മുൻപ് ഒരു ലൈവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ 12:45 വരെയാണ് ഇന്നത്തെ ലൈവ് ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8484 5875.
2: ഇപ്പൊ നമ്മുടെ ബാബുരാജൻ സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, നിസ്സാര കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്, അതിനെപ്പറ്റി ചിന്തിക്കരുത്. വിഷമം വന്നാൽ പിന്നെ അത് മാറി വരും. നിമിഷ നേരം കൊണ്ടാണ് ഈ ചിന്ത മനസ്സിലുണ്ടാവുന്നത്. അത് നിസ്സാരമായി എടുക്കുക. ഒരിക്കലും ഇനിയെങ്കിലും ആരും ആത്മഹത്യ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു മെസ്സേജാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ രജനി ചേച്ചി നമ്മളുടെ വിവാഹ വാർഷിക ആഘോഷിക്കുന്ന നമ്മുടെ എണ്ണമ്പിള്ള സാറിനും രാജലക്ഷ്മി മാമിനും വേണ്ടിയിട്ട് ഒരു ഹാർട്ട് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം, ചേച്ചി സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ 12:11 ആയിരിക്കുകയാണ്.
1: അപ്പോൾ നമ്മളിങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ ദിവസമായിരുന്നു.
2: ഈ മാസം മുഴുവനും നമ്മളിങ്ങനെ ആഘോഷിക്കും.
1: ഈ മാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ ശ്രീലക്ഷ്മിക്ക് ഭയങ്കര എനർജിയാണ്, എന്താണെന്നറിയില്ല. നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയാമല്ലേ അതെന്താണെന്നുള്ളത്. വീണ്ടും വീണ്ടും ഞാനത് പറയുന്നില്ല.
2: അല്ല, ഞാൻ പറയുകയാണ്, പൊതുവേ സെപ്റ്റംബർ മാസം ഒരുപാട് പ്രഗത്ഭരുടെ ഒക്കെ ഇങ്ങനെ
1: ജന്മദിനങ്ങളായിരുന്നു. ഓക്കെ, അതെ. അപ്പൊ അങ്ങനെ നമ്മുടെ സമയം 12 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആകുമ്പോൾ നമ്മളിങ്ങനെ ഒരു 80s ട്രെൻഡിൽ നിലനിൽക്കുകയാണല്ലേ. സോഷ്യൽ മീഡിയ എല്ലാം സജീവമായിട്ട് ശ്രീലക്ഷ്മി ചെയ്തോ റെട്രോ രീതിയിൽ മുടിയൊക്കെ നല്ല രസമായിട്ട്, പണ്ടത്തെ ഒരു സ്റ്റൈൽ വസ്ത്രത്തിലെല്ലാം ഇങ്ങനെ രസമായിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും പരീക്ഷിച്ചില്ല, നിങ്ങൾ എല്ലാവരും അത് ട്രൈ ചെയ്തോ. മിക്കപ്പോഴും നമ്മൾ
2: ഇൻസ്റ്റ മാത്രമല്ല, നമ്മളിപ്പോ FB ആണെങ്കിലും വാട്സ്ആപ്പ് ആണെങ്കിലും എല്ലാവരുടെയും സ്റ്റാറ്റസും DP എല്ലാം ഇത് തന്നെയാണ്. നമ്മളിങ്ങനെ തുറക്കുമ്പോഴത്തേക്കും നമുക്കൊരു കൗതുകമാണ് കേട്ടോ. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കും, ഇന്നത്തെ സാങ്കേതിക
1: വിദ്യയുടെ ഹെൽപ്പോട് കൂടി
2: എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത് നമുക്കൊരു ഒരു കൗതുകം തന്നെയാണ്.
1: അപ്പൊ അങ്ങനെ
2: ആ ഒരു ട്രെൻഡിലൂടെയാണ് ഇപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
1: അപ്പൊ അതെല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എല്ലാവർക്കും ഒരു സന്തോഷമാണ് നമ്മൾ ആ ഒരു ലുക്കിൽ കാണുമ്പോൾ. തീർച്ചയായിട്ടും നമ്മൾ മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ 80s ആ ടൈമിലൊക്കെ റഹ്മാന്റെ ഒക്കെ ലുക്ക് കാണുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചുണ്ട്, എന്ത് രസമാണ്. അപ്പൊ ആ ഒരു സ്റ്റൈലിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് എല്ലാവരും വളരെ നോർമലായിട്ട് ചിന്തിക്കുന്ന, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റ് തന്നെ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ വരെ അത് ആ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്തിടാൻ ആഗ്രഹിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ.

0: അപ്പൊ ഞാൻ ആദ്യം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇപ്പോ എല്ലാം ജെൻസി കാലഘട്ടമാണ് അല്ലെ, ഇപ്പോഴും അവരും നമ്മൾ ഫോളോ ചെയ്യുന്ന പകുതി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എയ്റ്റീസിലെ ട്രെൻഡിലോട്ടാണ്.
1: അതെ, അപ്പൊ അങ്ങനെ ആ ഒരു മനോഹരമായിട്ടുള്ള ട്രെൻഡിൽ നമ്മൾ ഇങ്ങനെ നിലനിൽക്കാണ്. ചാറ്റ് ജിപിറ്റിയോട് നമ്മുടെ ഒരു ഫോട്ടോ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് തരാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനോഹരമായിട്ടുള്ള ഒരു റെട്രോ ലുക്കിൽ നമ്മളെ അവർ എത്തിക്കുന്നതാണ്. അപ്പൊ ആ ഒരു മനോഹാരം നമ്മൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിനൊരു പോസിറ്റീവ് നെഗറ്റീവ് ഷെയ്ഡുകളുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സജീവമായിട്ട് ട്രെൻഡായിട്ട് വൈറൽ ട്രെൻഡായിട്ട് തുടരുമ്പോഴും ഇത് ഡിജിറ്റൽ ശേഖരമാണ്, നമ്മുടെ ഫോട്ടോസ് ഐഡൻറ്റിറ്റി നമ്മുടെ പോവാണ് അല്ലെങ്കിൽ സുരക്ഷിതമല്ല എന്നുള്ള രീതിയിൽ കൂടി നമ്മൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഒരു ഫോമാറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് തിങ്ക് അബൌട്ട് ഇറ്റ് അല്ലേ. യെസ്. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു ദിവസത്തിൻ്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ മഞ്ജു വാര്യരുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടേയിരിക്കുന്ന അല്ലേ ശ്രീലക്ഷ്മി. അപ്പോൾ
0: അതെ അതെ, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് വളരെ വലിയ ചൂടിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ആശ്വാസമായിട്ട് മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു വാർത്ത നമ്മളിങ്ങനെ അറിയുകയുണ്ടായി. അതായത് സംസ്ഥാനത്ത് കനത്ത ചൂടിന് ആശ്വാസമായി ഇന്ന് മുതൽ മഴ എത്തിയേക്കും എന്നുള്ള ഒരു അറിയിപ്പാണ്. ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. നാളെ 4 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. അപ്പോൾ ചെറിയ ചൂടിനൊക്കെ ചെറിയൊരു ആശ്വാസമുണ്ട്. പക്ഷേ ഈ മഴ കൂടുന്നതനുസരിച്ച് നമ്മുടെ കുട്ടികൾ വിചാരിക്കുക, എന്താ വിചാരിക്കുക,
1: അവധിക്കുള്ളൊരു കോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ചൂടിന് ചെറിയൊരു ശമനം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. കൂടുതലും ഈ ചൂട് കൂടുന്ന ടൈമില് രാത്രി സമയത്ത് നമുക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല, ബിക്കോസ് ലോഡ് ഷെഡിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്.
0: ഇടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകാറുണ്ട്, അപ്പോഴത്തേക്ക് അയ്യോ എണ്ണിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ചൂടും, അപ്പൊ ആ ഒരു സമയത്ത് വേറൊരു കൂട്ടുകാരനും കൂടെ നമുക്ക് വരാറുണ്ട്, ഒരു കൊതുക് അല്ലേ.
1: യഥാർത്ഥത്തിൽ ഈ ലോഡ് ഷെഡിങ് ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് പാടുന്ന ഒരു പാട്ടാണ് പഴയൊരു പാട്ട്, ജാനകി അമ്മ പാടിയ താനേ തിരിഞ്ഞും മറിഞ്ഞും. യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. തിരിഞ്ഞും മറിഞ്ഞും ഉറക്കം വരാതെ നമ്മളിരിക്കുകയാണ്, ഒരു കാമുകിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രണയാർദ്രമായിട്ടുള്ള വരികളാണ്. പക്ഷെ ഇപ്പം അത് ഉപയോഗിക്കുന്നത് ചൂടെടുത്ത് സഹിക്കാൻ വയ്യാതെ ഈ പാട്ടിൻ്റെ ഒരു അവസ്ഥയിലേക്ക്.
0: അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവ വികാസങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ സമയം 12:15 ആയിരിക്കുകയാണ്. നമുക്കിപ്പോൾ ടാറ്റാ ബൈ ബൈ പറയാനുള്ള ഒരു സമയമായി. അപ്പോൾ ഇന്ന് ഒരുപാട് മെസ്സേജുകളൊക്കെ വിഷയമായിട്ടും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി.
1: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയായിരുന്നു. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഇസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്ത സമർപ്പണം ഇന്ന് അവസാനിക്കും. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കനത്ത ചൂടിന് ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വരൾച്ചാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഒന്നാം വിള കൃഷിക്ക് ജലസേചനമൊരുക്കാൻ പാലക്കാട്ടെ വാളയാർ മീങ്കര ഡാമുകൾ ഇന്ന് തുറക്കും. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മുൻവിധികൾ മാറ്റുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 14-ാം തീയതിയാണ് പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസം. കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളിലെയും തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് ജില്ലാ പഞ്ചായത്തുകളിലെയും ഓരോ വാർഡുകളിലും, വിവിധ ജില്ലകളിലായി 3 മുനിസിപ്പൽ വാർഡുകളിലും, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് 28-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയാകും. ഇന്നലെ നടന്ന 26 കായിക ഇനങ്ങളിൽ നിന്ന് 99 പോയിന്റോടെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ മുന്നിലെത്തിയിരുന്നു. ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കാൻ അവസാന ദിനമായ ഇന്ന് നടക്കുന്ന മത്സരങ്ങൾ നിർണായകമാണ്. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിന് ശേഷം കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖല വരൾച്ചാ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ വാളയാർ മീങ്കര ഡാമുകൾ തുറക്കാൻ തീരുമാനം. ആയക്കെട്ട് പ്രദേശത്തെ ഒന്നാം വിള കൃഷിക്കായാണ് ഡാമുകൾ തുറക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി.

0: ഫൈസൽ അലിമുത്ത്.
1: വാളയാർ ഡാം ഇന്ന് വൈകിട്ട് 5 മണിക്കും മീങ്കര ഡാം തിങ്കളാഴ്ചയും തുറക്കാനാണ് ഇന്നലെ ചേർന്ന ഇരു ഡാമുകളുടെയും ഉപദേശക സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഡാമുകളിലെ നിലവിലെ ജലനിരപ്പ് തൃപ്തികരമല്ലെങ്കിലും കർഷകരുടെ ആവശ്യം മുൻനിർത്തിയാണ് തീരുമാനം. 6 പഞ്ചായത്തുകളിലായി 5000 ഹെക്ടറോളം നെൽകൃഷിയാണ് വാളയാർ ജലത്തെ ആശ്രയിക്കുന്നത്. കുടിവെള്ളത്തിനായുള്ള ജലനിരപ്പ് മാറ്റിവെച്ചാൽ നിലവിൽ മീങ്കരയിൽ 8 ദിവസത്തേക്കുള്ള വിതരണത്തിനുള്ള ജലമാണ് സംഭരിച്ചിട്ടുള്ളത്. മലമ്പുഴ ഡാം തുറന്ന് കൃഷിക്ക് വെള്ളം അനുവദിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: കോട്ടയം നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി നഗരത്തിന് ചുറ്റുമുള്ള സമാന്തര റോഡുകളെ ബന്ധിപ്പിച്ച് റിംഗ് റോഡ് സംവിധാനം നടപ്പാക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സമാന്തര റോഡുകൾ പരസ്പരം കണക്ട് ചെയ്യുന്നതിലൂടെ നഗരത്തിലെ തിരക്ക് വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. പരമവീരചക്ര ജേതാവ് കമ്പനി ക്വാർട്ടർ മാസ്റ്റർ ഹവിൽദാർ അബ്ദുൾ ഹമീദിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അസാമാന്യ ധീരതയും പോരാട്ടവീര്യവും പ്രകടിപ്പിച്ച അബ്ദുൾ ഹമീദ് രാജ്യത്തിനായി പരമോന്നത ത്യാഗം അനുഷ്ഠിച്ചതായി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശൌര്യവും ത്യാഗവും സൈന്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെ സമ്പന്നമാക്കിയെന്നും രാജ്യം എക്കാലവും അദ്ദേഹത്തെ സ്മരിക്കുമെന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഇന്ത്യൻ സൈനികൻ മിഥിലാജിന്റെ ഭൌതിക ശരീരം ഔദ്യോഗിക ബഹുമതികളുടെ സി കെ കാസിം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും ജന്മഭൂമി തിരുവനന്തപുരം റെസിഡന്റ് എഡിറ്ററുമായ കെ കുഞ്ഞുകണൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റ് ചെയർമാൻ, കണ്ണൂർ പ്രസ് ക്ലബ് സെക്രട്ടറി, സെൻസർ ബോർഡ് അംഗം, ടെലികോം അഡ്വൈസറി ബോർഡ് അംഗം, പത്രപ്രവർത്തക അക്രഡിറ്റേഷൻ കമ്മിറ്റി അംഗം എന്നീ പദവികൾ വഹിച്ചു. യുവജനത കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗം, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസുമായി കൂടിക്കാഴ്ച നടത്തി. കിഴക്കൻ തിമോറിൽ നടന്ന തെക്ക് കിഴക്കൻ ഏഷ്യയ്ക്കായുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റീജിയണൽ കമ്മിറ്റിയുടെ 79th സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. മാതൃ ശിശു ആരോഗ്യം ഉൾപ്പെടെ ആരോഗ്യരംഗത്ത് ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ നേട്ടങ്ങളെ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ അഭിനന്ദിച്ചു. ഗർഭധാരണം മുതൽ കൌമാരകാലം വരെ അമ്മമാർക്കും കുട്ടികൾക്കും പിന്തുണ നൽകിക്കൊണ്ട് ജനങ്ങളുടെ അടുത്തേക്കെത്തി ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുന്നതിന് ഇന്ത്യയിലെ ആശാപ്രവർത്തകർ മികച്ചൊരു ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യയെക്കുറിച്ചുള്ള മുൻവിധികൾ മാറ്റുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദിനാചരണത്തെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ ആകാശവാണി വാർത്തകളോട്.
3: ഓരോ വർഷവും ആത്മഹത്യാ നിരക്ക് കൂടി വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ആത്മഹത്യാ പ്രതിരോധത്തിന്റെ പ്രാധാന്യത്തിൽ ഊന്നിക്കൊണ്ട് ഈ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആത്മഹത്യാ പ്രതിരോധത്തിന് നിരവധി തലങ്ങളുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും ചികിത്സിക്കപ്പെടുകയും ചെയ്യുക, പരസ്പരമുള്ള വ്യക്തിബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, ഡിജിറ്റൽ അടിമത്വവും ലഹരി ഉപയോഗവും നിയന്ത്രണ വിധേയമാക്കുക തുടങ്ങിയവയൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. ഒറ്റപ്പെട്ടു പോകുന്ന ആധുനിക ഡിജിറ്റൽ ലോകത്തെ മനുഷ്യൻ പരസ്പരം പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ ആത്മഹത്യാ പ്രതിരോധം സാധ്യമാക്കാം.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 16.895 കിലോ കഞ്ചാവുമായി രണ്ടുപേരെ എറണാകുളം ഹിൽ പാലസ് പോലീസ് പിടികൂടി. തൃപ്പൂണിത്തുറ ഇരുമ്പനം ചോയ്സ് ടവറിന് സമീപത്തെ ഹ്യുണ്ടായി ഷോറൂമിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാറിന്റെ ഡിക്കിയിൽ നിന്നാണ് 8 പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പിടികൂടിയത്. എറണാകുളം പോണേക്കര സ്വദേശി ഷഹീർ പിവൈ, പശ്ചിമബംഗാൾ സ്വദേശി മഹബൂബ് മുർഷിദ് എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒന്നാം പ്രതി കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 5 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 ജാമ്യക്കാരിൽ ഒരാൾ ബന്ധുവായിരിക്കണം, കോളേജിൽ പ്രവേശിക്കാനോ സാക്ഷികളെ കാണാനോ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 7 വട്ടം ചാമ്പ്യന്മാരായ ഇന്ത്യ സെമിഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നു. ഇന്നു രാത്രി 8 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. ചൈനയിലെ

0: മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാ കപ്പ് ഹോക്കിയിൽ ചൈനീസ് തായ്പേയെ 15-0 തകർത്ത് ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ. 10 പോയിന്റുമായി പൂൾ എയിൽ ഇന്ത്യ ഒന്നാമതെത്തി. യു എസ് ഓപ്പൺ ടെന്നീസ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. നാളെ നടക്കുന്ന വനിതാ സിംഗിൾസ് സെമിയിൽ ലോക ഒന്നാം നമ്പർ താരം ആരിന സബലങ്ക പവുളയെയും അമേരിക്കയുടെ കൊക്കോ ഗഫ് ലോക രണ്ടാം നമ്പർ താരം റൈബാക്കിനെയും നേരിടും. തുടർന്ന് നടക്കുന്ന പുരുഷ സിംഗിൾസിൽ ലോക ഒന്നാം നമ്പർ താരം അലക്സാണ്ടർ സ്വരേവ് റഷ്യയുടെ കാച്ചനോവിനെയും അമേരിക്കയുടെ ടയാഫോയ ബെൻ ഷെൽട്ടനെയും നേരിടും. സിപിഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഈ മാസം 13, 14, 15 തീയതികളിൽ കോഴിക്കോട് നടക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എ മുഹമ്മദ് റിയാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലകളിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 300-ൽ പരം പേർ യോഗത്തിൽ പങ്കെടുക്കും. 15-ന് വൈകുന്നേരം കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി, പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാട് വന്യജീവി സംഗീതത്തിൽ മൃതദേഹം കണ്ടെത്തി. കുറിച്ചിയാട് റേഞ്ചിൽ പെടുന്ന വളാഞ്ചേരിക്കുന്ന് വനമേഖലയിലാണ് ഇന്ന് അജ്ഞാത മൃതദേഹം കണ്ടത്. വയനാട് നൂൽപ്പുഴ വള്ളുവാടിയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ കടുവയുടെ ആക്രമണം. പ്രദേശവാസിയായ പൂളക്കൽ മുഹമ്മദിന്റെ 2 ആടുകളെ കടുവ പിടികൂടി കൊണ്ടുപോയി. പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയെ കണ്ടിരുന്നു. വനം വകുപ്പ് കടുവയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചു. കൊല്ലം ഇരവിപുരം തീരക്കടലിൽ 3 കടലാമകളെ ചത്ത നിലയിൽ കണ്ടെത്തി. വള്ളക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കോസ്റ്റൽ പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമെത്തി ആമകളുടെ മൃതദേഹം പരിശോധിച്ച ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ കുഴിച്ചിട്ടു. ആമകൾ ചത്ത സംഭവത്തിൽ വിശദമായ പരിശോധന വേണമെന്ന് മത്സ്യത്തൊഴിലാളി സമൂഹം ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കനത്ത ചൂടിനുശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വരൾച്ച ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഒന്നാം വിള കൃഷിക്ക് ജലസേചനമൊരുക്കാൻ പാലക്കാട്ടെ വാളയാർ മീങ്കര ഡാമുകൾ ഇന്ന് തുറക്കും. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മുൻവിധികൾ മാറ്റുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി, സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാജ വിത്തുകളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകാനായി കേന്ദ്രം പുതിയ വിത്ത് നയം കൊണ്ടുവരും. കർഷക സംഘടനകളുമായി കേന്ദ്ര കൃഷിമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ആരോഗ്യമേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. ലോകത്തിലെ മാറുന്ന സാമ്പത്തിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിൽ കൂട്ടായ്മയുടെ പങ്കിനെ അദ്ദേഹം പിന്തുണയ്ക്കുമെന്ന് യുഎൻ വക്താവ് അറിയിച്ചു. പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മിതി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉച്ചകോടിയുടെ പ്രമേയം. സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് എന്നിവരുമായി ഗുട്ടറസ് ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസന സഹകരണത്തിനായിരുന്നു യോഗത്തിൽ മുൻഗണന നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
2: വിവര സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യ വികസനം, നവീകരണം, ഗവേഷണം എന്നീ മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള പുരാതന നാഗരിക ബന്ധങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ സുസ്ഥിരമായ ബന്ധമാണ് ഉള്ളതെന്നും മേഖലയിലെ സമാധാനത്തിനും സമൃദ്ധിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി ഇന്ത്യയും ശ്രീലങ്കയും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവിച്ചു. ശേഷി വികസനം ഉഭയകക്ഷി സഹകരണത്തിന്റെ ഒരു പ്രധാന ഘടകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഗുണനിലവാരമില്ലാത്ത വ്യാജ വിത്തുകൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി കർശനമായ പുതിയ വിത്ത് നിയമം കൊണ്ടുവരാൻ സർക്കാർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര കൃഷി കർഷകക്ഷേമ

0: മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ രാജ്യത്തെ പ്രധാന കർഷക സംഘടനകളുടെ നേതാക്കളുമായി ചർച്ച നടത്തും. കർഷകരുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും ആശങ്കകളും വിത്ത് നിയമത്തിന്റെ കരടിൽ ഉൾപ്പെടുത്തുകയാണ് ചർച്ചയുടെ ലക്ഷ്യമെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനെ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന കണക്ടഡ് ഇന്ത്യ, എംപവേർഡ് ഫിനാൻസ്, ബിൽഡിംഗ് ട്രസ്റ്റഡ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ദി AI എക്കോണമി എന്ന വിഷയത്തിലെ പ്രത്യേക സെഷനിലാണ് അദ്ദേഹം സംസാരിക്കുക. 35 ടൺ രക്ഷാ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 8-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. അതിനിടെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1365 ഉയർന്നു. കാണാതായ 5,000-ത്തിലധികം പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 14-ാം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. വിവിധ ജില്ലകളിലായി 3 മുനിസിപ്പൽ വാർഡുകളിലും 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ മധുരാന്തകം, ധാരാപുരം നിയമസഭാ സംവരണ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 6-ന് നടക്കും. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഈ മാസം 16 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 19-ാണ്. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിന് ശേഷം കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8-ന് കളി. 2-ാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. ചൈനയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ചൈനീസ് തായ്പേയെ 15-0 തകർത്ത് ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ. 10 പോയിന്റുമായി ഇന്ത്യ പൂൾ എയിൽ 1-ാം സ്ഥാനത്തെത്തി. മാതൃശിശു ആരോഗ്യത്തിലും പകർച്ചവ്യാധിയേതര രോഗപ്രതിരോധത്തിലും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. തിമോർ ലെസ്റ്റയിലെ ദില്ലിയിൽ നടന്ന മേഖലാ സമിതി യോഗത്തിനിടെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്.
2: 160,000 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകളിലൂടെ പ്രമേഹം, അർബുദം, രക്തസമ്മർദ്ദം എന്നിവയുടെ പ്രാഥമിക പരിശോധനകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനെയും ആശാപ്രവർത്തകരുടെ സേവനത്തെയും ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ പ്രശംസിച്ചു. പ്രതിരോധ കുത്തിവയ്പ് വ്യാപിപ്പിച്ചതും ആശുപത്രി പ്രസവങ്ങൾ 78% നിന്ന് 93% ഉയർന്നതും മാതൃശിശു മരണനിരക്ക് കുറയ്ക്കാൻ സഹായിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ക്ഷയരോഗ നിർമ്മാർജ്ജനം, ഔഷധ നിയന്ത്രണം, പരമ്പരാഗത വൈദ്യശാസ്ത്രം, ലോകാരോഗ്യ സംഘടനയുടെ മഹാമാരി പ്രതിരോധ കരാർ എന്നിവയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ വരും ആഴ്ചകളിൽ വഴി തെളിയുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള സംഭാഷണത്തെ തുടർന്ന് കീവിലും മോസ്കോയിലും ചർച്ചകൾ നടന്നു. ഏതൊരു കരാറിനും റഷ്യയുടെയും യുക്രൈന്റെയും പൂർണ്ണ സമ്മതം അനിവാര്യമാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള നിയന്ത്രിത മേഖലയ്ക്ക് സമീപം 2 US നാവികസേനാ കപ്പലുകളെയും 8 എണ്ണ ടാങ്കറുകളെയും ആക്രമിച്ചതായി ഇറാൻ വ്യക്തമാക്കി. 5 ഇറാനിയൻ എണ്ണ ടാങ്കറുകൾ തകർത്തതായി അമേരിക്കയും അറിയിച്ചു. അമേരിക്ക ഇറാൻ സംഘർഷം മൂർച്ഛിച്ചതോടെ ആഗോള എണ്ണവിലയിലും വൻ വർധന രേഖപ്പെടുത്തി. സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസ ഇളവ് അനുവദിച്ച് തായ്ലന്റ് ആഭ്യന്തര മന്ത്രാലയം. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇളവിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാർക്ക് 30 ദിവസം വരെ തായ്ലന്റിൽ വിസ ഇല്ലാതെ തങ്ങാനാകും. വെസ്റ്റ് ബാങ്ക് നയങ്ങൾക്കെതിരെ ആഗോള വിമർശനം ശക്തമാകുന്നതിനിടെ ഇസ്രായേൽ സ്ലൊവേനിയയിൽ ആദ്യ എംബസി തുറന്നു. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്ത ചടങ്ങിനിടെ എംബസി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പലസ്തീൻ അനുകൂലികൾ പുറത്ത് പ്രതിഷേധിച്ചു. നേരത്തെ പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുകയും ഇസ്രായേലിനുമേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത രാജ്യമാണ് സ്ലൊവേനിയ. പശ്ചിമേഷ്യയിൽ US ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാന്റെ തീരദേശങ്ങളിലും സൌദി അറേബ്യയിലെ തായിഫിലും ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US ഇടക്കാല തെരഞ്ഞെടുപ്പിന് ശേഷം ഇറാനുമായുള്ള യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി.

0: അതേസമയം ഹൂതികൾ ഇറാന്റെ നിഴൽ സംഘമാണെന്ന US ആരോപണം ഇറാൻ തള്ളി. മേഖലയിലെ അസ്ഥിരതയ്ക്ക് കാരണം അമേരിക്കയുടെ സൈനിക ഇടപെടലാണെന്നും ടെഹ്റാൻ കുറ്റപ്പെടുത്തി. ഫിലിപ്പീൻസിലെ പലാവൻ പ്രവിശ്യയ്ക്ക് സമീപം യാത്രാ ബോട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു, 86 പേരെ കാണാതായി. പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായ കൊറോണിലേക്ക് 134 യാത്രക്കാരുമായി പോവുകയായിരുന്ന ബോട്ടിനാണ് തീപിടിച്ചത്. 43 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കാണാതായവർക്കായി കോസ്റ്റ്ഗാർഡിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. ഇറാനെ ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിന്റെ പരിഗണനയ്ക്ക് വിട്ട് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. വെളിപ്പെടുത്താത്ത കേന്ദ്രങ്ങളിൽ കണ്ടെത്തിയ യുറേനിയം അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ദീർഘകാല അന്വേഷണവുമായി സഹകരിക്കുന്നതിൽ ടെഹ്റാൻ പരാജയപ്പെട്ടതിനെ തുടർന്നാണിത്. 20 വർഷത്തിനിടെ ആദ്യമായാണ് ഇറാനെതിരെ ഈ നടപടി. ഒഡീഷയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറം, ത്രിപുര, പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖല, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കേരള, മാഹി, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസം ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ സദേൺ റീജിയണൽ ലബോറട്ടറി സന്ദർശിച്ചു. BIS ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം അവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. ഗുണമേന്മയുള്ളതും സുരക്ഷിതവുമായ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിൽ BIS സുപ്രധാന പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണ, വെള്ളി ആഭരണങ്ങളും കരകൌശല വസ്തുക്കളിലും BIS ഏർപ്പെടുത്തിയിട്ടുള്ള ഹാൾമാർക്കിംഗ് സംവിധാനം ലോഹങ്ങളുടെ ആധികാരികത ഉറപ്പാക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഗുജറാത്തിൽ തലസ്ഥാനമായ ഗാന്ധിനഗറിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് കുടുങ്ങിയ 15 തൊഴിലാളികളെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. വാണിജ്യ കെട്ടിടത്തിന്റെ നിർമ്മാണ സ്ഥലത്ത് ഇന്നലെ വൈകിട്ടോടെയാണ് അപകടമുണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാജ വിത്തുകളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകാനായി കേന്ദ്രം പുതിയ വിത്ത് നയം കൊണ്ടുവരും. കർഷക സംഘടനകളുമായി കേന്ദ്ര കൃഷിമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ആരോഗ്യമേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: 16% year-on-year increase. Paid OTT subscriptions also rose 16% to 172.6 million. That's all for today's current affairs updates. I'm Dr. Parvati Jeevan, signing off.
1: കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്ദനം 90.4 FM.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
3: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
2: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
3: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ.
2: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
3: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിങ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
2: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
3: നസീം സിഗ്നേച്ചർ,
2: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.

മഞ്ഞതെന്റെ ജവലയ ജലതീർത്ഥം. സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്രതീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ സാരശിവ.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
3: ഇന്ത്യൻ ഭരണഘടനയും പൗരത്വവും എന്ന വിഷയത്തെ അധികരിച്ചുള്ള ഈ പ്രഭാഷണത്തിലേക്ക് റേഡിയോ സ്വാന്തനം 90.4 FM-ന്റെ ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. ഒരു വ്യക്തിയെ പരമാധികാരമുള്ള, അതായത് സോവറിൻ റിപ്പബ്ലിക്കായ ഒരു രാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന എല്ലാ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളുമുള്ള ഒരു അംഗമാക്കി മാറ്റുന്ന നിയമപരമായ അംഗീകാരമാണ് പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ്. ഒരു രാഷ്ട്രത്തിലെ പൗരന് ആ രാഷ്ട്രം പ്രത്യേക അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും നൽകുന്നു. ഈ നില വ്യക്തികളെ ഒരു രാജ്യത്തിന്റെ സിവിക് ജീവിതത്തിൽ പൂർണമായി പങ്കെടുക്കാനും അതിന്റെ നിയമങ്ങളുടെ സംരക്ഷണം അനുഭവിക്കുവാനും നികുതികൾ അടയ്ക്കുന്നതിനും നിയമചട്ടങ്ങൾ പാലിക്കുന്നതിനും കടമകൾ നിറവേറ്റുന്നതിനും സഹായിക്കുന്നു. പൗരത്വത്തിന്റെ അർത്ഥം ഒരു രാജ്യത്തിന്റെ നിയമപരമായ അംഗീകാരം എന്നു മാത്രമല്ല, അത് ഒരു വ്യക്തിയെ ആ രാഷ്ട്രത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥിതികളോട് കൂട്ടിയിണക്കുന്ന കണ്ണികൂടിയാണ്. അന്തർദേശീയമായി നിലനിൽക്കുന്ന പൊതുവായ പൗരത്വ നയങ്ങളിൽ ഒരു വ്യക്തി എങ്ങനെയാണ് രാജ്യത്തിന്റെ പൗരത്വം നേടുന്നതെന്നും നഷ്ടപ്പെടുത്തുന്നതെന്നും നിർവചിച്ചിരിക്കുന്നു. പൗരത്വം ലഭിക്കാനുള്ള പ്രധാന അവകാശങ്ങളും മാർഗങ്ങളും എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അതിൽ ആദ്യത്തേത് ഭൂമിയുടെ മേലുള്ള അവകാശം എന്നർത്ഥം വരുന്ന ജുസ് സോളി എന്ന ലാറ്റിൻ പ്രയോഗത്തിലൂടെയാണ് അറിയപ്പെടുന്നത്. ജനന സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം ലഭിക്കുന്ന തത്വമാണിത്. ഒരു വ്യക്തി ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ജനിച്ചാൽ അവരുടെ മാതാപിതാക്കളുടെ പൗരത്വം എന്തുതന്നെ ആയിരുന്നാലും ആ രാജ്യത്തിന്റെ പൗരത്വം ലഭിക്കാനുള്ള അർഹത നേടുന്നുവെന്നാണ് ഈ തത്വത്തിലൂടെ അർത്ഥമാക്കുന്നത്. രണ്ടാമത്തേത് രക്തബന്ധത്തിലൂടെയുള്ള അവകാശം, ജുസ് സ്വാൻഗ്വിനസ് എന്നറിയപ്പെടുന്നു. ഇവിടെ പൗരത്വം തീരുമാനിക്കുന്നത് മാതാപിതാക്കളിൽ ഒരാളുടെ അല്ലെങ്കിൽ ഇരുവരുടെയും പൗരത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു രാജ്യത്തിന്റെ പൗരന്മാരുടെ മക്കൾ വിദേശത്ത് ജനിച്ചാലും ഈ തത്വപ്രകാരം മക്കൾക്ക് രക്ഷകർത്താക്കളുടെ രാജ്യത്തെ പൗരത്വം അവകാശപ്പെടാൻ കഴിയും. മൂന്നാമത്തെ മാർഗമാണ് നാച്ചുറലൈസേഷൻ. അതായത് ചില നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ വിദേശ പൗരന്മാർക്ക് പൗരത്വം നേടാൻ കഴിയുന്ന രീതിയെ സ്വാഭാവികവത്കരണത്തിലൂടെയുള്ള പൗരത്വ സമ്പാദനം എന്ന് വിശേഷിക്കപ്പെടുന്നു. നിശ്ചിത കാലയളവിലെ താമസം, ദേശീയ ഭാഷയുടെ അറിവ്, ആ രാജ്യത്തിന്റെ സംസ്കാരത്തെയും നിയമങ്ങളെയും കുറിച്ചുള്ള അവബോധം എന്നിവ അടിസ്ഥാനമാക്കിയാണ് നാച്ചുറലൈസേഷനിലൂടെ പൗരത്വം ലഭിക്കുന്നത്. വിവാഹത്തിലൂടെയുള്ള പൗരത്വം, ചില രാജ്യങ്ങൾ ആ രാജ്യത്തെ പൗരനുമായി വിവാഹം കഴിച്ചാൽ നിശ്ചിത നിബന്ധനകൾ പാലിക്കുന്നതിന് ശേഷം വ്യക്തികൾക്ക് പൗരത്വം നേടാൻ അനുവാദം നൽകുന്നു. പ്രദേശത്തിന്റെ സംയോജനം, ഒരു രാജ്യത്തിൽ പുതിയ പ്രദേശങ്ങൾ

പരിഹരിക്കേണ്ടത്. അങ്ങനെ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമായി തീർന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭരണഘടനാ ശില്പികൾ ഭരണഘടനയുടെ രണ്ടാം ഭാഗത്ത് പാർട്ട് ടൂവിൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പൗരത്വം സംബന്ധിച്ച പ്രാഥമിക ചട്ടങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവയിൽ 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള പൗരത്വത്തിന്റെ സ്ഥിതിയെക്കുറിച്ചും പൗരത്വവുമായി ബന്ധപ്പെട്ട ഭാവി കാര്യങ്ങളിൽ നിയമം കൊണ്ടുവരുവാനുള്ള പാർലമെന്റിന്റെ അധികാരത്തെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നു. പൗരത്വവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങളിൽ ആദ്യത്തേത് അനുച്ഛേദം 5 ഭരണഘടന നിലവിൽ വന്ന 1950 ജനുവരി 26 ആരൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാരെന്ന് നിർണയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ആർട്ടിക്കിൾ 5 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭാരതത്തിന്റെ ഭൂപ്രദേശത്ത് സ്ഥിരതാമസമുള്ളതും മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇവിടെ ജനിച്ചവരും ഭരണഘടന നിലവിൽ വന്നതിന് മുമ്പ് 5 വർഷമെങ്കിലും ഇന്ത്യയിൽ സ്ഥിര താമസക്കാരായിട്ടുള്ളവരുമായ എല്ലാവരെയും ഇന്ത്യൻ പൗരന്മാരായി കണക്കാക്കുന്നതാണ് അനുച്ഛേദം 5. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന വേളയിൽ പാകിസ്ഥാനിൽ നിന്നും ഭാരതത്തിലേക്ക് കുടിയേറി പാർത്തവരുടെ പൗരത്വാവകാശങ്ങൾ സംബന്ധിച്ചാണ് ആർട്ടിക്കിൾ 6 വിവരിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് കുടിയേറിയ ഭാരതീയർക്ക് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ പൗരന്മാരായി മാറാൻ അനുവാദം നൽകുന്ന വ്യവസ്ഥകളാണ് അനുച്ഛേദം 7 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഒറിജിനുള്ള വൈദേശികരായ ഇന്ത്യക്കാർക്ക് ഭാരതത്തിൽ പൗരത്വം ലഭിക്കാനുള്ള നിയമവ്യവസ്ഥകൾ അനുച്ഛേദം 8 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒരു വിദേശ രാജ്യത്തെ പൗരത്വം സ്വമേധയാ ആർജിക്കുന്ന ആളിന് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും എന്നതാണ് ആർട്ടിക്കിൾ 9 അനുശാസിക്കുന്നത്. ആർട്ടിക്കിൾ 9 പ്രകാരം ഇന്ത്യൻ ഭരണഘടന സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ അനുവദിക്കുന്നുള്ളൂ. പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 11. ആർട്ടിക്കിൾ 11 പ്രകാരം പൗരത്വ സംബന്ധമായ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാൻ പാർലമെന്റിന് മാത്രമാണ് അധികാരമെന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. പൗരത്വ നിയമങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് യാതൊരുവിധ നിയമ അവകാശങ്ങളും ഭരണഘടന അനുവദിച്ചു നൽകുന്നില്ല. 1955 നിലവിൽ വന്ന ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് ആർട്ടിക്കിൾ 11 നൽകുന്ന അധികാരത്തെ അടിസ്ഥാനമാക്കി പ്രാബല്യത്തിൽ വന്ന സ്റ്റാറ്റ്യൂട്ട് അഥവാ നിയമമാണ്. പൗരത്വം നേടുന്നതും നഷ്ടപ്പെടുന്നതുമായ എല്ലാ വിശദമായ ചട്ടങ്ങളും ഈ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 5 രീതിയിൽ ഒരാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കാമെന്ന് ഈ നിയമം പ്രസ്താവിക്കുന്നു. സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്, ബൈ ഡിസൻസ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ. 5 ഇൻകോർപ്പറേഷൻ ഓഫ് പ്രോപ്പർട്ടി. ഇന്ത്യയിൽ ജനിക്കുന്ന ഒരാൾക്ക് പൗരത്വം ലഭിക്കുന്ന മാർഗമാണ് സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് അഥവാ ജന്മം കൊണ്ട് ലഭിക്കുന്ന പൗരത്വം. പൗരത്വം ജന്മാവകാശമാകുന്ന മാർഗമാണിത്. ഇന്ത്യൻ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടിക്ക് പൗരത്വം നൽകുന്നതിന് സിറ്റിസൺഷിപ്പ് ബൈ ഡിസന്റ് എന്നറിയപ്പെടുന്നു. പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരാൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ, ഉദാഹരണത്തിന് വിവാഹം കഴിച്ച് ഒരു ഇന്ത്യക്കാരന്റെ ജീവിത പങ്കാളിയായി ഇന്ത്യയിലേക്ക് വരുന്ന വിദേശിക്ക് പൗരത്വം ലഭിക്കുന്ന മാർഗമാണ് സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ. മുൻപ് ബ്രിട്ടീഷ് കോളനികളായിരുന്ന കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പൗരന്മാർക്കും ഐറിഷ് റിപ്പബ്ലിക്കിലെ പൗരന്മാർക്കും രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ കഴിയും. രജിസ്ട്രേഷനിലൂടെ പൗരത്വം ലഭിക്കുന്നതിന് 5 വർഷമെങ്കിലും ഇന്ത്യയിൽ സ്ഥിരതാമസം ഉണ്ടായിരിക്കണമെന്നും നിയമം നിഷ്കർഷിക്കുന്നു. ചിരകാല അധിവാസത്തിലൂടെ നേടിയെടുക്കുന്ന പൗരത്വത്തിന് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നു. 12 വർഷത്തെ സ്ഥിരതാമസവും ഭരണഘടനയുടെ 8 ഷെഡ്യൂളിൽ പറയുന്ന 22 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നിനുള്ള പ്രാവീണ്യവും സത്സ്വഭാവവും അടിസ്ഥാനമാക്കിയാണ് നാച്ചുറലൈസേഷൻ വഴി സിറ്റിസൺഷിപ്പ് നൽകുന്നത്. 1961 പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടുപോയ വേളയിലാണ് ഗോവയിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത്. അതുപോലെ പുതിയ ഭൂപ്രദേശങ്ങൾ ഇന്ത്യയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ
കൂട്ടിച്ചേർക്കുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് പൗരത്വം നൽകുന്നതാണ് സിറ്റിസൺഷിപ്പ് ബൈ ഇൻകോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത്. ഇനി ഒരു പൗരന് പൗരത്വം നഷ്ടപ്പെടുന്നത് മൂന്ന് മാർഗം

0: ആണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. ഒന്ന് റിനൻസിയേഷൻ, രണ്ട് ടെർമിനേഷൻ, മൂന്ന് ഡിപ്രിവേഷൻ. റിനൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൗരൻ സ്വമേധയാ പൗരത്വം പരിത്യജിക്കുന്നു, ഉപേക്ഷിക്കുന്നു. ടെർമിനേഷനിൽ മറ്റു രാജ്യത്തിന്റെ പൗരത്വം നേടിയെടുത്താൽ ഒരു ഇന്ത്യൻ പൗരന് ഓട്ടോമാറ്റിക്കായി ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നതാണ് ടെർമിനേഷൻ. നിയമം അല്ലാത്ത മാർഗങ്ങളിലൂടെ, ഫ്രോഡുലന്റ് മീൻസിലൂടെ പൗരത്വം നേടിയെടുത്താൽ പൗരത്വം റദ്ദ് ചെയ്യുന്നതിനെയാണ് ഡിപ്രിവേഷൻ എന്ന് പറയുന്നത്. പൗരത്വം നൽകുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. എന്നാൽ പൗരത്വ സംബന്ധമായ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര പാർലമെന്റിലും നിക്ഷിപ്തമാണ്. രജിസ്ട്രേഷനും ന്യൂട്രലൈസേഷനും വഴി നേടിയെടുത്ത പൗരത്വം മാത്രമേ, രജിസ്ട്രേഷനിലൂടെയും നാച്ചുറലൈസേഷനിലൂടെയും നേടിയെടുത്ത പൗരത്വം മാത്രമേ റദ്ദാക്കുവാൻ കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുള്ളൂ. നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യവുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പൗരത്വം റദ്ദു ചെയ്യാൻ അവകാശമില്ല. 1955 നിലവിൽ വന്ന പൗരത്വ നിയമത്തിൽ ധാരാളം ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനം വന്ന ഭേദഗതി CAA 2019, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2019 എന്നറിയപ്പെടുന്നു.
1: 2019 ഭേദഗതി പ്രകാരം 2014 December 31 മുമ്പായി ഇന്ത്യയിലേക്ക് കുടിയേറിയ 3 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 6 മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകാൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവയാണ് ഈ 3 രാജ്യങ്ങൾ. ഭേദഗതിയിൽ പരാമർശിച്ചിരിക്കുന്ന മതവിഭാഗങ്ങൾ ക്രിസ്ത്യൻ, പാഴ്സി, ഹിന്ദു, സിഖ്, ജൈന വിഭാഗങ്ങളാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ 3 ഇസ്ലാമിക് രാഷ്ട്രങ്ങളിൽ മതപരമായ പീഡനങ്ങൾ, റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ആ രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങളായ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന, പാഴ്സി, ബുദ്ധ മതവിശ്വാസികൾക്ക് ഭാരതവുമായുള്ള ചരിത്രപരമായ ബന്ധം കണക്കിലെടുത്താണ് 2019 ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരത്വം അനുവദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയും പൗരത്വവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങളടങ്ങിയ ഈ പ്രഭാഷണം ശ്രവിച്ച റേഡിയോ സ്വാന്തനം 90.4 FM ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

രാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ നാടക ഗാനങ്ങളുടെ സുഗന്ധവുമായി ഇപ്പോൾ

0: യവനിക.
1: ഗാനം ചെപ്പുകിലൂക്കണ, നാടകം മുടിയനായ പുത്രൻ, രചന ഒ എൻ വി, സംഗീതം ജി ദേവരാജൻ, മുൻഗായിക കെ പി എസ് സി സുലോചന, നവഗായിക സിസിലി അനിൽ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം മധുരിക്കും ഓർമ്മകളെ. നാടകം ജനനി ജന്മഭൂമി. രചന ONV. സംഗീതം ജി ദേവരാജൻ. മുൻഗായകൻ സിയോ ആൻഡോ. നവഗായകൻ തോപ്പിൽ ആൻഡോ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം. എന്തമ്മേ കൊച്ചുതുമ്പി. നാടകം മുടിയനായ പുത്രൻ. രചന ONV. സംഗീതം ജി ദേവരാജൻ. മുൻഗായകർ KPSC സുലോചന, ജി ദേവരാജൻ. നവഗായകർ സുധാകരൻ, മെറിൻ ഡയാന.

0: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടക ഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം പള്ളി നീരാട്ടിനെ, നാടകം സീമന്തിനി, രചന പൂച്ചാക്കൽ ഷാഹുൽ ഹമീദ്, സംഗീതം MS ബാബുരാജ്, മുൻഗായകൻ ആലപ്പി ബെന്നി, നവഗായകൻ ബിമൻ.

0: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം മിണ്ടാതിങ്ങനെ. നാടകം ബർമ ബോറൻ. രചന കണിയാപുരം രാമചന്ദ്രൻ. സംഗീതം എച്ച് മെഹബൂബ്. മുൻഗായകൻ എച്ച് മെഹബൂബ്. നവഗായകൻ CR ജയരാജ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം. കളിത്തോഴ വരുമോ, നാടകം മലബാർ ലഹള, രചന വയലാർ രാമവർമ്മ, സംഗീതം തൃശൂർ പി രാധാകൃഷ്ണൻ, മുൻഗായിക സി എസ് രാധാദേവി, നവഗായിക ബിൻഹാ റോസ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം വാനിലെ വാരുളി, നാടകം വെളുത്ത പിശാചി, രചന ഫാദർ ഓസ്റ്റിൻ OCD, സംഗീതം കുമരകം രാജപ്പൻ, മുൻഗായകർ യേശുദാസ്, ബി വസന്ത, നവഗായകർ മേരി ദാസ്, ദിലീമ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യവനിക. തുടർന്നും കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്, കൊല്ലം.

കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഇന്ത്യയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

0: ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ദനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
7: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. കാലചക്രം. 1973 പുറത്തിറങ്ങിയ കാലചക്രം എന്ന സിനിമയുടെ കഥാകൃത്ത് ഫാണി മജുംദാറാണ്. തിരക്കഥയും സംഭാഷണവും രചിച്ചത് ശ്രീകുമാരൻ തമ്പി. കെ നാരായണൻ സംവിധാനം ചെയ്ത ഈ മലയാള ചലച്ചിത്രം നിർമ്മിച്ചത് കെ രഘുനാഥാണ്. പ്രേം നസീർ, ജയഭാരതി, അടൂർ ഭാസി എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. കാലചക്രത്തിന്റെ ഇതിവൃത്തം സാമൂഹ്യ വിഭജനങ്ങളെ മറികടക്കുന്ന പ്രണയത്തിന്റെ ഒരു ക്ലാസിക് കഥയെ പിന്തുടരുന്നു. ശ്രീകുമാരൻ തമ്പി സാറിന്റെ കവിതയ്ക്ക് ദേവരാജ സംഗീതം. ഭാവഗായകൻ പി ജയചന്ദ്രനും പി മാധുരിയും ചേർന്ന് ആലപിച്ചിരിക്കുന്നു ഈ ഗാനം. വൃന്ദാവന സാരംഗിയിൽ ചിട്ടപ്പെടുത്തിയ ആ ഗാനത്തിലേക്ക്

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: നാളെ ഞങ്ങളുടെ വിവാഹം. എം ഡി രത്നമ്മയുടെ കഥയ്ക്ക് കലൂർ ഡെന്നിസ് തിരക്കഥ എഴുതി സാജൻ സംവിധാനം നിർവഹിച്ചു. മുകേഷ്, മേനക, ശങ്കർ, അഹല്യ, ഷഫീഖ്, ഇന്നസെന്റ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ ചെയ്തു. ഇതൊരു ഹാസ്യ നാടക ചിത്രമായിരുന്നു. സത്യസന്ധനും തത്വചിന്തയുമുള്ളവനുമായ ഗുമസ്തനായ ഹരിദാസിനെ പിന്തുടരുന്നതാണ് കഥ. ശങ്കറാണ് ഹരിദാസിനെ അവതരിപ്പിക്കുന്നത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം ജോസഫാണ് സംഗീതം നൽകിയിരിക്കുന്നത്. പഹാടി രാഗത്തിലുള്ള ഈ മനോഹര ഗാനം ആലപിച്ചിരിക്കുന്നത് കെ എസ് ചിത്രയാണ്.

Music with Radio Santhvanam 90.4 FM. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. നമ്മൾ തമ്മിൽ എന്ന 2009 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രത്തിന്റെ കഥ എഴുതിയത് ആ ചിത്രത്തിന്റെ സംവിധായകനായ വിജി തമ്പി തന്നെയാണ്. തിരക്കഥ ഒരുക്കിയത് അലക്സൈ കടവിലും സംഭാഷണം എഴുതിയത് മോഹൻ വടക്കേടത്തുമാണ്. പൃഥ്വിരാജ് സുകുമാരൻ, ഇന്ദ്രജിത് സുകുമാരൻ, ഗീതു മോഹൻദാസ് എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. സുഹൃത്തുക്കളും കോളേജ് വിദ്യാർത്ഥികളുമായ വിക്കിയുടെയും അനുവിന്റെയും പ്രണയത്തിന്റെയും അനുവിന്റെ ബാല്യകാല സുഹൃത്തായ ജോണി റോസുമായുള്ള ബന്ധത്തിന്റെയും കഥയാണ് നമ്മൾ തമ്മിൽ എന്ന മലയാള ചലച്ചിത്രം പറയുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം നൽകി. ഈ മനോഹര ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസും സുജാത മോഹനും ചേർന്നാണ്.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ഒരു മുത്തശ്ശി കഥ കഥാ തിരക്കഥ ജഗദീഷും ശ്രീനിവാസനും ചേർന്നാണ് ഒരുക്കിയത്. 1988 പുറത്തിറങ്ങിയ ഈ ചലച്ചിത്രം സംവിധാനം ചെയ്തത് പ്രിയദർശനായിരുന്നു. വിനീതും നിരോഷയുമാണ് പ്രധാന അഭിനേതാക്കൾ. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ ഈണം. മധ്യമാവധി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം പാടിയിരിക്കുന്നത് MG ശ്രീകുമാറും സുജാതാ മോഹനും ചേർന്നാണ്. കണ്ടാൽ

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. കല്യാണരാമൻ 2002 പുറത്തിറങ്ങിയ ജനപ്രിയ മലയാള ചലച്ചിത്രമായ കല്യാണരാമന്റെ രചയിതാവ് ബെന്നി പി നായരമ്പലമാണ്. ഷാഫിയാണ് സംവിധാനം. ദിലീപ്, നവ്യ നായർ, കുഞ്ചാക്കോ ബോബൻ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ഇതൊരു റൊമാൻറിക് കോമഡി സിനിമയാണ്.

ഈ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു. ഈ സിനിമ കല്യാണ രാമഡു എന്ന പേരിൽ 2003 തെലുങ്കുവിലേക്ക് റീമേക്ക് ചെയ്തു. കൈതപ്പുറം തിരുമേനിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ജോഡികളുടെ സംഗീതം, എം ജി ശ്രീകുമാറും അഫ്സലും ചേർന്നാണ് ഈ മനോഹര ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഇന്നത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ 10 നടന്ന പരിപാടിയിൽ BB ഗോപകുമാർ MLA അധ്യക്ഷനായി. മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലാതല സിവിൽ സർവീസ് സെലക്ഷൻ ട്രയൽ September 28 രാവിലെ 9:30 മുതൽ കൊല്ലം നഗരത്തിലെ വിവിധ സ്റ്റേഡിയത്തിൽ നടക്കും. അപേക്ഷകൾ എൻട്രി ഫീസ് സഹിതം September 25 വൈകിട്ട് 5 മുൻപ് സെക്രട്ടറി ജില്ലാ സ്പോർട്സ് കൌൺസിൽ LP സ്റ്റേഡിയം കന്റോൺമെന്റ് കൊല്ലം 691-0001 എന്ന വിലാസത്തിൽ സമർപ്പിക്കാം. KPSPM VHSS ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി താൽക്കാലിക അധ്യാപക ഒഴിവ്. അഭിമുഖം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 സ്കൂൾ ഓഫീസിൽ. ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസിൽ ത്രിവത്സര LLB പഞ്ചവത്സര LLB ഡിഗ്രി 1 വർഷ ക്ലാസുകൾ September 16 തുടങ്ങും. പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ അന്നേ ദിവസം 9:30 രക്ഷിതാക്കളോടൊപ്പം എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ ബസ് ഡ്രൈവറുടെ ഒഴിവ്. ഡ്രൈവിംഗ് പരിചയവും ഹെവി ലൈസൻസുമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളിയാഴ്ച രാവിലെ 10 സ്കൂൾ ഓഫീസിൽ ഹാജരാകണമെന്ന് പ്രധാന അധ്യാപകൻ അറിയിച്ചു. കേരള സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ജില്ലാ വിമുക്തി മിഷനും ശ്രീനാരായണ കോളേജും സംയുക്തമായി September 10 രാവിലെ 9 കൊല്ലം SN കോളേജ് ജംഗ്ഷനിൽ ബോധവൽക്കരണ റാലി നടത്തി. ഇന്നു മുതൽ 15 എൽസേല ഹെയർ കണക്റ്റിന്റെ നേതൃത്വത്തിൽ കൊല്ലം കരുനാഗപ്പള്ളി, അഞ്ചൽ, കൊട്ടാരക്കര, പുനലൂർ, പാരിപ്പള്ളി, കുണ്ടറ എന്നിവിടങ്ങളിൽ സൌജന്യ കേൾവി പരിശോധന ക്യാമ്പ് നടത്തും. ശ്രവണ സഹായികൾക്ക് പ്രത്യേക ഓഫറുകളുണ്ട്. വിശദവിവരങ്ങൾക്ക് 9744923590 എന്ന നമ്പറിലോ 9562955591 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: Music with Radio Santhvanam 90.4 FM.

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്.

നിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്ദനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
3: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
1: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 10. യുഎസിൽ അമിതാഭ് ബച്ചനെ 100-ലെ മികച്ച നടനായി തെരഞ്ഞെടുത്തതും യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികർക്കായുള്ള കായിക മത്സരമായ ഇൻവിക്ടസ് ഗെയിം ലണ്ടനിൽ തുടങ്ങിയതും പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളുടെ രൂപീകരണം പാർലമെന്റ് അംഗീകരിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 10. സെപ്റ്റംബർ 10 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 10. ഇന്ന് സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ വിരുദ്ധ ദിനം. ആത്മഹത്യയിലൂടെ ആളുകൾ മരിക്കുന്നത് തടയുന്നതിനുള്ള വിവിധ മാർഗങ്ങളെയും നടപടികളെയും കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സഹകരണത്തോടെ ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ ഈ ദിനം ആത്മഹത്യക്കെതിരെ അവബോധം വളർത്തിക്കൊണ്ട് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുന്നു. 13 അംഗങ്ങൾ പങ്കെടുത്ത പ്രഥമ ഒപെക് അഥവാ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് രൂപീകരണ യോഗം ബാഗ്ദാദിൽ തുടങ്ങിയത് 1960 സെപ്റ്റംബർ 10. യുഎസിലെ അലക്സാൻഡ്രയിൽ നടന്ന ചലച്ചിത്രോത്സവത്തിൽ അമിതാഭ് ബച്ചനെ 100-ലെ മികച്ച നടനായി തെരഞ്ഞെടുത്തത് 2001 സെപ്റ്റംബർ 10. യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികർക്കായുള്ള കായിക മത്സരമായ ഇൻവിക്ടസ് ഗെയിം ലണ്ടനിൽ തുടങ്ങിയത് 2014 സെപ്റ്റംബർ 10. പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഏലിയാസ് ഹോവ് തയ്യൽ മെഷീന് പേറ്റന്റ് നേടിയത് 1846 സെപ്റ്റംബർ 10. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിക്കെതിരെ കാനഡ യുദ്ധം പ്രഖ്യാപിച്ചത് 1939 സെപ്റ്റംബർ 10.

0: പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളുടെ രൂപീകരണം ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചത് 1966 സെപ്റ്റംബർ 10.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഗീഷാദ്യാസു മനസർവാർത്ഥാനാമുപക്രമേയൃതകൃത്യാസ്യു തന്നമാമി ഗജാനനം ദോർഭിർയുക്ത ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മ

ഹരിയോം. ആധ്യാത്മിക മേഖലയിലുള്ള സശ്രദ്ധ ശ്രവണത്തെ ആക്റ്റീവ് ലിസണിങ്, പാസീവ് ലിസണിങ് അല്ല, ആക്റ്റീവ് ലിസണിങ്. ആധ്യാത്മിക രംഗത്തുള്ള സശ്രദ്ധ ശ്രവണത്തെ കുറിച്ച് പറയുമ്പോൾ ശിഷ്യൻ ഊഹാപോഹ വിചക്ഷണനായിരിക്കണം എന്നാണ്. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യ ശിഷ്യ ഗുണങ്ങൾ വർണ്ണിക്കാൻ ആരംഭിക്കുമ്പോ പറയും, ശിഷ്യൻ എങ്ങനെയുള്ള ആളായിരിക്കണം? ഊഹാപോഹ വിചക്ഷണ സാമർഥ്യം. ചിലതൊക്കെ ഊഹിക്കണം, ചിലതൊക്കെ തള്ളണം. വീട്ടിലേ അതിന് സാമർഥ്യം ഉണ്ടാവണം എന്ന് പറയും. പലതും പറയും, എല്ലാം എടുക്കേണ്ട കാര്യമില്ല, എടുക്കുന്നതിന്റെ ക്രമം മനസ്സിലായിരിക്കണം. ഊഹാപോഹ വിചക്ഷണത്വം. അതുപോലെ തന്നെ വൈകാരികവും വൈചാരികവുമായ സാക്ഷരത, വൈകാരികവും വൈചാരികവുമായ സാക്ഷരത. ചിന്തിക്കുന്നതിനൊരു ശൈലിയുണ്ട്, അതുപോലെ വികാരങ്ങളുടെ കാര്യത്തിലും നിർവികാരതയിൽ നിന്ന് വികാരത്തിലേക്ക് വരേണ്ടതുണ്ട്. ആകെ ഒരു നിർവികാരിയാണെങ്കിൽ ഒന്നും ആസ്വദിക്കാൻ സാധിക്കില്ല എന്ന് പറയും ശാസ്ത്ര പഠനത്തിൽ. അതിനാണ് ഭക്തി, ഭക്തി എന്ന് പറയുന്നത്. അഭിനിവേശം വേണം, വിഷയത്തോട് ആഭിമുഖ്യം വേണം. പിന്നെയോ, അതൊരു വികാര വിക്ഷോഭമായി പോവാനും പാടില്ല. ലളിതമായ ആശയം എന്താണ്? വാട്ട് ഈസ് ഗോയിങ് ഓൺ, എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്താണ് എന്ന് മാറി നിന്ന് നോക്കിക്കാണാനുള്ള ഔചിത്യം അത് വളർത്തിയെടുക്കണം. വാട്ട് ഈസ് ഗോയിങ് ഓൺ, ഇതാണ് വികാര സാക്ഷരതയെ കുറിച്ച് ചെറുതായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതിന്റെ പരമകാഷ്ഠയിൽ അതിനെ ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയും, വൈകാരിക പക്വത. ഇരിക്കട്ടെ, ജഗദീശ്വരന്റെ യഥാർത്ഥ സ്വരൂപം യഥാ തഥ, അത് അവ്യക്തമാണ് എന്ന് പറയാം. അൺമാനിഫെസ്റ്റഡ്, അവ്യക്തമാണ്. ആ അവ്യക്തം എന്ന് പറയുന്നത് മായയ്ക്കും അതീതമായതാണ്. എട്ടാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചല്ലോ അല്ലെ, മായയ്ക്കും അതീതമായ അവ്യക്തം. ആ അവ്യക്തത്തെ വ്യക്തിമാപന്നമിതി മന്യന്തേ, വ്യക്തിഭാവം പ്രാപിച്ചു എന്ന് വിചാരിക്കുന്നു ആര്? മൂഢാഹ, മൂഢന്മാർ. അവ മായാതീതമായ അവ്യക്തത്തെ കുറിച്ച് മൂഢന്മാർ അറിയുന്നില്ല. അതുകൊണ്ട് അനാദരവിനും അശ്രദ്ധയ്ക്കുമൊക്കെ കാരണമായേക്കാം. ഇതാണ് അപകടം, അനാദരവിനും അശ്രദ്ധയ്ക്കും കാരണമാവുന്നു. അതുകൊണ്ട് ഇവിടെ വിഭൂതിയെ കുറിച്ച് ഭഗവാൻ പറയാൻ ഒരുമ്പഴാണ്. എങ്ങനെയാ വിഭൂതിയെ കുറിച്ചുള്ള ചിത്രീകരണം ആരംഭിക്കുന്നത് നോക്കണം. അവിടെ ഒരു പ്രത്യേക ചിട്ട നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, ആസ്വദിക്കാം.

Srinam cha sarvashah mena viduhu enne ariyunnilla enne ariyunnilla aar ariyunnilla suraganah devanmar devanmar ennu parnal avarku paladu arayanulla samarthyam ullavaran കേട്ടില്ലേ, കുറെ കൂടി സോഫിസ്റ്റിക്കായിട്ടുള്ള ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള കഴിവുള്ളവരാണ്. അവരുടെ അന്വേഷണ സാമർഥ്യം ഏറും.

But still, they fail to understand me. Suraganaha naviduhu. Devaganam enne ariyunnilla. Okay, forget about them. കാരണം അവര് എപ്പോഴും ഇങ്ങനെ വിഷയ ഭോഗത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ. ദേവന്മാര് ഭോഗ തത്പര. വൈസ് മെൻ, വിദ്വാന്മാരായിട്ടുള്ളവർ അങ്ങനെ അറിയുന്നില്ലേ? ഋഷിഗണം, സോറി ടു സേ അർജുന, ന മഹർഷയഹാമേ പ്രഭവം വിദുഹു, മഹർഷിമാരും എന്റെ മഹത്വത്തെ അറിയുന്നില്ല. നമേ വിദുസുരഗണാഹ പ്രഭവം ന മഹർഷയഹ അഹമാദിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. എന്താ അതിന് കാരണം? അഹം, ഞാൻ, ദേവാനാം ദേവന്മാരുടെ, മഹർഷീണാം ച മഹർഷിമാരുടെയും, ദേവന്മാരുടെയും മഹർഷിമാരുടെയും ആദിഹി, ആദിയാകുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഐ ആം ബിയോണ്ട്, അവരിലും അതീതരാണ് ഞാൻ, അവരിലും അതീതനാണ് ഞാൻ. ഹെൻസ് ദേ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് മീ. അവർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇതെങ്ങനെയാ മനസ്സിലാക്കേണ്ടത് ചോദിക്കുക? ദേവന്മാർക്കും മഹർഷിമാർക്കും ഭഗവാന്റെ പ്രഭവത്തെ അറിയാൻ സാധിക്കുന്നില്ല എന്നെങ്ങനെ അറിയാൻ സാധിക്കും? കൊച്ചു കുട്ടിയെയും കൊണ്ട് മുത്തശ്ശൻ കല്യാണത്തിന് പോവുകയാണ്. കേട്ടില്ലേ, അയൽപ്പക്കത്തെ കല്യാണം. കൊച്ചുകുട്ടി അണിയിച്ചൊരുക്കി, ബാക്കി വീട്ടുകാരൊക്കെ പതുക്കെ വരും. ഇപ്പൊ മുത്തശ്ശനും പേരക്കിടാവും കൂടി ഇങ്ങനെ പോവുക. അവിടെ എത്തുന്നതിന് മുമ്പേ കല്യാണത്തെ കുറിച്ചൊക്കെയുള്ള ഒരു ബ്രീഫിംഗ് കൊടുക്കാം എന്ന് മുത്തശ്ശൻ വിചാരിച്ചു. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു, കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊക്കെ. ഇപ്പൊ നമ്മൾ ഇന്ന് കല്യാണത്തിന് പോകുന്നു. ഇതിനു മുമ്പ് നമ്മൾ ഒരു കല്യാണത്തിന് പോയത് ഓർമ്മയില്ലേ? ഇനിയിപ്പോ ചിലരുടെ കല്യാണം വരുന്നുണ്ട്. ഇങ്ങനെ മുത്തശ്ശൻ വളരെ വാചാലായിട്ട് സമയമുണ്ടേനു. അതിനിടയ്ക്ക് മുത്തശ്ശൻ കല്യാണം കഴിച്ചിട്ടുണ്ടോന്നായി. ആ മുത്തശ്ശൻ പറഞ്ഞു, ഉവ്വ് എന്ന് മുത്തശ്ശൻ പറഞ്ഞതും കുട്ടി കയ്യൊരൊറ്റ കൊണച്ചലും പിണങ്ങി. കേട്ടില്ലേ, കുട്ടികൾ പിണങ്ങി കഴിഞ്ഞാൽ പിണക്കം പ്രകാശിപ്പിക്കുക എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. വിട്ട് അങ്ങോട്ട് ഓടി ഓടിക്കഴിഞ്ഞാൽ പിന്നെ അയ്യോയ്യോ വലിയ പരിഭ്രമമായി പോകും. എങ്ങനെയോ അതിനെ തടഞ്ഞു നിർത്തി. എന്തു പറ്റി? ഞാൻ മുത്തശ്ശനോട് പിണക്കാണ്. എന്താ പിണങ്ങാൻ കാരണം? മുത്തശ്ശന്റെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ലല്ലോ. മുത്തശ്ശന്റെ കല്യാണത്തിന് പേരക്കെട്ടിയെ വിളിച്ചില്ല. അതിനിപ്പോ മുത്തശ്ശൻ എന്ത് മറുപടി പറയും? മുത്തശ്ശൻ കല്യാണം കഴിച്ചു, എന്നിട്ട് കുട്ടികളുണ്ടായി, ആ കുട്ടികളോട് കല്യാണം കഴിച്ചു, എന്നിട്ടാണ് ഇപ്പോ ഈ കുട്ടി. ഇപ്പൊ പേരക്കുട്ടിക്ക് മുത്തശ്ശന്റെ കല്യാണത്തിൽ വിദേശത്തൊക്കെ നടക്കൂ അത്രേ. സാമാന്യന അല്ലേ നമ്മുടെ നാട്ടിലത് സമ്പ്രദായം ഇല്ലല്ലോ അല്ലേ? ഞാവുമായിരിക്കും ഭാവിയില്. എന്തായാലും ഇന്നത്തെ നിലയ്ക്ക് മുത്തശ്ശന്റെ ആദ്യ കല്യാണം എന്ന് സ്പെസിഫൈ ചെയ്യാം. അതിലേതായാലും പങ്കെടുക്കാൻ കുട്ടിക്ക് പറ്റില്ല. ഇതുപോലെയാണ് ദേവർഷികളും അല്ല ദേവന്മാരും മഹർഷീശ്വരന്മാരും ഒക്കെ ഭഗവാനെ അറിയാൻ ഉദ്യമിച്ചാൽ പരാജയപ്പെടുന്നത്. ഇറ്റ്സ് ഇംപോസിബിൾ. ക്ലിയർ? ഇതൊരു ഉപകാരമുള്ള അറിവാണോ? എന്താ അറിവ്? അർജുന, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുന്നുണ്ടോ? എന്താ കാര്യം? എന്നെ കുറിച്ച് ദേവന്മാർക്ക് അറിയില്ല, മഹർഷീശ്വരന്മാർക്കും അറിയില്ല.

0: ഒരറിവ് എനിക്ക് ഉണ്ടായിട്ട് ഇപ്പൊ എന്താ കാര്യം? ഉത്തരം അവര് തന്നെ അല്ലേ എന്ന്. ഇങ്ങനെ ഒരു അറിവ് എനിക്ക് ഉണ്ടായിട്ട് എന്താ കാര്യം? എന്താ കാര്യം? അവർക്ക് അറിയില്ലാന്ന് അറിഞ്ഞാൽ അറിവിന്റെ സൂക്ഷ്മതയെ എനിക്ക് മനസ്സിലാവും. ഇത് ഒബ്ജക്റ്റീവായി അറിയേണ്ട സബ്ജക്റ്റ് അല്ല. സൗകര്യത്തിന് പ്രയോഗിക്കുകയാണേ, ഒബ്ജക്റ്റീവായി അറിയേണ്ട സബ്ജക്റ്റ് അല്ല. പിന്നെയോ, അറിയുന്നവനെ കുറിച്ചുള്ള, അറിയുന്നവളെ കുറിച്ചുള്ള ശാസ്ത്രമാണ്. ഇപ്പൊ ദേവന്മാർക്കും മഹർഷി ജനത്തിനും അറിയില്ല എന്ന് പറയുന്നത് അവരുടെ കുറവല്ല, അറിയേണ്ടുന്ന വിഷയത്തിന്റെ മികവാണ്. അപ്പൊ വാട്ട് ഈസ് ദി മെസ്സേജ്? ദിസ് നോളജ് ഈസ് സോ ഗ്രേറ്റ്. കേട്ടില്ലേ, ദേവന്മാർക്ക് അറിയാൻ പറ്റില്ല, മഹർഷിമാർക്ക് അറിയാൻ പറ്റില്ല എന്ന് കേൾക്കുമ്പോഴും നമ്മൾ നിരാശപ്പെടുകയല്ല വേണ്ടത്. പിന്നെയോ, ഈ അറിവ് അത്രയും കേമമാണ് എന്ന് മനസ്സിലാക്കണം. ഇതൊരു ഒബ്ജക്റ്റീവ് ആയിട്ട് അറിയേണ്ട സബ്ജക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വാളയാർ വനപരിശീലന കേന്ദ്രത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ഉൾപ്പെടുത്തി വനം വകുപ്പിനെ സമഗ്രമായി നവീകരിക്കുമെന്നും ശ്രീ ഷിബു ബേബി ജോൺ അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് ബാങ്കുകൾ വിതരണം ചെയ്ത കാർഷിക ചെറുകിട സംരംഭ മേഖലകളിലെ വായ്പകളിൽ മികച്ച വളർച്ച. സംസ്ഥാനത്തെ ബാങ്കുകളിലെ നിക്ഷേപവും മികച്ച രീതിയിൽ ഉയർന്നിട്ടുണ്ടെന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം വിലയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്
1: 6,142 കോടി രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിലയാണ് കൈവരിച്ചിട്ടുള്ളത്. 16% വളർച്ചയാണിത്. ചെറുകിട ഇടത്തരം സൂക്ഷ്മ സംരംഭങ്ങൾക്കായുള്ള വായ്പ 13% വർദ്ധിച്ച് 1,08,948 കോടി രൂപയിലും എത്തിയിട്ടുണ്ട്. കേരളത്തിലെ മൊത്തം ബാങ്ക് നിക്ഷേപം 13% വാർഷിക വളർച്ചയോടെ 10,84,241 കോടി രൂപയിലും എത്തി. പ്രവാസി നിക്ഷേപം 3,35,440 കോടി രൂപയായും വളർന്നിട്ടുണ്ട്.
0: കുട്ടികളുടെയും കൌമാരക്കാരുടെയും മാനസികാരോഗ്യവും ആത്മഹത്യാ പ്രതിരോധവും ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന 1 മാസം നീളുന്ന ഈ ബോധവൽക്കരണ പരിപാടി സംഭാഷണം ആരംഭിക്കാം, സംസാരിക്കാം, കേൾക്കാം, പിന്തുണയ്ക്കാം എന്ന സന്ദേശം ഉയർത്തിയാണ് നടപ്പിലാക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള പുനരധിവാസ ടൌൺഷിപ്പിലെ 2-ഘട്ട വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ മന്ദഗതിയിലാണെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഇത് സംബന്ധിച്ച വാർത്തകളെ തുടർന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. 110 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന് നിർമ്മാണ കരാർ കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട്. എല്ലാ വീടുകളുടെയും നിർമ്മാണം 31 ഒക്ടോബർ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം നിർത്തലാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. KMSCL വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനിച്ചതായി അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ KMSCL വഴി സംഭരിച്ച് വിതരണം ചെയ്ത മരുന്നുകളിൽ വ്യാപകമായി ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. 2-ാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. 6-ാമത് സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച രാവിലെ മത്സരങ്ങൾ ആരംഭിക്കും. LKG മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി 3 വിഭാഗങ്ങളിലായാണ് മത്സരം. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6:45 മുതൽ 12:45 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. ഇന്ന് 900 MW വരെ വൈദ്യുതി കുറവ് അനുഭവപ്പെടാൻ സാധ്യതയെന്ന് KCB വൃത്തങ്ങൾ അറിയിച്ചു. വൈദ്യുതി ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ശബരിമല അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള ഒരുക്കങ്ങൾ നിലയ്ക്കൽ, പമ്പ, ശബരിമല എന്നിവിടങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: സന്നിധാനത്തെ അരവണ പ്ലാന്റിന്റെ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുന്നതോടെ പ്രതിദിനം 3 ലക്ഷത്തിലധികം ടിൻ അരവണ ഉൽപ്പാദിപ്പിക്കാനാകും. നിലവിൽ ദിനം 2.25 ലക്ഷം ടിൻ അരവണ നിർമ്മിക്കുന്നതിനുള്ള പ്ലാന്റായിരുന്നു ഉണ്ടായിരുന്നത്. 1 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള അരവണ കരുതൽ ശേഖര നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. തീർത്ഥാടന കാലത്തിന് മുന്നോടിയായി പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ ശുചിമുറികളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു കഴിഞ്ഞു.
0: കേരളം ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ

ജൂബിലി ആഘോഷങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. കോഴിക്കോട് കുണ്ടായിത്തോടിൽ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും. പാലിലെ അഫ്ലാടോക്സിൻ സാന്നിധ്യം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുമായി വിവിധ വകുപ്പുകളുടെ സംയോജിത പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കാലിത്തീറ്റയിലെ ഫംഗസ് ബാധയാണ് പാലിൽ അഫ്ലാടോക്സിൻ സാന്നിധ്യത്തിന് പ്രധാന കാരണമാകുന്നത്. കേരള സർവകലാശാലയും യൂണിവേഴ്സിറ്റി മലേഷ്യ ടെറൻഗാനുവും തമ്മിൽ അക്കാദമിക ഗവേഷണ ശാസ്ത്ര മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സമുദ്രശാസ്ത്രം, ഓഷ്യാനോഗ്രഫി മേഖലകളിൽ സംയുക്ത ഗവേഷണ അക്കാദമിക പ്രവർത്തനങ്ങൾ, പ്രൊഫഷണൽ അക്കാദമിക വികാസം, വിവിധ പരിശീലന പരിപാടികൾ എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിലെ സെന്റർ ഫോർ ന്യൂറോ സയൻസസിന്റെ 25th വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം ICTN 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മസ്തിഷ്കത്തിന്റെ ആരോഗ്യവും മാനസിക ക്ഷേമവും ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ചർച്ചകൾ നടത്തും. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ കടുവയെ ദയാവധത്തിന് വിധേയമാക്കി. വായിൽ ക്യാൻസർ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന നന്ദു എന്ന ആൺകടുവയാണ് ദയാവധത്തിന് വിധേയമാക്കിയത്. ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ആത്മഹത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാം എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സോണിച്ചൻ പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുമായി സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. 2.5 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം കാരോട് പഞ്ചായത്തിലെ ബഡ്സ് സ്കൂൾ അടിയന്തരമായി തുറന്ന് പ്രവർത്തിക്കാൻ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ മേഖലയിൽ സുരക്ഷയും സഹകരണവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ കായിക മേഖലയ്ക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ 2nd നവംബർ 1 പുനരാരംഭിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി സമയം 6:40. ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യഗാനം പി ലീല പാടിയത്. ഈ ഗാനത്തിന്റെ രചന യൂസഫലി കേച്ചേരി, സംഗീതം ബാബുരാജ്, ചിത്രം

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ശിശുകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.
3: റേഡിയോ സാമ്പ്രം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അറിയാം.

അറിവ് നേടാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് മടങ്ങുകയാണ്. ഓണക്കാലത്ത് ഒരു പുതിയ വസ്ത്രം വാങ്ങാത്ത വീട് ഒരു പക്ഷേ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ചും ഓണക്കാലത്ത് മലയാളിയുടെ വസ്ത്രധാരണത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. വെള്ള നിറത്തിലുള്ള വസ്ത്രത്തിൽ തിളങ്ങുന്ന സ്വർണക്കര, പുരുഷന്മാരുടെ മുണ്ടിലും സ്ത്രീകളുടെ സാരിയിലും കാണുന്ന ആ കസവിന്റെ ഭംഗി. അതെ, നമ്മൾ ധരിക്കുന്ന ഈ കസവ് മുണ്ടിനും കസവ് സാരിക്കും പിന്നിൽ നൂറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യമുണ്ടെന്നത് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ടാകും. ഇന്ന് അറിയാം അറിവ് നേടാമിലൂടെ നമ്മുടെ കേരളത്തിന്റെ തനത് വസ്ത്രധാരണത്തെയും അതിനു പിന്നിലെ സമ്പന്നമായ കൈത്തറി പാരമ്പര്യത്തെയും കുറിച്ച് കൂടുതലറിയാം. കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മുണ്ടും നേരിയതും കസവ് സാരി തുടങ്ങിയവയാണ്. പുരുഷന്മാരുടെ പരമ്പരാഗത വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണയായി നമ്മൾ കാണുന്നത് വെള്ള നിറത്തിലുള്ള മുണ്ടും അതിൻ്റെ അരികിൽ കാണുന്ന കരയോ അല്ലെങ്കിൽ കസവോ ആണ്. ഈ വസ്ത്രങ്ങളുടെ എല്ലാം സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ ലാളിത്യം തന്നെയാണ്. വളരെയധികം നിറങ്ങളോ ഡിസൈനുകളോ ഇല്ല, വെള്ളയും സ്വർണവും ചേർന്ന ലളിതമായ നിറക്കൂട്ടം. പക്ഷേ അതിനുള്ളിൽ കേരളത്തിന്റെ പ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും ഒരു പ്രത്യേക സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നു. ഈ കസവ് എന്നത് സ്വർണ നിറത്തിലുള്ള അലങ്കാര നൂൽ ഉപയോഗിച്ച് വസ്ത്രത്തിന്റെ കരയിൽ ഉണ്ടാക്കുന്ന പ്രത്യേക ഒരു അലങ്കാരമാണ്. പരമ്പരാഗതമായി യഥാർത്ഥ സ്വർണം ഉപയോഗിച്ചുള്ള നൂൽ ചില വസ്ത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇന്ന് സാധാരണയായി സ്വർണ നിറമുള്ള ലോഹ നൂലുകളാണ് ഉപയോഗിക്കുന്നത്. വെള്ള വസ്ത്രത്തിൽ തിളങ്ങുന്ന ആ സ്വർണക്കരയാണ് കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങൾക്ക് അതിന്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന രൂപം നൽകുന്നത്. ഇവിടെയാണ് കൈത്തറിയുടെ കഥ തുടങ്ങുന്നത്. ഒരു തുണി നമ്മുടെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് അതിന്റെ പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ അധ്വാനമുണ്ട്. നൂൽ തയ്യാറാക്കുന്നു, അത് പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നു, തറിയിൽ നൂലുകൾ കയറ്റുന്നു, പിന്നീട് കൈകൊണ്ട് തറി പ്രവർത്തിപ്പിച്ച് ഓരോ ഇഞ്ചും നെയ്തെടുക്കുന്നു. അതുകൊണ്ടാണ് കൈത്തറി എന്ന വാക്കിന് ഇത്ര വലിയ അർത്ഥമുള്ളത്. ഒരു യന്ത്രം നിർമ്മിച്ച ഉൽപ്പന്നം മാത്രമല്ല അത്, ഒരു മനുഷ്യന്റെ സമയം, കഴിവ്, ക്ഷമ, കൃത്യത ഇതെല്ലാം ചേർന്നാണ് ഒരു കൈത്തറി വസ്ത്രം ഉണ്ടാകുന്നത്. ഒരു കൈത്തറി സാരി നെയ്യുമ്പോൾ അതിലെ ഓരോ നൂലും ഒരു കരകൗശല വിദഗ്ധന്റെ കൈകളിലൂടെ കടന്നുപോകുന്നു. അതിനാൽ ഒരു കൈത്തറി വസ്ത്രം വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങുന്നത് ഒരു തുണി മാത്രമല്ല, ഒരു പാരമ്പര്യത്തെയും ഒരു തൊഴിൽ മേഖലയെയും പിന്തുണയ്ക്കുക കൂടിയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൈത്തറിക്ക് സ്വന്തമായ പാരമ്പര്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രശസ്തമായ കേന്ദ്രങ്ങളിലൊന്നാണ് ബാലരാമപുരം. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം കൈത്തറി ഉൽപ്പന്നങ്ങൾ ഏറെ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് കസവിന്റെ മനോഹാരിതയും മികച്ച നെയ്ത്തിന്റെ ഗുണനിലവാരവും ബാലരാമപുരം കൈത്തറിയുടെ പ്രത്യേകതകളായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ കുത്താമ്പുള്ളി കേരളത്തിലെ പ്രശസ്തമായ കൈത്തറി കേന്ദ്രമാണ്. തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി സാരികൾക്കും മുണ്ടുകൾക്കും പ്രത്യേക പ്രശസ്തിയുണ്ട്. കസവ് കരയുള്ള പരമ്പരാഗത വസ്ത്രങ്ങളാണ് ഇവിടെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. ചേന്നമംഗലം ആണ് മറ്റൊരു പ്രധാന കൈത്തറി കേന്ദ്രം. എറണാകുളം ജില്ലയിലെ ചേന്നമംഗലത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നെയ്ത്ത് പാരമ്പര്യമുണ്ട്. പരമ്പരാഗത വസ്ത്രങ്ങൾക്കൊപ്പം ഇന്ന് ആധുനിക ഡിസൈനുകളിലും ഇവിടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. വടക്കൻ മലബാറിന്റെ അഭിമാനമാണ് കണ്ണൂർ കൈത്തറി. കേവലം മുണ്ടുകളിൽ ഒതുങ്ങാതെ അന്താരാഷ്ട്ര തലത്തിൽ പോലും കയറ്റി അയക്കുന്ന ഗുണമേന്മയുള്ള കൈത്തറി വസ്ത്രങ്ങളും ബെഡ്ഷീറ്റുകളും തുണിത്തരങ്ങളും കണ്ണൂരിന്റെ കരുത്താണ്. ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ പല പ്രദേശങ്ങൾക്കും അവരുടേതായ കൈത്തറി ശൈലിയും പാരമ്പര്യവും ഉണ്ടെന്ന് കാണാം. ഒരു കാലത്ത് നമ്മുടെ ഗ്രാമീണ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിരുന്നു കൈത്തറി. ഒരു കുടുംബത്തിലെ പല അംഗങ്ങളും നെയ്ത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാലമുണ്ടായിരുന്നു. എന്നാൽ കാലം മാറി, വില കുറഞ്ഞ മെഷീൻ നിർമ്മിത വസ്ത്രങ്ങൾ വിപണിയിൽ കൂടുതലായി, ഉൽപാദനം വേഗത്തിലായി, ഉപഭോക്താക്കളുടെ താല്പര്യങ്ങളും മാറി. ഇതിന്റെ ഭാഗമായി പരമ്പരാഗത കൈത്തറി മേഖലയ്ക്ക് നിരവധി

0: നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. എങ്കിലും കൈത്തറി പൂർണമായും അപ്രത്യക്ഷമായിട്ടില്ല. കാരണം കൈത്തറിയുടെ മൂല്യം അതിന്റെ വിലയിൽ മാത്രമല്ല, അതിന്റെ പാരമ്പര്യത്തിലാണ്. ഇന്ന് കൈത്തറി വീണ്ടും പുതിയൊരു രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. പരമ്പരാഗത മുണ്ടും സാരിയും മാത്രമല്ല കൈത്തറി ഷർട്ടുകൾ, കുർത്തകൾ, ടോപ്പുകൾ, സ്റ്റോളുകൾ, ഹോം ഫേർണിഷിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി ആധുനിക ഉൽപ്പന്നങ്ങളിലേക്ക് കൈത്തറി കടന്നുവരുന്നു. യുവതലമുറയും കൈത്തറി വസ്ത്രങ്ങളെ പുതിയ രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. അതായത്, പാരമ്പര്യം ഉപേക്ഷിക്കാതെ അതിനെ കാലത്തിനനുസരിച്ച് മാറ്റുകയാണ്. കാരണം ഒരു പാരമ്പര്യം നിലനിൽക്കണമെങ്കിൽ അത് മ്യൂസിയത്തിൽ സൂക്ഷിച്ചാൽ മാത്രം പോരാ, അത് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. കൈത്തറിയുടെ മറ്റൊരു പ്രത്യേകത അതിന്റെ പരിസ്ഥിതി സൗഹൃദ സ്വഭാവമാണ്. വൻതോതിലുള്ള വ്യാവസായിക ഉൽപ്പാദനവുമായി താരതമ്യം ചെയ്യുമ്പോൾ പല കൈത്തറി ഉൽപ്പന്നങ്ങൾക്കും കുറഞ്ഞ തോതിലുള്ള ഊർജ ഉപയോഗം മാത്രമാണ് ആവശ്യമായി വരുന്നത്. കൂടാതെ പ്രാദേശികമായി നിർമ്മിക്കുന്ന കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് പ്രാദേശിക തൊഴിലാളികളെയും കരകൗശല വിദഗ്ധരെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകം മുഴുവൻ സസ്റ്റൈനബിൾ ഫാഷൻ എന്ന ആശയത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാലമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പഴയ കൈത്തറി പാരമ്പര്യത്തിൽ തന്നെ ആധുനിക ലോകം ഇന്ന് അന്വേഷിക്കുന്ന പല ആശയങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു കസവ് സാരിയോ മുണ്ടോ ധരിക്കുമ്പോൾ അത് ഒരു ഫാഷൻ ചോയ്സ് മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തെ നമ്മളോടൊപ്പം കൊണ്ടു നടക്കുക കൂടിയാണ്. കേരളത്തിന്റെ കൈത്തറി പാരമ്പര്യം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമെന്നതിലുപരി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെയും ഗ്രാമീണ സമൂഹത്തിന്റെയും ഭാഗമാണ്. ഒരു കൈത്തറി ഉൽപ്പന്നം നാം വാങ്ങുമ്പോൾ അത് ഒരു പാരമ്പര്യത്തെ തിരഞ്ഞെടുക്കുക കൂടിയാണ്. ഒരു കസവ് സാരിയുടെ ഓരോ നൂലിലും ഒരു നെയ്ത്തുകാരന്റെ അധ്വാനമുണ്ട്. ഒരു മുണ്ടിന്റെ ഓരോ കരയിലും ഒരു പാരമ്പര്യത്തിന്റെ കഥയുണ്ട്. അതുകൊണ്ട് ആഘോഷവേളകളിൽ കൈത്തറി വസ്ത്രം ധരിക്കുമ്പോൾ അതിന് പിന്നിലെ കൈകളെയും കഥകളെയും പാരമ്പര്യത്തെയും കൂടി ഓർക്കാം. അതിനെ ആദരിക്കുകയും ഉപയോഗിക്കുകയും അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. അതിനാൽ കൈത്തറി തിരഞ്ഞെടുക്കുന്നത് ഒരു വസ്ത്രം വാങ്ങുന്നതിലുപരി നമ്മുടെ സംസ്കാരത്തെയും നെയ്ത്തുകാരുടെ ജീവിതത്തെയും ഭാവിയെയും പിന്തുണയ്ക്കുന്ന ഒരു മനോഹരമായ തീരുമാനം കൂടിയാണ്. അറിയാം അറിവ് നേടാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. സൈനിങ് ഓഫ് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. കേൾക്കൂ, ആസ്വദിക്കൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: പോകുന്നതെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു. വിമാന ഘടകങ്ങൾ മുതൽ സമ്പൂർണ്ണ മെയ്ഡ് ഇൻ ഇന്ത്യ വിമാനങ്ങൾ വരെ നിർമ്മിക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും വോർട്ടെക്സ് ദേശീയ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ പ്രതിവർഷം 8.9% വളർച്ച പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
1: India's aerospace and defense market was valued at over $30 billion in 2025. And now it is projected to nearly double to $61 billion by 2035. In 10 years, you are going to see this whole industry double in itself. The passenger traffic in India is expected to grow at 8.9% year on year through 2035, which is the fastest for any major economy in the world.
0: ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. പ്രതിരോധ ശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയുടെ നിർമ്മിതി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉച്ചകോടിയുടെ പ്രമേയം. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഇന്ത്യയിലെത്തും. 7 വർഷത്തിനിടയിലെ ഷീ ജിങ് പിങ്ങിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനത്തിന് റഷ്യ, യുക്രൈൻ, പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. ബ്രിക്സ് ഉച്ചകോടിയെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ 18th ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിക്കായി ഇന്ത്യ പൂർണ്ണ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഈ മാസം 11 മുതൽ 13 വരെ രാഷ്ട്രപതി ഭവനും രാഷ്ട്രപതി ഭവൻ മ്യൂസിയവും അമൃത് ഉദ്യാനവും പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനാവില്ല. ഈ ശനിയാഴ്ച രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ ഗാർഡ് മാറ്റ ചടങ്ങും ഉണ്ടായിരിക്കില്ലെന്ന് രാഷ്ട്രപതി ഭവൻ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് രാജ്യതലസ്ഥാനത്ത് ഡ്രോൺ പറത്തുന്നതിന് ഈ മാസം 14 വരെ നിരോധനം ഏർപ്പെടുത്തിയതായി ഡൽഹി പോലീസ് അറിയിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ പ്രിൻസ് റഹീം അഗ ഖാൻ അഞ്ചാമൻ, രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ സംരക്ഷണം, കൃഷി, ഗ്രാമീണ വികസനം, യുവജന വനിതാ ശാക്തീകരണം എന്നീ മേഖലകളിൽ അഗാഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്കുമായുള്ള പങ്കാളിത്തം ശക്തമാക്കുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണയായി. സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കുന്നതിൽ പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുമായി ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ കരാറുകളിൽ ഏർപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. ഒരു സന്നദ്ധ സംഘടന നൽകിയ ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6:45 മുതൽ രാത്രി 12:45 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് KSEB. വൈദ്യുതിയുടെ ലഭ്യതക്കുറവും ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നതുമാണ് നിയന്ത്രണത്തിന് കാരണമെന്നും KSEB വ്യക്തമാക്കി. 5,068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. പട്ടുകോട്ടെ കാരക്കുടി പാതയിലെ 71 കിലോമീറ്റർ വൈദ്യുതീകരണം കൂടി പൂർത്തിയായതോടെയാണ് ഈ നേട്ടം. വിശദാംശങ്ങളിലേക്ക്.
3: ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ചതോടെ ട്രെയിൻ എഞ്ചിനുകൾ മാറ്റേണ്ട ആവശ്യമില്ലാതെ ദക്ഷിണ റെയിൽവേയിലുടനീളം തടസ്സമില്ലാതെ വൈദ്യുത ട്രെയിനുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കും. പൂർണ്ണ വൈദ്യുതീകരണം ലോക്കോമോട്ടീവുകളുടെ മികച്ച ഉപയോഗം ഉറപ്പാക്കുകയും കൂടുതൽ കാര്യക്ഷമമായ സർവീസുകൾക്ക് വഴി തുറക്കുകയും ചെയ്യും. ഇന്ധന ആശ്രിതത്വം കുറച്ചു വൈദ്യുതീകരണ പദ്ധതിയിലെ ഏറ്റവും നിർണായകമായ ഘട്ടമായിരുന്നു പുതുതായി വൈദ്യുതീകരിച്ച പട്ടുകോട്ടെ കാരക്കുടി പാത. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ നാളെ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 കളി. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. നേപ്പാൾ മിന്നൽ പ്രളയത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 1377 ആയി.

0: ഉയർന്നു. 5000-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാളിലേക്ക് 130 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ ഇതിനകം എത്തിച്ചിട്ടുണ്ട്. സുസ്ഥിരമായ ഊർജ്ജ ബദൽ ഉറപ്പാക്കുന്നതിൽ ചെറു ജലവൈദ്യുത പദ്ധതികൾക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് യശോ നായിക്. നവംബർ 2 മുതൽ 5 വരെ നടക്കുന്ന ഭാരത് റിന്യൂവബിൾ സമ്മിറ്റ് ആന്റ് എക്സ്പോയുടെ മുന്നോടിയായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസ ഇളവ് അനുവദിച്ച് തായ്ലൻഡ് ആഭ്യന്തര മന്ത്രാലയം. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇളവിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാർക്ക് 30 ദിവസം വരെ തായ്ലൻഡിൽ വിസയില്ലാതെ തങ്ങാനാകും. ശാസ്ത്ര സാങ്കേതിക നവീകരണ മേഖലകളിലെ വളർച്ച വേഗത്തിലാക്കാൻ സമഗ്ര പങ്കാളിത്തത്തോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ എമർജിംഗ് സയൻസ് ടെക്നോളജി ആന്റ് ഇന്നൊവേഷൻ കോൺക്ലേവ് 2026 മുന്നോടിയായുള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെലവ് കുറഞ്ഞ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ ലോകശ്രദ്ധ നേടാൻ ISROയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വനനിർണയത്തിനും സംരക്ഷണത്തിനുമായി ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഭാരത് മണ്ഡപത്തിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിക്കുള്ള മുന്നൊരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 5068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി, സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. ഇപ്പോൾ വിമൻസ് ഏഷ്യാകപ്പ് T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടക്കുന്ന 1st സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം. ഡൽഹിയിലെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ കേൾക്കാം അനന്തപുരി FM പരിപാടികൾ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ജിതാ സകോ.
0: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ഗോപിസുന്ദറും ഹരിനാരായണനും ചേർന്നൊരുക്കിയ ഗാനം ശ്രേയ ഘോഷാൽ പാടിയത്. ചിത്രം സലാല മൊബൈൽസ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
2: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: റേഡിയോ സാന്ത്വനം 90.4 സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. സംഘർഷഭരിതമായ ദൈനംദിന ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള മോചനം കൂടിയാണ് ഓരോ യാത്രകളും എന്നാണ് ഞങ്ങളുടെ സങ്കല്പം. ഇലക്ട്രോണിക് തിരശീലയിൽ നിന്നുള്ള മോചനവും സർഗാത്മകതയിലേക്കുള്ള ചുവടുവയ്പുമാണല്ലോ സഞ്ചാരങ്ങൾ പുത്തൻ അറിവുകളും അനുഭവങ്ങളും സൗഹൃദങ്ങളും നൽകുന്ന ആവേശം തന്നെയാണ് കൂടുതൽ യാത്രകൾ നടത്തുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. നമ്മുടെ സംസ്ഥാനത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന കുടക് ജില്ലയിൽ നടത്തിയ സന്ദർശന വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. കുടകിലെ കാലാവസ്ഥയുടെ മഹത്വം കാരണം കർണാടകയിലെ സ്കോട്ട്ലൻഡ് എന്ന പേരും ഈ ജില്ല നേടിയെടുത്തിരിക്കുന്നു. ദക്ഷിണ ഭാരതത്തിനാകെ തെളിനീരും തണുപ്പും സമ്മാനിക്കുന്ന കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായ തലക്കാവേരിയും അവിടുത്തെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നുള്ള കാഴ്ചയും പറഞ്ഞിരുന്നു. മരങ്ങളുടെ ഇടയിൽ നിന്നും ഇറങ്ങി വന്ന് നമ്മെ തഴുകി തലോടി കടന്നുപോകുന്ന കോടമഞ്ഞിൻ്റെ വൈശ്യ സൗന്ദര്യം എത്ര പറഞ്ഞാലും മതിയാകില്ല. അത് അനുഭവിച്ചു തന്നെ അറിയാം. ചൈനയുടെ ടിബറ്റൻ അധിനിവേശ കാലത്ത് അഭയാർത്ഥികളായി എത്തി ബൈലാകുപ്പയിൽ സ്ഥാപിച്ച ബുദ്ധവികാരത്തെക്കുറിച്ചും അതിന് നേതൃത്വം നൽകിയ റിംബോചെയെക്കുറിച്ചും പറഞ്ഞത് ഓർക്കുമല്ലോ. കാവേരി നദിക്ക് പ്രകൃതി ഒരുക്കിയ തുരുത്തായ നിസർഗധാമയിൽ പ്രവേശിച്ച കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മുള കൊണ്ട് നിർമ്മിച്ച തൂക്കുപാലത്തിൽ നിന്ന് മീനിനെ ഊട്ടിയതും കൊതിയോടെ വാ തുറന്ന് മുകളിലേക്ക് ചാടുന്ന മീനുകളുടെ സാഹസിക ചാരുതയും പറഞ്ഞിരുന്നു. നടപ്പാതയിലൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ കണ്ട സമാനതകളില്ലാത്ത ഇല്ലിമുളം കാടുകളുടെ ഹരിതശോഭയും കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. ഇനി കൂടുതൽ നിസർഗധാമ വിശേഷങ്ങളിലേക്ക് കടക്കാം. കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ ആനകളെ പൊരുക്കി നിർത്തിയിരിക്കുന്നത് കാണാം. നല്ല വലിപ്പമുള്ള ആനകളുടെ പുറത്ത് ഇരിപ്പിടങ്ങൾ കെട്ടിവെച്ചാണ് ഇവയെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ആനപ്പുറത്തൊരു സവാരിയാകാം. ഈ വനയാത്രയ്ക്ക് പ്രത്യേകം ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. പലരും ആന സവാരിയുടെ ടിക്കറ്റ് എടുത്ത് ആനപ്പുറത്ത് യാത്ര ആരംഭിച്ചു. 3 മുതൽ 4 ആളുകൾ വരെ ഒരു ആനപ്പുറത്ത് സവാരിക്ക് അനുവാദമുണ്ട്. എന്തായാലും ഞങ്ങൾ സാഹസത്തിന് മുതിർന്നില്ല. സഞ്ചാരികളെയും കയറ്റിയുള്ള ആനകളുടെ കാട്ടിലൂടെയുള്ള യാത്ര കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ദൂരം പിന്നിടും തോറും കാടിൻ്റെ ഭംഗിയും നിബിഡതയും ഏറി വന്നു. വൈകാതെ ഞങ്ങൾ മാൻ പാർക്കിന് സമീപമെത്തി. വളരെ ഫലപ്രദമായി വളർത്തി സംരക്ഷിച്ചു വരുന്ന മാനുകളുടെ കാഴ്ച സമ്മാനിക്കുന്ന ആഹ്ലാദം ഒട്ടും ചെറുതല്ല. മാനുകളെ കണ്ട കുട്ടികൾ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടുന്നതും ചിരിക്കുന്നതും അടുത്തുള്ള മുളയിൽ നിന്ന് കൊമ്പൊടിച്ച് മാനുകൾക്ക് നൽകാൻ ശ്രമിക്കുന്നതും കൗതുകത്തോടെ നോക്കി നിൽക്കാൻ കഴിഞ്ഞത് സന്തോഷമായി. കുറച്ചുകൂടി മുന്നോട്ടെത്തുന്നതോടെ കാവേരി നദിയുടെ വിശാലത ദൃശ്യമാകും. തകൃതിയായി ഒഴുകി നീങ്ങുന്ന കാവേരിയുടെ തനി നിറം കാണാൻ കഴിയുന്നത് ഇവിടെയാണ്. മോഹൻലാലിൻ്റെ സിനിമയായ നരൻ ആണ് അപ്പോൾ ഓർമ്മയിലെത്തിയത്. അവിടെ ഉണ്ടായിരുന്ന വനം വകുപ്പിലെ ജീവനക്കാരോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ വളരെ ആവേശത്തോടെയാണ് അവർ ഈ വിശേഷം കേട്ടതും പ്രതികരിച്ചതും. മഴക്കാലത്ത് കാവേരി നദിയിലൂടെയും കാട്ടിൽ നിന്നുള്ള വൃക്ഷങ്ങളും ജീവജാലങ്ങളും മറ്റും ഒഴുകി എത്താറുണ്ടെന്ന് വനപാലകർ ഞങ്ങളോട് പറഞ്ഞു. എവിടെയായാലും നദിയും കാടും ഒരുപോലെയാണല്ലോ. കുറച്ച് ദൂരം കൂടി പിന്നിട്ടപ്പോൾ വെള്ളം തീരെ കുറഞ്ഞ് പാറക്കെട്ടുകൾ തെളിഞ്ഞ ഒരു നദീഭാഗം കാണാനായി. കാവേരിയിലിറങ്ങിയില്ല എന്ന പഴി മാറ്റാനായി ഞങ്ങൾ പാറകളിലൂടെ നടന്ന് അക്കരയിലെത്തി. ഫോട്ടോകൾ പകർത്തിയ ശേഷം വേഗം തന്നെ ഇക്കരയിലേക്ക് നടന്ന് കരപറ്റി. ആനസവാരിയും മാൻദർശനവും കഴിഞ്ഞ് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് മുളക്കൂട്ടങ്ങളിൽ കെട്ടി ഉയർത്തിയിരിക്കുന്ന ഈർമാടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് താമസിക്കുവാനായി നിർമ്മിച്ചിട്ടുള്ളവയാണ് ഈർമാടങ്ങൾ. ഇതിലേക്ക് കയറുവാൻ കുത്തനെയുള്ള മുളയണിയും നിർമ്മിച്ച് ചാരിവച്ചിട്ടുണ്ട്. ആവേശവും കൗതുകവും ഒന്നിച്ചു വന്നതോടെ ഞങ്ങളും ഈർമാടത്തിലേക്ക് കുത്തനെ ഉയർത്തി നാട്ടിയിരിക്കുന്ന ഏണിയിലൂടെ വളരെ സാവധാനം അതീവ ശ്രദ്ധയോടെ കയറി ഈർമാടത്തിൽ നിന്നും ഫോട്ടോകൾ എടുത്ത ശേഷം താഴേക്ക് ഇറങ്ങി. ഈർമാടത്തിൽ നിന്നുള്ള കാഴ്ച അമ്പരപ്പിക്കും വിധം രസാവകമായിരുന്നു. താഴെ ചെറു ശബ്ദത്തോടെ ഒഴുകുന്ന കാവേരി, കരയിലാകെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന മുളങ്കൂട്ടം, ഇടയ്ക്കിടെ അവയ്ക്ക് ഇടയിലൂടെ നടപ്പാത മുറിച്ച് കടക്കുന്ന കാട്ടുമുയലുകൾ, ആന സവാരിക്കാരുടെ ആഹ്ലാദാരവം. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഒരു പാലിയേറ്റീവ് കെയർ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലെ കുടക് ജില്ലയിൽ നടത്തിയ യാത്രാവിശേഷങ്ങളാണ് ശ്രോതാക്കളുമായി പങ്കിടുന്നത്. കാവേരി നദിക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ നിസർഗധാമ എന്ന തുരുത്ത് വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇവിടുത്തെ സമാനതകളില്ലാത്ത ഇല്ലിമുളം കാടും പ്രവേശനത്തിനായി കാവേരി നദിയിൽ മുള കൊണ്ട് കെട്ടി ഉയർത്തിയിരിക്കുന്ന തൂക്കുപാലത്തെക്കുറിച്ചും പറഞ്ഞു.

വിടർന്നു നിൽക്കുന്ന പൂച്ചെടികളുടെ ഭംഗി എത്ര കണ്ടാലും മതി വരില്ല. വിവിധ ഇനങ്ങളിലുള്ള പനിനീർ ചെടികളുടെ ഒരു വലിയ ശേഖരം തന്നെ സന്ദർശകർക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ധാരാളം വള്ളിച്ചെടികളും ബോഗൻവില്ലയും പേരറിയാത്ത കുറച്ച് ഏറെ ചെടികളും പൂക്കളും കൊണ്ട് സമ്പന്നമായ ഉദ്യാനം. കുട്ടികൾക്കുള്ള പാർക്കാണ് മറ്റൊരു പ്രധാന ആകർഷണം. ആധുനിക രീതിയിലുള്ള ധാരാളം കളി ഉപകരണങ്ങൾ കുട്ടികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിസർഗധാമയിലെ കാലാവസ്ഥ എടുത്തു പറയേണ്ടത്, സമശീതോഷ്ണാവസ്ഥയുടെ മഹത്വം അറിയണമെങ്കിൽ കുടകിലെത്തണം എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ആഹ്ലാദ തിമർപ്പിൽ ആറാടി നിൽക്കുന്ന കുട്ടികളുടെ ആനന്ദത്തിൽ സംതൃപ്തരായി കുട്ടികളുടെ പാർക്കിൽ നിൽക്കുന്ന രക്ഷിതാക്കളുടെ മന്ദസ്മിതം തന്നെ കാണികൾക്ക് ആനന്ദമേകുന്നു. ഇവിടെ താമസിക്കുവാൻ കോട്ടേജുകളും ട്രീ ഹൗസുകളും ലഭ്യമാണ്. ഏറുമാടത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞത് ഓർക്കുമല്ലോ. വിനോദസഞ്ചാരികൾക്ക് ഏറെ ഹരം പകരുന്നതിനായി ഒരുക്കിയിരിക്കുന്ന ബോട്ട് സവാരിയും നിസർഗധാമയിലെ സവിശേഷതകളിൽ ഒന്നാണ്. ദക്ഷിണേന്ത്യക്കാകെ തെളിനീർ നൽകുന്ന കാവേരി നദിയിലൂടെ ഒരു ബോട്ട് യാത്ര ആരും ആശിച്ചു പോകുന്ന ഒന്നാണ്. അഷ്ടമുടി കായലിലും വേമ്പനാട്ട് കായലിലും ബോട്ട് യാത്ര നടത്തുന്ന നമുക്ക് ഇതത്ര വലിയ കാര്യമല്ലെങ്കിലും ഇവിടെ എത്തുന്ന മഹാഭൂരിപക്ഷം വിനോദസഞ്ചാരികളും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നു. ഞങ്ങളും പിന്നോക്കം പോകാൻ തയ്യാറായില്ല. പടൽ ബോട്ടും തുഴ ബോട്ടും ഇവിടെ ലഭ്യമാണ്. കേരവൃക്ഷങ്ങളാൽ അലങ്കൃതമാണ് വേമ്പനാട് കായലും അഷ്ടമുടിക്കായലുമെങ്കിൽ വനവൃക്ഷങ്ങളാൽ സമ്പന്നവും അതിരുകൾ പങ്കിടുന്നതുമായ കാവേരി നദിയിലൂടെ നടത്തിയ ബോട്ട് യാത്ര അതിമനോഹരവും ആഹ്ലാദദായകവും ആയിരുന്നു. മോശമില്ലാത്ത ഒഴുക്കുള്ള നദിയിലൂടെ തുഴഞ്ഞ് പോവുക എത്രമേൽ നവ്യമായ അനുഭവമാണ് സമ്മാനിച്ചതെന്ന് പറയുമ്പോൾ ഒരു കുളിർ കോരുന്നു. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇവിടത്തെ സാധാരണ പ്രവേശന സമയം. മൺസൂൺ കാലത്ത് ചില അവസരങ്ങളിൽ നിസർഗധാമ അടച്ചിടാറുണ്ട്. ആഹ്ലാദാത്മകമായ കാഴ്ചയുടെ മാസ്മരികത സമ്മാനിച്ച നിസർഗധാമയോട് വിട ചൊല്ലി നേരെ മടിക്കേരിയിലേക്ക് യാത്ര തിരിച്ചു. കാടിനുള്ളിലെ സഞ്ചാരം ഞങ്ങളെ തളർത്തിയോ എന്ന ചോദ്യം പ്രസക്തമല്ലെങ്കിലും ബോട്ടിങ്ങും നടത്തവും ക്ഷീണവും ദാഹവും വർദ്ധിപ്പിച്ചു എന്ന സത്യം പറയാതെ തരമില്ല. വണ്ടിയിൽ കരുതിയിരുന്ന ബിസ്ക്കറ്റും വെള്ളവും കുടിച്ച് ക്ഷീണം അകറ്റിയെങ്കിലും വിശപ്പ് കഠിനമായി പിടികൂടിയിരുന്നു. മടിക്കേരിയിലേക്കുള്ള വഴിയിൽ കണ്ട ഒരു മികച്ച ഹോട്ടലിന് മുന്നിൽ ഞങ്ങളുടെ സാരഥി വണ്ടി നിർത്തി. ഇതൊരു സ്റ്റാൻഡേർഡ് ഹോട്ടലാണെന്ന് വിശ്വസിച്ച് ആഹാരം കഴിക്കാമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ ഞങ്ങൾ കയറി. ഇനി ഒരിടവേള ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് പി സദാശിവൻ. ഇന്നോളം നിങ്ങൾ നൽകിയ കുന്നോളം പ്രോത്സാഹനമാണ് സുന്ദരസഞ്ചാരത്തിൻ്റെ യാത്ര സുഗമമാക്കിയത്. തുടർന്നും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. പ്രിയ ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8845588875 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8848558785. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലെ കുടക് ജില്ലയിൽ പ്രകൃതി സമ്മാനിച്ച നിസർഗധാമ എന്ന തുരത്തിൽ നടത്തിയ സന്ദർശന വിശേഷങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. കാവേരി നദിയിലൂടെ നടത്തിയ ബോട്ട് സവാരിയും ഇവിടെ കുട്ടികൾക്കായി നിർമ്മിച്ച് സംരക്ഷിക്കുന്ന കുട്ടികളുടെ പാർക്കിലെ വിശേഷങ്ങളും പറഞ്ഞിരുന്നു. സമാനതകളില്ലാത്ത ഇല്ലിമുളം കാടകം കണ്ട അനുഭൂതിയും സന്ദർശകർക്ക് താമസിക്കാനായി മുളങ്കൂട്ടങ്ങൾക്ക് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറുമാടത്തിൽ കയറി ഫോട്ടോ എടുത്ത കാര്യവും പറഞ്ഞിരുന്നു. സന്ദർശാനന്തരം വിശപ്പ് കൊണ്ട് പൊറുതി മുട്ടിയ ഞങ്ങൾ മടിക്കേരിയിലേക്കുള്ള വഴിയിൽ കണ്ട ഒരു ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി ഉള്ളിലേക്ക് കയറിയ കാര്യം പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. ഇനി കൂടുതൽ ഭക്ഷണവിശേഷങ്ങളിലേക്ക് കടക്കാം. ഉച്ചയൂണ് അവിടെ തന്നെയാകാം എന്നത് ഹോട്ടലിലെ സെറ്റപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ നിനച്ചു. ഒന്ന് ഫ്രഷായി നേരെ ഡൈനിങ് ടേബിളിന് സമീപം ഇരുപ്പുറപ്പിച്ചു. ഞങ്ങൾ മലയാളികളാണെന്ന് തിരിച്ചറിഞ്ഞാണോ എന്നറിയില്ല മലയാളം പാട്ടുകൾ തീൻമുറിയിൽ കേൾക്കാനായി. അധികം താമസിയാതെ തന്നെ പ്ലേറ്റുകൾ നിരന്നു. തൊടുകറികൾ നിറഞ്ഞ മറ്റൊരു പ്ലേറ്റും അനുബന്ധമായി ഓരോരുത്തരുടെയും മുന്നിലെത്തി. രണ്ടു തരം ചോറ് അവിടെ ലഭ്യമായിരുന്നു, പുഴുക്കലരിച്ചോറും പച്ചരിച്ചോറും. ഞങ്ങൾ ചുവന്ന പുഴുക്കലരിച്ചോറാണ് ആവശ്യപ്പെട്ടത്. ചോറും പപ്പടവും എത്തിയതോടെ പതിവ് പോലെ പരിപ്പ് വരുമെന്ന് കരുതിയിരുന്ന ഞങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് സാമ്പാറെത്തി. ചിലർ സ്പെഷ്യൽ മീൻകറിയും ഓർഡർ ചെയ്തിരുന്നു. മീൻകറി എത്തിയതോടെ ഹാളാകെ മീൻ മണം നിറഞ്ഞു. സാമ്പാറൊഴിച്ച് ഞങ്ങൾ ചോറുണ്ണാൻ തുടങ്ങി. ആദ്യ ഉരുള മുഖത്തോടടുത്തപ്പോൾ തന്നെ വാമഭാഗത്തിൻ്റെ മുഖം ചുളിയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഞാൻ കാരണം തിരക്കി. സാമ്പാറിൽ

മീൻ മണക്കുന്നു എന്ന് വളരെ ദൃഢമായി തന്നെ പറഞ്ഞത് കേട്ട് ശ്രദ്ധയോടെ ഞാൻ സാമ്പാറിൽ കുഴച്ച് ചോറ് രുചിച്ചു നോക്കി. ഭാര്യയുടെ സംശയം തെറ്റല്ല എന്ന് ബോധ്യപ്പെടാൻ അധിക നേരം ആവശ്യമുണ്ടായില്ല. ഉടൻ തന്നെ വേറെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അവിടെ സാമ്പാറിൻ്റെ രുചി കൂട്ടാൻ ഇത്തരം കീമ പണി ചെയ്യാറുണ്ടെന്ന് സമ്മതിച്ചു. ആ പ്ലേറ്റും അനുബന്ധ വസ്തുക്കളും മാറ്റിയ ശേഷം പുതിയ ചോറും കറികളും പുളിശ്ശേരിയും രസവും വളരെ വേഗം എത്തിച്ച് ഞങ്ങളുടെ നീരസം ഏറ്റുവാങ്ങാതെ വെയിറ്റർ തടിയൂരി. ഈ ഒരു അതിക്രമം ഒഴിച്ചാൽ ഉച്ചയൂണ് ഗംഭീരമായിരുന്നു. കാവേരി നദിയിൽ നിന്ന് പിടിച്ച മീനായിരുന്നു കറിയായും ഫ്രൈയായും ഞങ്ങളുടെ മുന്നിൽ എത്തിയത്. ഗോതമ്പ് കൊണ്ടുള്ള പായസം നൽകി സസ്യ ഭക്ഷണശീലികളെ ആഹ്ലാദിപ്പിക്കുവാനും ഹോട്ടലുകാർ മറന്നില്ല. കുടക് ജില്ലയുടെ തലസ്ഥാനമായ മടിക്കേരിയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ അബി വെള്ളച്ചാട്ടമായിരുന്നു അടുത്ത ലക്ഷ്യം. പ്രധാന റോഡിൽ നിന്നും കുറച്ച് ദൂരം നടന്നും പടികൾ ഇറങ്ങിയും മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിനരികിൽ എത്തിച്ചേരാൻ കഴിയൂ. മെയിൻ റോഡിൽ വണ്ടി നിർത്തി അബി വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ആനന്ദദായകമായി മൂക്കിലേക്ക് തുളഞ്ഞു കയറുന്ന കാപ്പിപ്പൂക്കളുടെ സുഗന്ധം, നടവഴിക്ക് ഇരുവശത്തും പൂക്കളും കായ്കളുമായി തിങ്ങി നിറഞ്ഞ് വളർന്നു നിൽക്കുന്ന കാപ്പിച്ചെടികൾ, അവയുടെ ശുഭ്രപുഷ്പങ്ങളിൽ നിന്ന് ഉയരുന്ന മാദകഗന്ധം പ്രദേശമാകെ നിറഞ്ഞു നിൽക്കുന്നു. കാപ്പിച്ചെടികൾക്ക് മുകളിലൂടെ വളർന്നു നിൽക്കുന്ന കമുകൾ, ചുറ്റിപ്പടർന്ന് വളർന്നു നിൽക്കുന്ന കുരുമുളക് വള്ളികൾ ആരെയും ആനന്ദഭരിതരാക്കും വിധം പഴുത്തും പഴുക്കാതെയും നിറഞ്ഞു നിൽക്കുന്ന കുരുമുളക് തിരികൾ, പച്ച കുരുമുളകൾക്കിടയിൽ ചുവപ്പും ഓറഞ്ചും നിറങ്ങളിൽ പ്രശോഭിച്ചു നിൽക്കുന്ന പഴുത്ത കുരുമുളകുകൾ സമ്മാനിക്കുന്ന ചന്തം ഏറെ സുന്ദരം. താഴോട്ടുള്ള പടികൾ ഇറങ്ങുമ്പോൾ തന്നെ ദൂരെ നിന്ന് ഇരമ്പൽ കേൾക്കാം. അബി വെള്ളച്ചാട്ടത്തിലേക്കെത്താൻ അധിക ദൂരമില്ല എന്ന സൂചനയായിട്ടാണ് ഞങ്ങൾ അതിനെ കേട്ടത്. പടിയിറക്കം ഒട്ടും ആയാസരഹിതമായിരുന്നില്ല. എന്നാൽ പച്ചപ്പ് വിരിച്ച തോട്ടത്തിന് നടുവിലൂടെയുള്ള യാത്രയും നമ്മെ വാരിപ്പുണരുന്ന തണുത്ത കാറ്റിൻ്റെ മാസ്മരിക ശക്തിയിൽ മയങ്ങി മാത്രമേ നമുക്ക് നടക്കാൻ കഴിയൂ. ഊട്ടിയിലോ കൊടൈക്കനാലിലോ നടക്കുന്ന പ്രതീതി. കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ തന്നെ കാലുകൾ കഴുകാൻ തുടങ്ങി. അത്ഭുതം പോലെ പടിക്കെട്ടിന് ഒരു വശത്ത് മനോഹരമായി രൂപകൽപ്പന ചെയ്ത് മുളയിൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ കാണാനായി. മുളയുടെ സുവർണശോഭയിൽ അവ നമ്മെ മാടി വിളിക്കുന്ന പോലെ തോന്നി. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുകയാണ്. അബി വെള്ളച്ചാട്ടത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും സന്ധിക്കാം. അതുവരെ നിങ്ങളോട് സ്നേഹപൂർവ്വം വിട പറയുന്നു അവതാരകൻ ടി. സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
0: ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. കാലാതീതമായി ദേശകാല ഭാഷാ ഭേദമന്യേ നിലനിൽക്കുന്ന സംഗീതം, കാലം മറക്കാത്ത ശബ്ദ സാന്നിധ്യം, ശബ്ദത്തിലൂടെയും വരികളിലൂടെയും സംഗീത ശൈലികളിലൂടെയും എത്രയോ കലാകാരന്മാർ നമുക്ക് പ്രിയപ്പെട്ടവരായി. എന്നും ഓർമ്മിക്കാൻ ഒരു പിടി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച കുമാർ സാനുവിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാറിലൂടെ നാം ആസ്വദിക്കാൻ പോകുന്നത്.

ജീവിതത്തിലും വിജ്ഞാനത്തിലുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. തിരികെ എത്താം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. ഒരു പിടി ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മി. പ്രശസ്ത ഗായകൻ കുമാർ സാനുവിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. 1990s ഏറ്റവും പ്രശസ്തരായ ഗായകരിൽ ഒരാളാണ് ശ്രീ കുമാർ സാനു. റൊമാൻറ്റിക് ഗാനങ്ങളിലൂടെയാണ് അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. നിരവധി ഹിറ്റ് ഗാനങ്ങളാണ് അദ്ദേഹം ബോളിവുഡിനായി സമ്മാനിച്ചത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗാനങ്ങളുടെ ഭാവഗായകൻ കുമാർ സാനുവിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. 1957 ഒക്ടോബർ 20 പശ്ചിമ ബംഗാളിലെ കൽക്കട്ടയിലാണ് അദ്ദേഹം ജനിച്ചത്. കേദാർനാഥ് ഭട്ടാചാര്യ എന്നതാണ് യഥാർത്ഥ നാമം. അദ്ദേഹത്തിന്റെ പിതാവ് പശുപതി ഭട്ടാചാര്യ ഒരു ഗായകനും സംഗീത സംവിധായകനുമായിരുന്നു. പിതാവ് അദ്ദേഹത്തെ സംഗീതവും തബലയുമൊക്കെ പരിശീലിപ്പിച്ചിരുന്നു.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗായകൻ കുമാർ സാനുവിന്റെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ മേഘമൽഹാറിലൂടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദം നേടിയ ശേഷം അദ്ദേഹം കൽക്കട്ടയിലെ ഷോകളിലും റെസ്റ്റോറൻറ്റുകളിലും പാടാൻ ആരംഭിച്ചു. കിഷോർ കുമാറിന്റെ മാതൃകയിൽ അദ്ദേഹം തന്റെ ആലാപന ശൈലി അനുകരിച്ചു. 1986 തേൻ കന്യ എന്ന ബംഗ്ലാദേശി ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ പിന്നണി ഗാനാലാപന ജീവിതം ആരംഭിക്കുന്നത്.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹിന്ദി ഗാനങ്ങളുടെ ഭാവഗായകൻ കുമാർ സാനുവിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 22 ഭാഷകളിലായി 18,000-ലധികം ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ഒരു ദിവസം 28 ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തതിന് 1993 ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ അദ്ദേഹം ഇടം നേടി. ഒരു സിനിമ ഹിറ്റാകണമെങ്കിൽ കഥയും സംഗീതവും അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറയുന്നു.

മലയാള സിനിമാ വ്യവസായം ശ്രുതിമധുരമായ ഗാനങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകുന്നുവെന്ന വസ്തുത തനിക്ക് വളരെ ഇഷ്ടമാണെന്നും കൂടുതൽ മലയാളം സിനിമാ ഗാനങ്ങൾ ആലപിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗായകൻ കുമാർ സാനുവിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 1990 പുറത്തിറങ്ങിയ ആഷിഖി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കുമാർ സാനുവിനെ പ്രശസ്തിയുടെ നെറുകയിലെത്തിച്ചത്. തുടർച്ചയായി 5 തവണ മികച്ച പുരുഷ പിന്നണി ഗായകനുള്ള ഫിലിംഫെയർ പുരസ്കാരവും നേടി അദ്ദേഹം ചരിത്രം കുറിച്ചു. പരമോന്നത ബഹുമതികളിലൊന്നായ പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. ഓർമ്മകളുടെ മധുരങ്ങളിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗാനങ്ങളും ഇന്നും മിഴിവോടെ തന്നെ നിൽക്കും. ഇന്നത്തെ മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പേയ്മെന്റ് പാലിറ്റി കെ ട്രസ്റ്റ് സംരംഭം.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പറക്കും തളികൾ, ഇത് മനുഷ്യരെ കറക്കും തളികൾ.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

Tá,

സ്വരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: Stay tuned to Radio Santanam 90.4 FM for your favorite programs and music.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

0: ഹായ് കൊച്ചുകൂട്ടുകാരിയെ, ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ കാക്കയുടേത് തന്നെ. പണ്ട് പണ്ട് ഒരിടത്തൊരിടത്ത് മൂന്ന് രാജകുമാരികൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ചെറിയവളായിരുന്നു ഏറ്റവും നല്ലവൾ. അവൾക്ക് മറ്റു രണ്ടു പേരോളം ഭംഗിയുണ്ടായിരുന്നില്ല. എങ്കിലും അവളുടെ നല്ല സ്വഭാവം കാരണം അവൾ ഏറ്റവും അധികം സ്നേഹിക്കപ്പെട്ടു. അവരുടെ കൊട്ടാരത്തിന്റെ അടുത്ത് ഒരു കോട്ടയുണ്ടായിരുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പഴയ കോട്ട. ഇളയ രാജകുമാരി അതിനു ചുറ്റുമുള്ള പൂന്തോപ്പിൽ നാരങ്ങാ മരത്തിന് അരികിലൂടെ നടക്കുമ്പോൾ ഒരു കാക്ക ചാടി ചാടി മുമ്പിൽ വന്നു പെട്ടു. അത് മുറിവേറ്റ് ചോര ഒലിപ്പിക്കുന്നുണ്ടായിരുന്നു. രാജകുമാരിയോട് കാക്ക പറഞ്ഞു, ഞാനൊരു കാക്കയല്ല കുട്ടി, ഒരു രാജകുമാരനാണ്. നിനക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ രക്ഷിക്കാം, പക്ഷേ നിന്റെ സ്വന്തക്കാരോട് വിട പറഞ്ഞ് നീ ഈ കോട്ടയിൽ എന്നോടൊത്തു കഴിയേണ്ടി വരും. ഇതിനകത്ത് ഒരു മുറി ഉപയോഗിക്കാൻ കൊള്ളാം. അതിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ കട്ടിലും ഉണ്ട്. അവിടെ നീ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരും. രാത്രിയിൽ എന്ത് കണ്ടാലും എന്ത് കേട്ടാലും നിലവിളിക്കുകയും അരുത്. കാരണം നീ ഒരു വട്ടം നിലവിളിച്ചാൽ എൻ്റെ മുറിവുകൾ ഇരട്ടിയാകും. രാജകുമാരി ഉടനെ വീടുപേക്ഷിച്ച് ആ കോട്ടയ്ക്കകത്ത് താമസമാക്കി. അന്ന് അർദ്ധരാത്രിയായപ്പോൾ കുറെ പിശാചുക്കൾ അവളുടെ മുറിയിൽ കടന്നു വന്ന് വലിയ ചെമ്പിൽ വെള്ളം തിളപ്പിച്ച് അവളെ പിടിച്ച് അതിലേക്ക് വലിച്ചിടാൻ വേണ്ടി പോയി. പക്ഷേ അവൾ ഒരു ശബ്ദവും പുറപ്പെടുവിച്ചില്ല. ഭാഗ്യത്തിന് അപ്പോഴേക്കും കോഴി കൂവി. എല്ലാ പിശാചുക്കളും അപ്രത്യക്ഷരായി. പിറ്റേ ദിവസം കാക്ക വന്ന് അവളോട് നന്ദി പറഞ്ഞു. ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞാൽ എന്റെ ശാപത്തിന്റെ കാലാവധി തീരും. പക്ഷേ എന്റെ സ്വരൂപം തിരിച്ചു കിട്ടുന്നതിന് നീ ഇനി ഒരു വർഷം ഏതെങ്കിലും വീട്ടിൽ ജോലിക്കാരിയാകണം. അതും രാജകുമാരി ചെയ്തു. അവസാനം ഒരു ദിവസം ആ രാജകുമാരൻ സ്വരൂപത്തിൽ അവളെ തേടി വന്നു. അവളെ കൂട്ടിക്കൊണ്ടുപോയി, തന്റെ റാണിയാക്കി. അവർ സന്തോഷത്തോടെ കുറെ കാലം ജീവിച്ചു. കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു കഥയുമായിട്ടെത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: மதுர கரும்பு மலர் தேனே மதன குழம்பு.
1: பை பை கேல்கு ரேடியோ சாந்தனம் 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ ശ്രീലക്ഷ്മി. മനുഷ്യജീവിതത്തിന് അടിസ്ഥാനമായി വേണ്ട ജലം, വായു, പാർപ്പിടം എന്നിവ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കൃഷിയും. കൃഷി ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് തന്നെ പറയാം. അത് മാത്രമല്ല, അത് തീർച്ചയായും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗവുമാണ്. പ്രകൃതിയെയും മനുഷ്യനെയും കൂട്ടിയിണക്കുന്ന ഒന്നാണ് കാർഷിക വൃത്തി. എന്നാൽ ഇന്ന് കൃഷിയോട് ചേർന്ന് നിൽക്കുന്നവർ വിരളമാണ്. മെച്ചപ്പെട്ട ജീവിത സൗകര്യം, ആകർഷകമായ വരുമാനം മുതലായവ ഒക്കെ തന്നെ കൃഷിയിൽ നിന്നും ആളുകൾ വിട്ടു നിൽക്കുന്നതിന് കാരണമായി. എങ്കിലും ഇന്ന് ആളുകൾ അതിലേക്ക് തന്നെ തിരികെ വരുന്ന പ്രവണത നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിൽ ഒരു വലിയ കൃഷിയിടത്തെ നമ്മുടെ അടുക്കളയോട് ചേർന്നുള്ള ചെറിയ പറമ്പിലേക്ക് കൊണ്ടുവരുന്ന അടുക്കളത്തോട്ടത്തെ പറ്റി സംസാരിക്കാം. ഇന്ന് അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ മുറ്റം വേണമെന്ന നിർബന്ധമൊന്നുമില്ല. ബാൽക്കണികളിലും ടെറസുകളിലും എല്ലാം ഇത്തരത്തിലുള്ള കുഞ്ഞു അടുക്കളത്തോട്ടങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ചീര, വെണ്ട, തക്കാളി, പച്ചമുളക്, കാന്താരി, പുതിന മുതലായവയാണ് കൂടുതലും അടുക്കളത്തോട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത്. സ്ഥല സൗകര്യം അനുസരിച്ച് ചേന, ചേമ്പ് മുതലായവ ഉൾപ്പെടുത്തുന്നവരുമുണ്ട്. വിഷമില്ലാത്ത പച്ചക്കറി വീട്ടുമുറ്റത്ത് നിന്ന് എന്നൊരാശയമാണ് ഇതിന് പിന്നിൽ. നിത്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് പച്ചക്കറികൾക്കുള്ളത്, സസ്യബുക്കുകളായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച്. ആഹാരത്തിന്റെ പോഷകമൂല്യം വർദ്ധിപ്പിക്കാനും സമീകൃത ഭക്ഷണത്തിനുമായി നാം പച്ചക്കറികളെ ആശ്രയിക്കുന്നു. അടുക്കളത്തോട്ടം എന്നാൽ അടുക്കളയോട് ചേർന്നുള്ള തോട്ടം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് വീട്ടാവശ്യത്തിനായി വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഒരുക്കുന്ന ചെറിയ തോട്ടമാണ്. അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നതിലൂടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളും ഫലങ്ങളും എളുപ്പത്തിൽ ലഭ്യമാകുകയും അതുപോലെ തന്നെ വിഷമില്ലാത്ത പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കുന്നു. അടുക്കളത്തോട്ടം നിർമ്മിക്കുമ്പോൾ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം തന്നെ തെരഞ്ഞെടുക്കണം. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണെന്ന് ഉറപ്പുവരുത്തണം. ജലസേചന സൗകര്യവും ഉറപ്പുവരുത്തണം. നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുക്കണം. കൃത്യമായ സമയത്ത് വളം നൽകുകയും വേണം. രോഗങ്ങളെയും കീടങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. അടുക്കളത്തോട്ടം ഒരുക്കുമ്പോൾ എപ്പോഴും പരിചിതമായ പച്ചക്കറികൾക്കായിരിക്കും നാം ഇടം നൽകുക, അല്ലേ? അതായത് കറിക്കൂട്ടുകൾക്കുള്ള ഇനങ്ങൾ. എന്നാൽ ആരോഗ്യ സംരക്ഷണത്തിന് പ്രഥമ പരിഗണന നൽകുന്ന ഈ സാഹചര്യത്തിൽ അടുക്കളത്തോട്ടം ഒരു പോഷകത്തോട്ടമായി തന്നെ മാറണം. കുടുംബത്തിന്റെ സമ്പൂർണ്ണ ആരോഗ്യ സുരക്ഷയ്ക്ക് ഉതകും വിധം പോഷകമൂല്യമേറിയ പഴം, പച്ചക്കറി ഇനങ്ങൾ കൂടി അടുക്കളത്തോട്ടത്തിൽ നട്ടു പരിപാലിക്കാവുന്നതാണ്. ഒപ്പം വീട്ടിലേക്ക് ആവശ്യമുള്ള സുഗന്ധ വിളകളും കിഴങ്ങു വിളകളും ഔഷധ വിളകളും എല്ലാം അടുക്കളത്തോട്ടത്തിന്റെ ഭാഗമാക്കാം. ഏവരും ഒരു ചെറിയ രീതിയിലെങ്കിലും മണ്ണിലോ ടെറസിലോ അടുക്കളത്തോട്ടം ഒരുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. തൊടിയിലാണ് കൃഷിത്തോട്ടം ഒരുക്കുന്നതെങ്കിൽ നന്നായി കിളച്ച് മണ്ണിളക്കണം. പൊതുവെ നമ്മുടെ നാട്ടിൽ അമ്ലത കൂടിയ മണ്ണാണ് കാണുന്നത്. അതിനാൽ തന്നെ കുമ്മായം ചേർക്കുന്നത് നല്ലതാണ്. മണ്ണിൽ 2 കിലോ കുമ്മായം ചേർത്ത് 2 ആഴ്ചയ്ക്ക് ശേഷം ജൈവവളങ്ങളായ ചാണകം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് ഇളക്കി വിത്ത് അതിലേക്ക് നടാം. മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവർ ചട്ടിയിലോ ഗ്രോ ബാഗിലോ പച്ചക്കറി നട്ടു വളർത്താവുന്നതാണ്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, പെയിന്റ് പാട്ടകൾ, തെർമോകോൾ എന്നിവ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവരുമുണ്ട്. നടീൽ മിശ്രിതം തയ്യാറാക്കുമ്പോൾ 2 ഭാഗം മണ്ണ്, 1 ഭാഗം ട്രൈക്കോഡെർമ സമ്പുഷ്ട ചാണകം, 1 ഭാഗം മണൽ, 1 ഭാഗം ചകിരിച്ചോറ് എന്നിവ കൂടി കലർത്തുന്നത് ഗുണകരമായിരിക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിൽ ഇനിയൊരു ഇടവേള.

0: ഇനിയെത്താം റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക്. സ്ഥല സൗകര്യം അനുസരിച്ച് മൂന്നിലൊരു ഭാഗം പഴവർഗ്ഗങ്ങൾക്കും മുരിങ്ങ, കറിവേപ്പ് തുടങ്ങി ദീർഘകാല പച്ചക്കറികൾക്കും മാറ്റിവെക്കാം. സ്ഥലം ലഭ്യത അനുസരിച്ച് ചേമ്പ്, വാഴ, പപ്പായ, പൈനാപ്പിൾ, നെല്ലി, ചൈനീസ് ഓറഞ്ച്, നാരകം തുടങ്ങിയ പഴവർഗ്ഗങ്ങളും നടാവുന്നതാണ്. പച്ചക്കറി കൃഷി വീടുകളിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പലരും ഉന്നയിക്കുന്ന ഒരു ആശങ്കയാണ് തങ്ങൾക്ക് കൃഷി ചെയ്യാൻ വേണ്ടത്ര സ്ഥലമില്ല, അല്ലെങ്കിൽ ഫ്ലാറ്റിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ. എന്നാൽ അതൊന്നും ഇന്നൊരു പ്രശ്നമേ അല്ല. 300 മുതൽ 400 സ്ക്വയർ ഫീറ്റ് വരെ തുറന്ന ടെറസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യാം. ചെടിച്ചട്ടികളിലോ പ്ലാസ്റ്റിക് ചാക്കുകളിലോ പഴയ ടയറിലോ ഒക്കെ മട്ടുപ്പാവിൽ പച്ചക്കറി നടാവുന്നതാണ്. പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അടുക്കള മാലിന്യങ്ങൾ നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ സംസ്കരിക്കാനും സാധിക്കുന്നു. ചെടിക്ക് വളരാൻ മണ്ണ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു വളർച്ചാ മാധ്യമം മതി എന്നായിട്ടുണ്ട്. ചകിരിച്ചോറ്, കൊക്കോപീറ്റ്, നയോപീറ്റ് തുടങ്ങിയ വളർച്ചാ മാധ്യമങ്ങളിൽ ചെടികൾ നന്നായി വളരുന്നുണ്ട്. കൊക്കോപീറ്റ് എന്നാൽ സംസ്കരിച്ച ചകിരിച്ചോറും നയോപീറ്റ് എന്നാൽ ഇറക്കുമതി ചെയ്യുന്ന ഒരിനം പായലുമാണ്. ഈർപ്പം മാത്രം നൽകി പ്രത്യേക പരിസ്ഥിതിയിൽ ചെടികൾ വളർത്തുന്ന ഹൈഡ്രോപോണിക്സ് എന്ന രീതിയും ഇപ്പോൾ പ്രചാരത്തിലുണ്ട്. പച്ചക്കറികൾ മണ്ണിൽ തന്നെ നട്ടു വളർത്തുക എന്നത് 4-5 സെന്റ് സ്ഥലം മാത്രമുള്ള നഗരപ്രദേശങ്ങളിൽ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പച്ചക്കറികൾ മണ്ണിൽ തന്നെ നട്ടു വളർത്തുക എന്നത് 4-5 സെന്റ് സ്ഥലം മാത്രമുള്ള നഗരപ്രദേശങ്ങളിൽ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ടെറസിനെ കൃഷിയിടമാക്കുക എന്നതാണ് ഈ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം. ടെറസിന് മുകളിൽ പ്രത്യേക തടങ്ങളിൽ മണ്ണും മണലും ചാണകപ്പൊടിയും കലർന്ന മിശ്രിതം നിറച്ച് അതിലോ, ഈ മിശ്രിതം നിറച്ച ചാക്കുകൾ ടെറസിന്റെ മുകളിൽ അടുക്കി വെച്ച് അതിലോ പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന രീതിയാണ് മട്ടുപ്പാവ് കൃഷി അഥവാ ടെറസ് കൃഷി. നഗരപ്രദേശങ്ങളിൽ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനായി വിവിധ സർക്കാർ ഏജൻസികൾ സഹായം നൽകി വരുന്നുണ്ട്. കൃഷി വകുപ്പിന്റെ നഗരത്തിൽ ഒരു നാട്ടിൻപുറം, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ ഹരിതനഗരി തുടങ്ങിയ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. ഈ പദ്ധതികൾ വഴി വീട്ടിലോ ടെറസിലോ കൃഷി ചെയ്യുന്നതിന് സാമ്പത്തിക സഹായവും സാങ്കേതിക ഉപദേശവും ലഭിക്കും. അടുക്കള തോട്ടത്തെ പറ്റി ഒരുപാട് വിശേഷങ്ങളാണ് ഇന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഗ്രാമഭംഗിയിലൂടെ പങ്കുവച്ചത്. ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ ഒരു വിശേഷവുമായി വീണ്ടും എത്താം ഗ്രാമഭംഗിയിലൂടെ. ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചത് ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്ദനം 90.4 FM.

0: రేడియో సాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: రేడియో సాంతనం 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: ഇന്ത്യൻ ഭരണഘടനയും പൗരത്വവും എന്ന വിഷയത്തെ അധികരിച്ചുള്ള ഈ പ്രഭാഷണത്തിലേക്ക് റേഡിയോ സ്വാന്തനം 90.4 FM ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. ഒരു വ്യക്തിയെ പരമാധികാരമുള്ള, അതായത് സോവറിൻ റിപ്പബ്ലിക്കായ ഒരു രാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന എല്ലാ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളുമുള്ള ഒരു അംഗമാക്കി മാറ്റുന്ന നിയമപരമായ അംഗീകാരമാണ് പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ്. ഒരു രാഷ്ട്രത്തിലെ പൗരന് ആ രാഷ്ട്രം പ്രത്യേക അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും നൽകുന്നു. ഈ നില വ്യക്തികളെ ഒരു രാജ്യത്തിന്റെ സിവിക് ജീവിതത്തിൽ പൂർണ്ണമായി

പങ്കെടുക്കാനും അതിന്റെ നിയമങ്ങളുടെ സംരക്ഷണം അനുഭവിക്കുവാനും നികുതികൾ അടയ്ക്കുന്നതിനും നിയമചട്ടങ്ങൾ പാലിക്കുന്നതിനും കടമകൾ നിറവേറ്റുന്നതിനും സഹായിക്കുന്നു. പൗരത്വത്തിന്റെ അർത്ഥം ഒരു രാജ്യത്തിന്റെ നിയമപരമായ അംഗീകാരം എന്നു മാത്രമല്ല, അത് ഒരു വ്യക്തിയെ ആ രാഷ്ട്രത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥിതികളോട് കൂട്ടിയിണക്കുന്ന കണ്ണികൂടിയാണ്. അന്തർദേശീയമായി നിലനിൽക്കുന്ന പൊതുവായ പൗരത്വ നയങ്ങളിൽ ഒരു വ്യക്തി എങ്ങനെയാണ് രാജ്യത്തിന്റെ പൗരത്വം നേടുന്നതെന്നും നഷ്ടപ്പെടുത്തുന്നതെന്നും നിർവചിച്ചിരിക്കുന്നു. പൗരത്വം ലഭിക്കാനുള്ള പ്രധാന അവകാശങ്ങളും മാർഗങ്ങളും എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അതിൽ ആദ്യത്തേത് ഭൂമിയുടെ മേലുള്ള അവകാശം എന്നർത്ഥം വരുന്ന ജുസ് സോളി എന്ന ലാറ്റിൻ പ്രയോഗത്തിലൂടെയാണ് അറിയപ്പെടുന്നത്. ജനന സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം ലഭിക്കുന്ന തത്വമാണിത്. ഒരു വ്യക്തി ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ജനിച്ചാൽ അവരുടെ മാതാപിതാക്കളുടെ പൗരത്വം എന്തുതന്നെ ആയിരുന്നാലും ആ രാജ്യത്തിന്റെ പൗരത്വം ലഭിക്കാനുള്ള അർഹത നേടുന്നുവെന്നാണ് ഈ തത്വത്തിലൂടെ അർത്ഥമാക്കുന്നത്. രണ്ടാമത്തേത് രക്തബന്ധത്തിലൂടെയുള്ള അവകാശം, ജുസ് സ്വാൻവിനസ് എന്നറിയപ്പെടുന്നു. ഇവിടെ പൗരത്വം തീരുമാനിക്കുന്നത് മാതാപിതാക്കളിൽ ഒരാളുടെ അല്ലെങ്കിൽ ഇരുവരുടെയും പൗരത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു രാജ്യത്തിന്റെ പൗരന്മാരുടെ മക്കൾ വിദേശത്ത് ജനിച്ചാലും ഈ തത്വപ്രകാരം മക്കൾക്ക് രക്ഷകർത്താക്കളുടെ രാജ്യത്തെ പൗരത്വം അവകാശപ്പെടാൻ കഴിയും. മൂന്നാമത്തെ മാർഗമാണ് നാച്ചുറലൈസേഷൻ. അതായത് ചില നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ വിദേശ പൗരന്മാർക്ക് പൗരത്വം നേടാൻ കഴിയുന്ന രീതിയെ സ്വാഭാവികവത്കരണത്തിലൂടെയുള്ള പൗരത്വ സമ്പാദനം എന്ന് വിശേഷിക്കപ്പെടുന്നു. നിശ്ചിത കാലയളവിലെ താമസം, ദേശീയ ഭാഷയുടെ അറിവ്, ആ രാജ്യത്തിന്റെ സംസ്കാരത്തെയും നിയമങ്ങളെയും കുറിച്ചുള്ള അവബോധം എന്നിവ അടിസ്ഥാനമാക്കിയാണ് നാച്ചുറലൈസേഷനിലൂടെ പൗരത്വം ലഭിക്കുന്നത്. വിവാഹത്തിലൂടെയുള്ള പൗരത്വം, ചില രാജ്യങ്ങൾ ആ രാജ്യത്തെ പൗരനുമായി വിവാഹം കഴിച്ചാൽ നിശ്ചിത നിബന്ധനകൾ പാലിക്കുന്നതിന് ശേഷം വ്യക്തികൾക്ക് പൗരത്വം നേടാൻ അനുവാദം നൽകുന്നു. പ്രദേശത്തിന്റെ സംയോജനം, ഒരു രാജ്യത്തിൽ പുതിയ പ്രദേശങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ ആ ചേർക്കപ്പെട്ട പ്രദേശങ്ങളിലെ താമസക്കാർക്ക് സംയോജന പ്രക്രിയയുടെ ഭാഗമായി പൗരത്വം നൽകുന്നു. ഇനി നമുക്ക് ഭാരതത്തിലെ പൗരത്വ നിയമങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രാഥമിക വസ്തുതകൾ പരിശോധിക്കാം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ വിഭജനത്തെ തുടർന്ന് ഇന്ത്യക്കും പുതുതായി രൂപീകരിച്ച ഇസ്ലാം മതാധിഷ്ഠിതമായ പാകിസ്ഥാനുമിടയിൽ ഉണ്ടായ ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിയേറ്റത്തിന്റെയും പലായനത്തിന്റെയും ഫലമായി ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ ഇന്ത്യ ഉൾക്കൊള്ളേണ്ടി വന്നു. ഇവരുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അങ്ങനെ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമായി തീർന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭരണഘടനാ ശില്പികൾ ഭരണഘടനയുടെ രണ്ടാം ഭാഗത്ത് പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പൗരത്വം സംബന്ധിച്ച പ്രാഥമിക ചട്ടങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവയിൽ 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള പൗരത്വത്തിന്റെ സ്ഥിതിയെക്കുറിച്ചും പൗരത്വവുമായി ബന്ധപ്പെട്ട ഭാവി കാര്യങ്ങളിൽ നിയമം കൊണ്ടുവരുവാനുള്ള പാർലമെന്റിന്റെ അധികാരത്തെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നു. പൗരത്വവുമായി ബന്ധപ്പെട്ട ഭരണഘടന അനുച്ഛേദങ്ങളിൽ ആദ്യത്തേത് അനുച്ഛേദം 5 ഭരണഘടന നിലവിൽ വന്ന 1950 ജനുവരി 26 ആരൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാരെന്ന് നിർണയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ആർട്ടിക്കിൾ 5 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭാരതത്തിന്റെ ഭൂപ്രദേശത്ത് സ്ഥിരതാമസമുള്ളതും മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇവിടെ ജനിച്ചവരും ഭരണഘടന നിലവിൽ വന്നതിന് മുമ്പ് 5 വർഷമെങ്കിലും ഇന്ത്യയിൽ സ്ഥിര താമസക്കാരായിട്ടുള്ളവരുമായ എല്ലാവരെയും ഇന്ത്യൻ പൗരന്മാരായി കണക്കാക്കുന്നതാണ് അനുച്ഛേദം 5. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന വേളയിൽ പാകിസ്ഥാനിൽ നിന്നും ഭാരതത്തിലേക്ക് കുടിയേറി പാർത്തവരുടെ പൗരത്വ അവകാശങ്ങൾ സംബന്ധിച്ചാണ് ആർട്ടിക്കിൾ 6 വിവരിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് കുടിയേറിയ ഭാരതീയർക്ക് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ പൗരന്മാരായി മാറാൻ അനുവാദം നൽകുന്ന വ്യവസ്ഥകളാണ് അനുച്ഛേദം 7 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഒറിജിനുള്ള വൈദേശികരായ ഇന്ത്യക്കാർക്ക് ഭാരതത്തിൽ പൗരത്വം ലഭിക്കാനുള്ള

0: നിയമവ്യവസ്ഥകൾ അനുച്ഛേദം 8 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒരു വിദേശ രാജ്യത്തെ പൗരത്വം സ്വമേധയാ ആർജിക്കുന്ന ആളിന് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും എന്നതാണ് ആർട്ടിക്കിൾ 9 അനുശാസിക്കുന്നത്. ആർട്ടിക്കിൾ 9 പ്രകാരം ഇന്ത്യൻ ഭരണഘടന സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ അനുവദിക്കുന്നുള്ളൂ. പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 11. ആർട്ടിക്കിൾ 11 പ്രകാരം പൗരത്വ സംബന്ധമായ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാൻ പാർലമെന്റിന് മാത്രമാണ് അധികാരമെന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. പൗരത്വ നിയമങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് യാതൊരുവിധ നിയമ അവകാശങ്ങളും ഭരണഘടന അനുവദിച്ചു നൽകുന്നില്ല. 1955 നിലവിൽ വന്ന ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് ആർട്ടിക്കിൾ 11 നൽകുന്ന അധികാരത്തെ അടിസ്ഥാനമാക്കി പ്രാബല്യത്തിൽ വന്ന സ്റ്റാറ്റ്യൂട്ട് അഥവാ നിയമമാണ്. പൗരത്വം നേടുന്നതും നഷ്ടപ്പെടുന്നതുമായ എല്ലാ വിശദമായ ചട്ടങ്ങളും ഈ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 5 രീതിയിൽ ഒരാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കാമെന്ന് ഈ നിയമം പ്രസ്താവിക്കുന്നു. സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്, ബൈ ഡിസൻസ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ. 5 ഇൻകോർപ്പറേഷൻ ഓഫ് പ്രോപ്പർട്ടി. ഇന്ത്യയിൽ ജനിക്കുന്ന ഒരാൾക്ക് പൗരത്വം ലഭിക്കുന്ന മാർഗമാണ് സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് അഥവാ ജന്മം കൊണ്ട് ലഭിക്കുന്ന പൗരത്വം. പൗരത്വം ജന്മാവകാശമാകുന്ന മാർഗമാണിത്. ഇന്ത്യൻ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടിക്ക് പൗരത്വം നൽകുന്നതിന് സിറ്റിസൺഷിപ്പ് ബൈ ഡിസന്റ് എന്നറിയപ്പെടുന്നു. പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരാൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ, ഉദാഹരണത്തിന് വിവാഹം കഴിച്ച് ഒരു ഇന്ത്യക്കാരന്റെ ജീവിത പങ്കാളിയായി ഇന്ത്യയിലേക്ക് വരുന്ന വിദേശിക്ക് പൗരത്വം ലഭിക്കുന്ന മാർഗമാണ് സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ. മുൻപ് ബ്രിട്ടീഷ് കോളനികളായിരുന്ന കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പൗരന്മാർക്കും ഐറിഷ് റിപ്പബ്ലിക്കിലെ പൗരന്മാർക്കും രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ കഴിയും. രജിസ്ട്രേഷനിലൂടെ പൗരത്വം ലഭിക്കുന്നതിന് 5 ഇന്ത്യയിൽ സ്ഥിരതാമസം ഉണ്ടായിരിക്കണമെന്നും നിയമം നിഷ്കർഷിക്കുന്നു. ചിരകാല അധിവാസത്തിലൂടെ നേടിയെടുക്കുന്ന പൗരത്വത്തിന് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നു. 12 സ്ഥിരതാമസവും ഭരണഘടനയുടെ 8 ഷെഡ്യൂളിൽ പറയുന്ന 22 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നിലുള്ള പ്രാവീണ്യവും സത്സ്വഭാവവും അടിസ്ഥാനമാക്കിയാണ് നാച്ചുറലൈസേഷൻ വഴി സിറ്റിസൺഷിപ്പ് നൽകുന്നത്. 1961 പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടുപോയ വേളയിലാണ് ഗോവയിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത്. അതുപോലെ പുതിയ ഭൂപ്രദേശങ്ങൾ ഇന്ത്യയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ, കൂട്ടിച്ചേർക്കുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് പൗരത്വം നൽകുന്നതാണ് സിറ്റിസൺഷിപ്പ് ബൈ ഇൻകോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത്. ഇനി ഒരു പൗരന് പൗരത്വം നഷ്ടപ്പെടുന്നത് 3 മാർഗങ്ങളിലൂടെയാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. 1 റിനൻസിയേഷൻ, 2 ടെർമിനേഷൻ, 3 ഡിപ്രിവേഷൻ. റിനൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൗരൻ സ്വമേധയാ പൗരത്വം പരിത്യജിക്കുന്നു, ഉപേക്ഷിക്കുന്നു. ടെർമിനേഷനിൽ മറ്റു രാജ്യത്തിന്റെ പൗരത്വം നേടിയെടുത്താൽ ഒരു ഇന്ത്യൻ പൗരന് ഓട്ടോമാറ്റിക്കായി ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നതാണ് ടെർമിനേഷൻ. നിയമം അല്ലാത്ത മാർഗങ്ങളിലൂടെ, ഫ്രോഡുലന്റ് മീൻസിലൂടെ പൗരത്വം നേടിയെടുത്താൽ പൗരത്വം റദ്ദ് ചെയ്യുന്നതിനെയാണ് ഡിപ്രിവേഷൻ എന്ന് പറയുന്നത്. പൗരത്വം നൽകുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. എന്നാൽ പൗരത്വ സംബന്ധമായ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര പാർലമെന്റിലും നിക്ഷിപ്തമാണ്. രജിസ്ട്രേഷനും ന്യൂട്രലൈസേഷനും വഴി നേടിയെടുത്ത പൗരത്വം മാത്രമേ രജിസ്ട്രേഷനിലൂടെയും നാച്ചുറലൈസേഷനിലൂടെയും നേടിയെടുത്ത പൗരത്വം മാത്രമേ റദ്ദാക്കുവാൻ കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുള്ളൂ. നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യവുമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുമ്പോൾ പൗരത്വം റദ്ദ് ചെയ്യാൻ അവകാശമില്ല. 1955 നിലവിൽ വന്ന പൗരത്വ നിയമത്തിൽ ധാരാളം ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനം വന്ന ഭേദഗതി CAA 2019, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2019 എന്നറിയപ്പെടുന്നു. 2019 ഭേദഗതി പ്രകാരം 2014 December 31 മുമ്പായി ഇന്ത്യയിലേക്ക് കുടിയേറിയ 3 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 6 മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക്
1: പൗരത്വം നൽകാൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവയാണ് ഈ മൂന്ന് രാജ്യങ്ങൾ. ഭേദഗതിയിൽ പരാമർശിച്ചിരിക്കുന്ന

0: മതവിഭാഗങ്ങൾ ക്രിസ്ത്യൻ, പാഴ്സി, ഹിന്ദു, സിഖ് ജൈന വിഭാഗങ്ങളാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ മൂന്ന് ഇസ്ലാമിക് രാഷ്ട്രങ്ങളിൽ മതപരമായ പീഡനങ്ങൾ, റിലിജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ആ രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങളായ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന, പാഴ്സി, ബുദ്ധ മതവിശ്വാസികൾക്ക് ഭാരതവുമായുള്ള ചരിത്രപരമായ ബന്ധം കണക്കിലെടുത്താണ് 2019 ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരത്വം അനുവദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയും പൗരത്വവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങളടങ്ങിയ ഈ പ്രഭാഷണം ശ്രവിച്ച റേഡിയോ സ്വാന്തനം 90.4 FM ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: Music with Radio Santhanam 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മരത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ച.

പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

മണ്ണിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഇന്ത്യസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.